പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 21-ന്റെ തട്ടകത്തിലാണ്. ജൂൺ 21 ലോക സംഗീത ദിനം. 1905 ജൂൺ 21. തത്വചിന്തകൻ, നാടകകൃത്ത്, നോവലിസ്റ്റ്, നിരൂപകൻ, തിരക്കഥാകൃത്ത്, ജീവചരിത്രകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ 20-ാം നൂറ്റാണ്ടിന്റെ ലോക ധൈഷണിക ചരിത്രത്തിൽ തിളങ്ങിനിന്ന ഫ്രഞ്ച് പ്രതിഭാശാലി ജീൻ പോൾ സാർത്ര് ജന്മം കൊണ്ടിരിക്കുന്നു. 1991 ജൂൺ 21 ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവിന് തുടക്കം കുറിച്ചുകൊണ്ട് PV നരസിംഹറാവു 9-ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കാലം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവികസിത രാജ്യങ്ങളിലെ പലർക്കും അവിശ്വസനീയമായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നവർ ചിന്തിച്ചു. അതുവരെ ചന്ദ്രനെക്കുറിച്ച് ഭാവനകളിലൂടെ അബദ്ധങ്ങൾ മെനഞ്ഞിരുന്ന മതങ്ങൾക്കും ആ വാർത്തയുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. ശാസ്ത്രം മതത്തെയും മതവിശ്വാസങ്ങളെയും പുറന്തള്ളുമോ എന്ന ഉത്കണ്ഠ രൂപപ്പെട്ടു തുടങ്ങി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുമുള്ള വിശ്വാസങ്ങളെ പാടെ ഉടച്ചു കളയുവാൻ പര്യാപ്തമായിരുന്നു ചന്ദ്രനെ കീഴടക്കൽ എന്ന പ്രതിഭാസം. ആകാശത്തിന്റെ അപാരതകളിലാണ് സ്വർഗമിരിക്കുന്നത് എന്നും അവിടെ മനുഷ്യന് മരിച്ചാലേ പ്രവേശനമുള്ളൂ എന്നുമുള്ള വിശ്വാസങ്ങളെല്ലാം അതോടെ തകർന്നു. മതം തെല്ലൊന്നുമല്ല പരിഭ്രമിച്ചത്. മനുഷ്യൻ തങ്ങളെ കൈവെടിയുമോ എന്ന ഭയം തന്നെ മതങ്ങൾക്കുണ്ടായി എന്ന് വേണം പറയാൻ. ചന്ദ്രനിലൊന്നും പോയതല്ല, പകരം ഏതോ മരുപ്പറമ്പിൽ ചെന്ന് നിന്ന് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നു വരെ പറഞ്ഞു പരത്തി എന്നതാണ് സത്യം. ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നത് തങ്ങളുടെ ദൈവങ്ങളാണെന്ന വിശ്വാസത്തിനും പ്രചാരണത്തിനും ഏറ്റ ആഘാതമായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനെത്തിയതോടെ സംഭവിച്ചത്. അതിനെ അതിജീവിക്കാൻ മതം കണ്ടെത്തിയ സൂത്രപ്പണി അതിലും വിചിത്രമായിരുന്നു. അതെല്ലാം അവന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ അതേറാൻ മൂളി. എന്നാൽ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ചോദിച്ചു, 4300 മതങ്ങളിലെ ഏതൊരാളിന്റെ ഇച്ഛയായിരിക്കാം ഇതിനൊക്കെ കാരണം? അതോ ഈ മതങ്ങളിലെയൊക്കെ നാഥന്മാർ തമ്മിൽ മത്സരിച്ച് ഒടുവിലെത്തുന്ന ആളുടേതായിരിക്കുമോ? മനുഷ്യൻ ചൊവ്വ കീഴടക്കിയതോടെ ചൊവ്വാദോഷത്തിന് തീർപ്പായി. ഇനി ശനിയിലൊക്കെ എത്തുന്ന കാലം വരും. അതോടെ കണ്ടക ശനിക്കും ഏഴരാണ്ട ശനിക്കുമൊക്കെ വിരാമമാകും. ശാസ്ത്രം മനുഷ്യന്റെ കണ്ണു തുറക്കും, വെളിച്ചമുള്ള പാതകൾ ദർശിപ്പിക്കും, തിരിച്ച് ജീവിതത്തെ ലഹരിയാക്കുക, ശിരസുയർത്തി നിൽക്കുക.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. മനുഷ്യബന്ധങ്ങൾ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും നൽകുന്നവയാണ്. എന്നാൽ സ്നേഹത്തിന്റെ പേരിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെന്ന് ചാടുന്ന ഒരു വലിയ കെണിയാണ് അമിതമായ അടിമപ്പെടൽ അഥവാ അറ്റാച്ച്മെന്റ്. പലപ്പോഴും സ്നേഹമെന്ന ലേബലിൽ വരുന്നത് നിയന്ത്രണങ്ങളാണെന്ന് നാം തിരിച്ചറിയാറില്ല. സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണങ്ങൾ പൂർണമായി വിട്ടുകൊടുക്കുന്നതോടെ നാം ഒരു വ്യക്തി എന്ന നിലയിൽ ഇല്ലാതായി തുടങ്ങുന്നു. സ്നേഹബന്ധങ്ങളിൽ അറ്റാച്ച്മെന്റ് സ്വാഭാവികമാണ്. എന്നാൽ അതൊരകപ്പെടലായി മാറുമ്പോഴാണ് അപകടം തുടങ്ങുന്നത്. ഒരാളോട് അമിതമായി ഒട്ടിനിൽക്കുമ്പോൾ നമ്മുടെ സന്തോഷവും സങ്കടവും തീരുമാനങ്ങളും അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. ഇതോടെ സ്നേഹം ഒരു തടവറയായി മാറുന്നു. അറ്റാച്ച്മെന്റിന്റെ പേരിൽ നമ്മുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ മറ്റൊരാൾക്ക് അവസരം നൽകുന്നത് വഴി സ്വന്തം ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് നാം നീങ്ങുന്നത്. ബന്ധങ്ങളിൽ നിന്ന് പൂർണമായി ഒഴിഞ്ഞു മാറണം എന്നല്ല ഇതിനർത്ഥം, മറിച്ച് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ശീലിക്കുക എന്നതാണ്. ആരിൽ നിന്നും എന്തിൽ നിന്നും സ്വയം മോചിതനാകാൻ തക്കവിധം മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ മറ്റൊരാളോട് അറ്റാച്ച്ഡ് ആണെന്നത് ഒരു ബലഹീനതയായി കണ്ട് മറ്റുള്ളവർ നിങ്ങളെ ഉപയോഗിക്കുകയും നിങ്ങളുടെ വ്യക്തിത്വത്തെ ചുരുക്കിക്കളയുകയും ചെയ്യും. നമ്മെ തന്നെ പൂർണമായി വിട്ടുകൊടുത്താൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കൂ എന്ന ധാരണ തിരുത്തപ്പെടേണ്ട ഒന്നാണ്. നമ്മെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു സ്നേഹവും യഥാർത്ഥമല്ല. നിങ്ങൾക്ക് നിങ്ങളായിരുന്നു കൊണ്ട് തന്നെ മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കും. സ്വന്തം ഇഷ്ടങ്ങളും താൽപര്യങ്ങളും സ്വത്വവും ബലികഴിക്കാതെ തന്നെ ഒരു ബന്ധത്തെ മുന്നോട്ടു കൊണ്ടുപോകാൻ സാധ്യമാണ്. ഒന്നും ത്യജിക്കാതെയും ഒന്നും ഉപേക്ഷിക്കാതെയും നിലനിൽക്കുന്ന സ്നേഹമാണ് ഏറ്റവും സുതാര്യം. മറ്റൊരു വ്യക്തിയിൽ നിങ്ങളെ തന്നെ പൂർണമായി പൂഴ്ത്തിവെക്കേണ്ട കാര്യമില്ല. സ്നേഹമെന്നത് പരസ്പരം വളരാൻ സഹായിക്കുന്നതാകണം, അല്ലാതെ ഒരാളെ മറ്റൊരാൾക്ക് കീഴിലാക്കുന്നതാകരുത്. സ്നേഹത്തിന്റെ പേരിൽ അധികാരം പ്രയോഗിക്കുന്ന ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ബന്ധങ്ങളിൽ നിന്നും സമയമാകുമ്പോൾ പടിയിറങ്ങാൻ മടിക്കരുത്. നിങ്ങളുടെ നിലനിൽപ്പും സന്തോഷവും മറ്റൊരാളുടെ കൈകളിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയുക. സ്നേഹിക്കാം, പക്ഷേ അടിമപ്പെടാതിരിക്കാം. ബന്ധങ്ങൾ നമ്മെ ബന്ധനസ്ഥരാക്കാനുള്ളതല്ല, മറിച്ച് കൂടുതൽ കരുത്തുള്ളവരാക്കാനുള്ളതാകണം. സ്വയം സ്നേഹിക്കുകയും സ്വന്തം വ്യക്തിത്വം നിലനിർത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെയും യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയൂ.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ആർഷ അഭിലാഷ് രചിച്ച കാത്തിരിക്കുന്നവർക്കായി എന്ന കഥ കേൾക്കാം. പലവരും വായിച്ച് മനഃപ്പാഠമാക്കിക്കഴിഞ്ഞ ആമുഖത്തിലേക്ക് അവൾ ഒരിക്കൽ കൂടി നോക്കി. ജീവിതമെന്ന മരുഭൂമിയിലെ മരപ്പച്ചകളാണ് കാത്തിരിപ്പ്. എന്തിനെങ്കിലുമൊക്കെ വേണ്ടി കാത്തിരുന്ന് ദിനരാത്രങ്ങളെ നാം തള്ളി നീക്കുന്നു. മടങ്ങി വരാതെ പോയ ബാല്യത്തിനു വേണ്ടിയോ, സ്വപ്നങ്ങളിലെ രാജകുമാരന്മാർക്ക് വേണ്ടിയോ, നല്ല നാളേക്ക് വേണ്ടിയോ, അസ്തിത്വത്തിൻ്റെ തിരിച്ചറിവിന് വേണ്ടിയോ എല്ലാവരും കാത്തിരിക്കുന്നു. ഞാനും എൻ്റെ ഈ കഥയും ഈ കാത്തിരിപ്പിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ്, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. നിങ്ങളുടെ സ്വന്തം മാളവിക തോളത്ത് നനഞ്ഞൊരു വിരൽ, "ആൻ, നിനക്കെന്താ ഇന്ന് ഓഫീസില്ലേ?" മമ്മിയുടെ പതിഞ്ഞ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് ആൻ ചുവർ ഘടികാരത്തിലേക്ക് നോക്കി. ഈശോയെ, സമയം പോയത് അറിഞ്ഞതേയില്ലല്ലോ. പ്രിയപ്പെട്ട കഥാകാരിക്ക് അവാർഡ് കിട്ടിയ കൃതികളിൽ ലയിച്ചിരുന്ന് ഇന്നത്തെ ദിവസത്തിന്റെ ആസ്വാദ്യത കളഞ്ഞു. ഇനി കാൽപ്പനികമായി നീങ്ങാനുള്ള നേരമില്ല. ആരാധിക്കുന്ന കഥാകാരിയെ ഇന്റർവ്യൂ ചെയ്യേണ്ടതാ. വൈകിച്ചെന്ന് എന്തിനു വെറുതെ ഇംപ്രഷൻ കളയുന്നു, കണ്ണാടിയിൽ കണ്ട തന്നോട് തന്നെ പറഞ്ഞവൾ. ഈ മമ്മിക്ക് എന്തായിരുന്നു ഇച്ചിരി നേരത്തെ വിളിച്ചാലെന്ന് വൈകിയതിന്റെ അരിശം അമ്മയോട് തീർത്ത് സ്കൂട്ടിയുടെ കീയുമായി ഓടവേ പുറകിൽ നിന്നുള്ള ടിഫിൻ വേണ്ടേ വിളി അവൾ തീർത്തും അവഗണിച്ചു. 10 മിനിറ്റിലെ കഠിന പ്രയത്നത്തിന് ശേഷം മയിൽവാഹനം അനങ്ങാതെയായപ്പോൾ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ആൻ ധൃതിയിൽ നീങ്ങി. അവിടെ ചെന്ന് ബസ്സിന് വേണ്ടി കാത്തു നിൽക്കവേ അവൾക്ക് തോന്നി, മാളവിക നമ്പ്യാർ എത്ര സത്യമാണ് എഴുതിയത്. നമ്മൾ ഓരോ നിമിഷവും എന്തിനെങ്കിലുമൊക്കെ വേണ്ടി കാത്തിരിക്കുന്നു. ബസ്സിന് വേണ്ടിയാണെങ്കിലും കാത്തിരിപ്പ് കാത്തിരിപ്പ് തന്നെയാണല്ലോ. തീരെ ബോധമില്ലെന്ന് മമ്മി പറയാറുള്ള ആ പൊട്ടിച്ചിരിച്ചിരിക്കാൻ വെമ്പലുണ്ടായെങ്കിലും ബസ് സ്റ്റോപ്പിലെ മോശമല്ലാത്ത തിരക്ക് അവളെ തടഞ്ഞു. ഹോട്ടൽ ഐലൻഡ് ടെമ്പിൾ റോഡ് കാലിയായി വന്ന ഓട്ടോക്കാരനെ മറ്റാരും കൊണ്ടുപോകാതെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് തന്നെ ചിന്തിക്കാതെ ആവശ്യത്തിൽ കൂടുതൽ ഉച്ചത്തിൽ പോകേണ്ട സ്ഥലം വിളിച്ചു പറഞ്ഞ് ഒറ്റച്ചാട്ടത്തിന് ആൻ ഓട്ടോയ്ക്കകത്തെത്തി. ഹൗ ഭാഗ്യം ഈ ചേട്ടച്ചാർക്ക് ഇതുവഴി വരാൻ തോന്നിയത്. 10 മിനിറ്റ് ലേറ്റായാലും ട്രാഫിക് ജാമിൽ കുറ്റം ചുമത്താം. ഈ മാളവിക നമ്പ്യാർ എങ്ങനെയാവും? അവരുടെ സമന്വയത്തിലെ ദേവിയെപ്പോലെ ഗൗരവക്കാരിയാകുമോ? അതോ ഗൃഹാതുര ദുരവസ്ഥകളിലെ ഊർമിളയെപ്പോലെ ശാന്തഗംഭീരയാകുമോ? ഏയ്, ആവില്ല. അവർ തീർച്ചയായും കാത്തിരിക്കുന്നവർക്കായാലെ ബാലയെപ്പോലെയാകും, മിഴി നിറയുമ്പോഴും ചിരിക്കുന്നവൾ. ഈശോയെ, ഇനി ഇതൊന്നുമല്ലാതെ അവാർഡിന്റെ ഭാരം തലയ്ക്ക് മുകളിൽ നിന്നിറങ്ങാത്ത ജാടറാണി ആയിരിക്കുമോ അവർ? എങ്കിൽ തുലഞ്ഞു. ലൈസൻസ് ഇല്ലാത്ത ഈ നാക്ക് എന്നെ മിക്കവാറും നാളെ എഡിറ്ററിന് മുമ്പിൽ ചമ്മി നിൽക്കാനിടയാക്കിയേക്കും. സ്ഥലമെത്തി പെങ്ങളെ, ഓട്ടോ ഡ്രൈവറുടെ പരുഷ ശബ്ദം ചിന്തകളിൽ നിന്നുണർത്തുമ്പോൾ ഇന്നത്തെ ദിവസം ശരിയായില്ലെന്നവൾ വീണ്ടും വീണ്ടും ഓർത്തുപോയി. ചില്ലറയില്ലെന്ന് പറഞ്ഞ് ബാക്കി തരാതെ ഓട്ടോ സ്റ്റാർട്ടാക്കിയ ഡ്രൈവറെ സാധാരണഗതിയിൽ പിടിച്ചു നിർത്തി വഴക്കിടേണ്ടതാണെങ്കിലും അന്നത്തെ ദിവസം അങ്ങനെ കൂടി കുളമാക്കേണ്ടെന്ന ചിന്ത അവളെ തടഞ്ഞു. "എക്സ്ക്യൂസ് മീ മാം, ഐ ആം ആൻ മറിയം ജോൺ ഫ്രം സിറ്റി ടൈംസ്. ഇന്ന് 10 മണിക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു." "ഓക്കെ, താങ്ക്സ് മാം." ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി ഫോൺ തിരികെ വെക്കുമ്പോൾ അമ്പരം നിന്ന് റിസപ്ഷനിസ്റ്റിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ച് ആൻ ചോദിച്ചു, "റൂം നമ്പർ 101? വാതിൽ മൃദുവായി മുട്ടി കാത്തു നിൽക്കവേ അവൾക്ക് തോന്നി, ഇതാ പിന്നെയും കാത്തിരിപ്പ്. "കയറി വന്നോളൂ, കതവ് തുറന്നു തന്നെയാണ്" എന്ന മൃദുസ്വരം അവളെ മമ്മിയെ ഓർമ്മിപ്പിച്ചു. "ആൻ മറിയം ജോർജ് അല്ലേ, ഇരിക്കൂ." ഒറ്റ നോട്ടത്തിൽ കണ്ണിൽ പതിഞ്ഞത് വിഷാദ ചവിയുള്ള കണ്ണുകളാണ്. ഒതുക്കി ചീകിയ മുടിയിടകളിൽ ഒന്നോ രണ്ടോ വെള്ളിക്കമ്പികളുടെ തിളക്കം. അലങ്കാരങ്ങളില്ലാത്ത മുഖത്ത് പ്രായക്കൂടുതൽ തോന്നിക്കുന്ന വലിയ കണ്ണട. ഇതിലും ലളിതമാകാൻ കഴിയില്ലെന്ന് വിളിച്ചോതുന്ന ഇളം നിറത്തിലെ സാരി. ശബ്ദത്തിൽ മാത്രമല്ല, ഛായയിൽ പോലും മമ്മിയുമായി സാമ്യമുള്ള എന്തോ ഒന്ന് മാളവിക നമ്പ്യാരിലുണ്ടല്ലോ എന്നാലോചിക്കവേ, "മിസ് ആൻ, എനിക്ക് 11 മണിക്ക് ഒരിടം വരെ പോകാനുണ്ട്. നമുക്കൊരല്പം വേഗത്തിൽ തീർത്താൽ നന്നായിരുന്നു" എന്ന വാക്കുകൾ അവളെ കർമ്മനിരതയാക്കി. ഒപ്പം ജാള്യതയോടെ ഉള്ളിലോർത്തു, "ഒന്നിൽ പിഴച്ചാൽ 3, എത്ര കൃത്യം." പതിവ് ചോദ്യങ്ങളുടെ ചട്ടക്കൂടിനെ വേഗം തീർത്ത് അവൾ തനിക്ക് വേണ്ടി മാത്രം കരുതിയെന്ന് ചോദ്യം ചോദിച്ചു, "എന്തുകൊണ്ടാണ് ഈ ബുക്ക് കാത്തിരിക്കുന്നവർക്കായി സമർപ്പിച്ചത്?" നനുത്തൊരു പുഞ്ചിരിയാണ് ആദ്യമെത്തിയത്. "കൂടെ എന്താ, ആൻ ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാറില്ലേ? അതോ എന്തിനു വേണ്ടിയെങ്കിലും കാത്തിരുന്ന് മടുത്തോ?" കാത്തിരിപ്പ് അതിൽ പറഞ്ഞിരിക്കുന്നതുപോലെ നമ്മുടെയൊക്കെ ജീവശ്വാസമാണ് കുട്ടി. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത് MD മഞ്ഞാണ്. അതിനേക്കാൾ ഗംഭീരമായ ഒരുപാട് കൃതികൾ വായിച്ചിട്ടും നീതി കുറിച്ചിട്ട് നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിമല ടീച്ചറോളം ഞാൻ ആരെയും ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൗമാര കുതൂഹലങ്ങൾ വർണ്ണക്കൂട്ടുകൾ തേടുന്ന പ്രായത്തിലാണ് ഞാനത് വായിച്ചത്. അന്നു മുതൽ എന്തോ കാത്തിരിപ്പ് എനിക്കൊരുപാട് ഒരുപാട് ഇഷ്ടമാണ്. വിഷാദം നിറഞ്ഞൊഴുകിയേക്കുമെന്ന് തോന്നുന്ന മിഴിയിണകൾ ചിമ്മി പതിഞ്ഞ ശബ്ദത്തിൽ അവർ പറയുമ്പോൾ, ഒരു താരാട്ട് പോലെ അവരുടെ ശബ്ദം ആ മുറിക്കുള്ളിൽ നിറയുമ്പോൾ ആനിന് മനസ്സിലായി മമ്മിയുടെ വാക്കുകളിലെ കാത്തിരിപ്പിൻ്റെ തണുപ്പ് ഇവരുടെ വാക്കുകളിലുമുണ്ടെന്ന്. മാം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്, എന്തിനെങ്കിലും വേണ്ടി മാം കാത്തിരിക്കുന്നുണ്ടോ? അവിവാഹിതയായി കഴിയുന്ന മാളവിക നമ്പ്യാർക്ക് പറയാനൊരു പ്രണയ പരാജയത്തിൻ്റെ കഥയുണ്ടോ എന്ന ഉത്കണ്ഠ തനിക്കില്ലെന്ന് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവളത് ചോദിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ ആ മുഖം മങ്ങിയില്ല. ഒരു പ്രണയ പരാജയത്തിൻ്റെ വിളർത്ത ചിരി ചുണ്ടുകളിൽ വിളർത്താൻ അവർ ശ്രമിച്ചുമില്ല. ഉവല്ലോ കുട്ടി, കാത്തിരിപ്പില്ലാതെ എന്ത് ജീവിതം? ഞാൻ ഓരോ നിമിഷവും അടുത്ത നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഓരോ രാത്രിയും അടുത്ത പകലിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ ശിശിരത്തിലും അടുത്ത വസന്തത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അനന്തമായ ഒരു കാത്തിരിപ്പിലാണ് ഞാൻ. കാണുന്ന ഓരോ മുഖങ്ങളിലും കണ്ടുമറന്ന ഏതോ ഒരു മുഖത്തിനെ കാത്തിരിക്കുകയാണ് ഞാൻ. എന്തിനു വേണ്ടിയെന്നോ ആർക്കു വേണ്ടിയെന്നോ ഇന്നെനിക്ക് നിശ്ചയമില്ല. ബട്ട് ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ. പൂർത്തിയാക്കാത്ത വാചകത്തിനൊടുവിൽ ചെറു ചിരിയോടെ മാളവിക നമ്പ്യാർ അവളോട് ചോദിച്ചു, ആനിന് കാത്തിരിപ്പിനോട് എന്തോ ഒരു പ്രത്യേകതയുള്ളത് പോലെ, ഇഷ്ടമാണോ വെറുപ്പാണോ എന്ന് മനസ്സിലാകാത്ത ഒരു പ്രത്യേകത. എന്തിനെയെങ്കിലും കാത്തിരിക്കുന്ന ആളാവുമല്ലേ? ഉത്തരം മറുചിരിയിലൊതുക്കി ഇത്രയും സമയം സിറ്റി ടൈംസിന് വേണ്ടി ചെലവഴിച്ചതിൽ നന്ദി പറഞ്ഞു മടങ്ങവേ ഞാൻ ഓർത്തു, ഉവ്വ് ഞാനും കാത്തിരിക്കുന്നു. എവിടേക്കെന്ന് പറയാതെ, യാത്ര ചോദിക്കാതെ, എന്നെ തിരികെ വരുമെന്ന് പറയാതെ ഇറങ്ങിപ്പോയ പപ്പേ. വർഷങ്ങൾ മണ്ണടരുകൾ പോലെ ഇളകി അടരുമ്പോൾ കുട്ടി ഫ്രോക്കുമിട്ട് വഴിയിലേക്ക് കണ്ണുനട്ട് മമ്മിയുടെ മടിയിൽ കിടന്ന കുട്ടി വളർന്നിരിക്കുന്നു. അവളോടൊപ്പം അവളുടെ കാത്തിരിപ്പ്. എന്നും പ്രതീക്ഷക്കുമ്പളയെ ഊതി ഊതി വീർപ്പിച്ച് പൊട്ടിക്കാതെ സൂക്ഷിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ആ പഴയ ഫ്രോക്കുകാരി മുഷിഞ്ഞ് ചിണുങ്ങുന്നു. കാത്തിരിപ്പ് ഇത്രയും നാൾ ഞാൻ വേദനിച്ചറിയുകയായിരുന്നു, വെറുക്കുകയായിരുന്നു കാത്തിരിപ്പിനെ. ഇന്നു മുതൽ മാളവിക നമ്പ്യാർ പറഞ്ഞതുപോലെ വരും വരുമെന്നുള്ള കാത്തിരിപ്പിനെ ഞാനും ആസ്വദിക്കാൻ ശ്രമിക്കും. ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിന് വേണ്ടി ഞാനും മമ്മിയും കാത്തിരിക്കാനാവും എന്ന് വരുമെന്ന് പറയാതെ പപ്പ പോയത്. അതെ, പപ്പ വരും, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ മടങ്ങി വരവിനായി. ആദ്യം കിട്ടിയ വണ്ടിയിൽ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ആനിന് അമ്മയുടെ നരച്ച സാരിത്തുമ്പ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം എന്ന് മാത്രമാണ് തോന്നിയത്. ചിരിമായാതെ ഉറങ്ങണമെന്ന് മാത്രം.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ഛേദോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

ഒരു വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്ന് പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കളയിലേക്ക് സ്വാഗതം. ഓട്ടം എന്ന കായിക വിനോദത്തെ മിക്കവാറും ജീവിതത്തിന്റെ പ്രതീകമായിട്ടാണ് നോക്കിക്കാണാറുള്ളത്. അങ്ങനെ ആദ്യം വിശേഷിപ്പിച്ചത് സെയിന്റ് പോളാണ്. പിന്നിലുള്ളത് മറന്നിട്ട് മുന്നിലുള്ള ലക്ഷ്യം പ്രാപിക്കാനുള്ള വ്യഗ്രതയാണ് ഓട്ട മത്സരത്തിലുള്ളത്. ജീവിതത്തിലും അതാണ് വേണ്ടത് എന്നാണ് സെയിന്റ് വോൾ പറഞ്ഞത്. ഓട്ടക്കാർ ട്രാക്കിലിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ നോട്ടം അങ്ങ് അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് മാത്രമാണ്. താൻ എത്ര ദൂരം ഓടിക്കഴിഞ്ഞു എന്നോ കൂടെ ഓടുന്നവർ എവിടെയായി എന്നോ അയാൾ ശ്രദ്ധിക്കുകയേയില്ല. കാണികൾ മുഴക്കുന്ന ഹർഷാരവം പോലും അയാൾ ശ്രദ്ധിച്ചൊന്നു വരില്ല. ഇടം വലം നോക്കാതെയുള്ള പ്രയാണമാണ്. സർവശക്തിയും ഓട്ടത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശ്രദ്ധ മുഴുവൻ അതിലാണ്, അതിൽ മാത്രമാണ്. അതുകൊണ്ടായിരിക്കണം ഓട്ടമത്സരത്തെ 3000 വർഷം മുൻപ് തന്നെ ആരംഭിച്ച പൗരാണിക് ഗ്രീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയത്. മത്സരയോട്ടം അന്നും ഇന്നും സുപ്രധാനമായൊരു കായിക വിനോദമാണ്. ഓട്ടക്കാരൻ ജീവിതത്തെ സംബന്ധിച്ച് ഒരു നല്ല പ്രതീകമാണ്. മരിച്ച ഇന്നലകളെ മറക്കുക, ഇന്നിനു വേണ്ടി ജീവിക്കുക. ഒരു വലിയ ആഹ്വാനമാണത്. പിറകോട്ട് പിടിച്ചുവലിക്കുന്ന ഓർമ്മകളുടെ ചങ്ങലകൾ പൊട്ടിക്കാതെ ഇന്നത്തെ ഓട്ടം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഓടുമായിരിക്കും, പക്ഷേ വേഗം കുറയും. ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുന്നവരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ആ കുരുക്കഴിച്ച് പുറത്തു കടക്കാൻ അവർ ശ്രമിക്കില്ല. ജീവിക്കുന്നു എന്ന തോന്നലേ അവർക്കുണ്ടാകൂ. ജീവിതത്തെ അനുഭവവേദ്യമാക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നലകളെ അവിടെ ഉപേക്ഷിക്കുക, ചിന്തകളിൽ കുരുങ്ങിക്കിടക്കാതിരിക്കുക. എത്ര കഷ്ടപ്പെട്ടും ആ കുരുക്കഴിക്കാൻ ശ്രമിക്കുക. ഒന്ന് സ്വയം വേണമെന്ന് വെച്ചാൽ അഴിക്കാൻ കഴിയുന്ന കുരുക്കാണ് ചിന്തകളുടെ കുരുക്ക്. പക്ഷേ വേണമെന്ന് വയ്ക്കണം, എന്നാൽ തലച്ചോറ് സമ്മതിക്കില്ല. ഇങ്ങനെ കുരുക്കിൽ കിടന്ന് ചുറ്റിക്കുന്നതിൽ തലച്ചോറിനൊരു സുഖമുണ്ട്. ആ സുഖം വിട്ടുകളയാൻ അത് തയ്യാറല്ല. അതുകൊണ്ടുതന്നെ കുരുക്കഴിക്കാൻ ഇത്തിരി ശ്രമം ആവശ്യമാണെന്ന് മറന്നുപോകരുത്. അതേക്കാൾ പ്രയാസകരമാണ് ഇന്നലകളെ ഉപേക്ഷിക്കാൻ. അതിന് കഴിയാത്തവരാണ് കൂടുതലും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഓട്ടം വേഗത്തിലാവുക? പിറകോട്ട് നോക്കി ഓടിയിട്ട് എന്ത് കാര്യം? പിറകോട്ട് നോക്കി ഓടുന്നവൻ തന്റെ കർമ്മശേഷി പാഴാക്കി കളയുന്നു എന്നുള്ളതും മറന്നുകൂടാം.

നോക്കൂ, ഭൂതകാല ജീവിതത്തെ നന്നാക്കാനോ ഭേദപ്പെടുത്താനോ നമുക്ക് കഴിയില്ല. എന്തെങ്കിലും വച്ചു പിടിപ്പിക്കാനോ ഭാവി കാലത്തിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്തു മാറ്റാനോ നമുക്ക് കഴിയില്ല. കാരണം അത് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഇന്നിനെ സമൃദ്ധമാക്കുക എന്നതാണ്. ഏത് കാര്യവും ഇന്ന് ഏറ്റവും നന്നായി ചെയ്യാനാകണം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് അതിന്റെ പേര്. എല്ലാം പിന്നത്തേക്ക് മാറ്റിവെക്കാനുള്ള പ്രവണത. പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് കാര്യങ്ങളെ മാറ്റിവെക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിലേ ആദ്യം അതിനെ അതിജീവിക്കണം. വളരെ ലളിതമായ ചില തീരുമാനങ്ങളിലൂടെ അത് സാധ്യമാക്കാൻ കഴിയും. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതും. പേനയുടെ ക്യാപ്പ് എങ്ങനെയോ താഴെ വീണു. എഴുത്ത് കഴിഞ്ഞിട്ടെടുക്കാം എന്നാവും മിക്കവാറും പേർ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, അപ്പൊ തന്നെ എടുക്കണം. അതുപോലെ നിങ്ങളോട് ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു എന്ന് കരുതൂ. ഓ ചെയ്യാം എന്ന് പറയാതെ അപ്പോ തന്നെ ചെയ്യൂ. ഇങ്ങനെ നിത്യജീവിതത്തിലെ എല്ലാ ചെറിയ കാര്യങ്ങളും അപ്പപ്പോൾ തന്നെ ചെയ്ത് ശീലിക്കുക. പ്രോക്രാസ്റ്റിനേഷൻ അഥവാ പിന്നത്തേക്ക് മാറ്റിവെക്കൽ എന്നത് ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കും. പിന്നെ ചെയ്യാം, പിന്നെ എടുക്കാം, പിന്നീടാവട്ടെ, പിന്നെ ആലോചിക്കാം എന്ന കാര്യങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളെ അലസരാക്കുകയാണ്, മാന്ദ്യപ്പെടുത്തുകയാണ്. ഓട്ടത്തിൽ നിങ്ങൾ പിന്നിലായിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നോട്ട് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.

ഒരു ഇംഗ്ലീഷ് കവിതയുടെ നാല് വരികളാണ് ഓർമ്മ വരുന്നത്. വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. കാനനം മനോഹരമാണ്, പക്ഷെ ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നിൽക്കുവാൻ വയ്യ. എനിക്ക് മുന്നോട്ട് സഞ്ചരിച്ചേ തീരൂ, കാരണം എത്രയോ വാഗ്ദാനങ്ങൾ എനിക്ക് നിറവേറ്റേണ്ടതുണ്ട്. ജീവിതത്തെ കൃത്യമായി വ്യാഖ്യാനിച്ചിരിക്കുന്ന വരികൾ. വർത്തമാനകാലമാണ് പ്രധാനം. കാലത്തിന്റെ ശവശരീരങ്ങൾ മാത്രമാണ് ഇന്നലകൾ. അവയിൽ വ്യാപരിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന പരാതികൾ ഉപേക്ഷിക്കൂ. ഇന്നിൽ കർത്തവ്യനിരതമാകും, സജീവമാകും. നാളെ എന്നത് പിറന്നിട്ടില്ല, അത് പിറക്കുന്ന സമയം മുതൽ സജീവമായാൽ മതി. ഇന്നിനെ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ തയ്യാറാകും. കാരണം വർത്തമാനത്തെക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല തന്നെ. ലക്ഷ്യത്തിൽ നോട്ടമുറപ്പിച്ചുകൊണ്ടുള്ള ഒരോട്ടവും പിന്നിലാവില്ല തന്നെ. ലക്ഷ്യമില്ലാതെയുള്ള ഓട്ടങ്ങളാണ് പലപ്പോഴും പിഴച്ചു പോകുന്നത്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകണം, അല്ലാത്ത പക്ഷം നിങ്ങളെ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി വിനിയോഗിക്കും. അതുപോലെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമെന്നത് ജീവിതത്തിനാവശ്യമായ പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതിയില്ലാത്ത ജീവിതം പരാജയപ്പെട്ടു പോകും. സമയനിഷ്ഠ പോലെ പ്രധാനമാണ് ജീവിതനിഷ്ഠയും. ജീവിതനിഷ്ഠയുള്ള ഒരാളിന് മാത്രമേ ജീവിതശൈലി പുലർത്താനാകൂ എന്ന് മറന്നുപോകരുത്. ജീവിതം എത്ര മനോഹരം, ലക്ഷ്യബോധത്തോടെ മുന്നേറുമെങ്കിൽ ജീവിതം ധന്യം സുതാര്യം എന്ന് കവി. ജീവിതത്തെ സുതാര്യമാക്കുന്നതും സങ്കീർണമാക്കുന്നതും നമ്മൾ മനുഷ്യർ തന്നെയാണ്. വ്യക്തമായ ലക്ഷ്യത്തോടെ, കഴിവതും അടുക്കും ചിട്ടയോടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നിടത്തോളം ജീവിതം സുതാര്യമാണ്, സുന്ദരമാണ്. ലക്ഷ്യമില്ലാതെ വരുമ്പോഴാണ് അത് സങ്കീർണമാകുന്നത്, ആകെ ആശയക്കുഴപ്പത്തിൽ പെടുന്നത്, എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോകുന്നത്. ജീവിതമെന്നത് ചലനാത്മകമാണ്, അത് നിശ്ചലമല്ല. ചലനാത്മകമായതുകൊണ്ട് തന്നെ ലക്ഷ്യമെന്നത് വളരെ പ്രധാനമായിരിക്കുന്നു. മുന്നോട്ടാണ് ലക്ഷ്യം, പിന്നോട്ടല്ല എന്ന കാര്യവും ഓർക്കുമല്ലോ. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്ന് ഇറങ്ങാനുള്ള നേരമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും എത്താം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യൻ ഉദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: മുന്നോട്ട് എന്ന വാക്ക് ഒരു വലിയ പ്രചോദനമാണ്, സംശയമേതുമില്ല. പക്ഷെ പലപ്പോഴും മുന്നോട്ടു പോകാൻ മനുഷ്യൻ അശക്തനാകുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളും വേവലാതിയും ജീവിത നൈരാശ്യവുമാണ്. ഇതെല്ലാം നമ്മളെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അപകടങ്ങളെക്കുറിച്ചുള്ള വിവേകമാണ് ധൈര്യമെന്ന് പ്ലേറ്റോ. ആപത്തുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമുണ്ടാവുക എന്നത് ആരോഗ്യകരമായ കാര്യമാണ്, അല്ലാതെ ആപത്തിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല തന്നെ. അങ്ങനെ ലാഘവത്തോടെ കണ്ടാൽ അതിന് വിവേകശൂന്യത എന്നാണ് പറയേണ്ടത്. ആപത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയത്തെ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് എടുത്തുചാട്ടമാണ്, അത് നിലനിൽക്കില്ല. ആപത്തുണ്ടാകുമ്പോൾ ഭയന്ന് രക്ഷപ്പെട്ട ജീവിവർഗങ്ങൾ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. അതായത് വിവേകപൂർവമാണ് ഏത് അപകടത്തെയും അഭിമുഖീകരിക്കേണ്ടത്, അല്ലാതെ വൈകാരികമായല്ല. വീണ്ടും വിചാരം എന്ന് പണ്ടുപണ്ടേ പറഞ്ഞു വരുന്ന കാര്യമാണിത്. വൈകാരികമായാണ് നിങ്ങളൊരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിജീവനം എന്നത് പ്രയാസകരമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് കരുതുക. പഠിച്ച് കുറേയേറെ ആയപ്പോൾ വണ്ടി ഒരു ചുമരിലിടിച്ചു എന്ന് കരുതുക. നിങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും അത് വൈകാരികമായി തീരുകയും ചെയ്താൽ പിന്നെ കാർ ഓടിക്കുക കുറച്ച് പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ ഡ്രൈവിംഗ് എന്നത് വിവേകപൂർവം ചെയ്യേണ്ടതായ ഒന്നാണ്, വൈകാരികമായല്ല അതിനെ സമീപിക്കേണ്ടത്. ഏത് കാര്യവും ഇങ്ങനെയാണ്. അതായത് അപകടങ്ങളാകട്ടെ സാഹസങ്ങളാകട്ടെ, അതേക്കുറിച്ചുള്ള വിവേകത്തെയാണ് ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീരുത്വം അനാരോഗ്യകരമായ ഉത്കണ്ഠയുണ്ടാക്കും. അത് മനുഷ്യനെ പരിഭ്രാന്തിയിലേക്കും നൈരാശ്യത്തിലേക്കും നയിച്ചു എന്ന് വരും. ചില കാര്യങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും ആ കാര്യം ചെയ്യാനാകില്ല എന്ന് വരും. അതുകൊണ്ട് ഭയത്തെ അതിജീവിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഭീരുത്വത്തിന്റെ തലച്ചോറല്ല മനുഷ്യനുള്ളത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും തലച്ചോറാണ് മനുഷ്യനുള്ളത് എന്നോർക്കുക.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷര താമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി നീല പത്മനാഭൻ എഴുതിയ വവ്വാലുകളുടെ വിളി എന്ന കഥ കേൾക്കാം. ഉച്ചയ്ക്ക് ഇവിടെ രാജമ്മയുടെ വീട്ടിൽ ഗുണവതി വന്നു കയറുമ്പോഴേ പെയ്തുകൊണ്ടിരുന്ന മഴ ഇപ്പോൾ സന്ധ്യയായിട്ടും നിൽക്കുവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. കറുത്തിരുണ്ട മേഘപാളികൾ, വട്ടം കറങ്ങി അടിച്ചുകൊണ്ടിരുന്ന തണുത്ത കാറ്റ്. അന്തിമഴ കരഞ്ഞാലും തീരുകയില്ലെന്ന് പറയും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും മഴ തന്നെ. പക്ഷെ ഇത് ഇത്രയ്ക്ക് നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചില്ല രാജമ്മേ. ആവി പറക്കുന്ന കാപ്പി കൊണ്ടുവന്നു വെച്ച രാജമ്മയോട് ഗണപതി പറഞ്ഞു. രാജമ്മ പ്രതികരിച്ചു, ഒരു മാസത്തിന് ശേഷം വന്നതല്ലേ, ഇരിക്കൂ, വീട് അടുത്തു തന്നെയല്ലേ. ഇല്ല, അവിടെ വീട്ടിൽ ശരിക്കും ജോലിയുണ്ട്. ഒരു മാസമായിട്ട് പൂട്ടിയിട്ടിരുന്ന വീടല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ വന്ന് കയറിയതും ആദ്യം ചെവിയിൽ വീണ വാർത്ത നിങ്ങളുടെ വീട്ടിലേതാണ്, അതാണ് ഓടി വന്നത്. ഇങ്ങനെ ഗണപതി പറയുന്നത് ഗൗനിക്കാതെ അവളിവിടെ വന്ന് കയറിയത് മുതൽ ഈ നേരമായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും മുഷിപ്പ് തോന്നാതെ പിന്നെയും തന്റെ ഭർത്താവിനെക്കുറിച്ചുള്ള കുറ്റപത്രം അവതരിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. എനിക്കെന്ത് ചെറുപ്പമാണോ? വിവാഹമായ ദിവസം മുതൽക്ക് ഈ 45 കൊല്ലക്കാലമായി അങ്ങേർക്ക് വച്ചു വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അല്പമെങ്കിലും നന്ദി വേണ്ടേ? ഇവിടെ താൻ വന്ന ഈ 4 മണിക്കൂർ നേരത്തിൽ 5-6 പ്രാവശ്യമെങ്കിലും അവർ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഉദാഹരണത്തിനായി വീട്ടു ചെലവിന് കൊടുത്ത പൈസയുടെ കണക്ക് ചോദിക്കുന്നു. ആരെങ്കിലും വിരുന്നുകാർ വന്നെങ്കിൽ മാത്രം അവരെ കേൾപ്പിക്കാനായി അരുമയോടെ രാജമ്മേ എന്ന് പറഞ്ഞു വിളിക്കും. അല്ലാത്ത സമയങ്ങളിൽ തിരിഞ്ഞു നോക്കാറില്ല. എന്നിങ്ങനെ നിരത്തിക്കൊണ്ടിരുന്ന പട്ടിക. അവരുടെ ഉച്ചയേക്കാൾ അലറിക്കൊണ്ടിരുന്ന ഏതോ ഒരു പഴയ ഭക്തിപ്പാട്ടിന്റെ കാസറ്റ്, ഇടയ്ക്കിടയ്ക്ക് അതിന്റെ കൂടെ ടെലിവിഷൻ സീരിയൽ ശ്രദ്ധയും, അതും ഒച്ച കൂട്ടി തന്നെ. വോളിയം കൂട്ടിവെക്കാതെ

അമ്മയ്ക്കൊന്നും കാണാനും പറ്റൂല, കേൾക്കാനും പറ്റൂല എന്നിങ്ങനെ പണ്ടേ ഇതിനവർ പറഞ്ഞിരുന്ന സമാധാനം ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. പക്ഷേ ഇക്കാര്യത്തെ ചൊല്ലി തന്നെ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ പലപ്പോഴും വഴക്ക് നടന്നിട്ടുണ്ടെന്നറിയാം. ഉച്ചയ്ക്ക് ഇവിടെ വരുന്നതിന് മുൻപേ ഇവരുടെ രാജമ്മയുടെ ഭർത്താവിനെ അഡ്മിറ്റ് ചെയ്തിരുന്ന മെന്റൽ ആശുപത്രി തന്റെ വീടിന്റെ അടുത്തായിരുന്നതുകൊണ്ട് രാജമ്മയും അവിടെ കാണുമെന്ന് വിചാരിച്ച് ആദ്യം അവിടെയാണല്ലോ താൻ പോയത്, ഗുണപതി ഓർത്തു. പക്ഷെ ഇവരെ അവിടെ കാണാൻ സാധിച്ചില്ല. ശമ്പളത്തിന് നിർത്തിയിരുന്ന ഒരാൾ ഹോം നേഴ്സ് ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ നോക്കിക്കൊണ്ട്. ഇവിടെ വന്നപ്പോ അതിനും അവർ സമാധാനം പറഞ്ഞുവല്ലോ. അങ്ങേർക്ക് എന്നെ കാണുമ്പോഴേ കലി കയറും. ഇനി അതുകൊണ്ടാണ് സുഖക്കേട് കൂടിയതെന്ന് എന്നെ കുറ്റപ്പെടുത്തരുതല്ലോ. മാത്രമല്ല ഈ വയസ്സായ കാലത്തിൽ ആശുപത്രിയിൽ അങ്ങേരെ കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കാനുള്ള ശേഷി എന്റെ ശരീരത്തിന് വേണ്ടേ? കൈകാൽ മുട്ടുകൾ, നട്ടെല്ലിൽ എല്ലാം ഭയങ്കര വേദന. മരുന്നും ഗുളികകളും കഴിച്ച് ഒരുവിധം ചാകാതെ കിടക്കുന്നു ഞാൻ. ഇങ്ങേരുടെ ഈ സുഖക്കേടിന് ആശുപത്രിയിൽ എത്ര ദിവസം കിടക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടെന്ത്, കൂടെ കൂടെ ഞാൻ പോയി നോക്കിയിട്ട് വരുന്നുണ്ടല്ലോ. പക്ഷേ ആശുപത്രിയിൽ അദ്ദേഹം കിടക്കുന്ന മുറിയിൽ ചെന്നിരുന്നപ്പോ ആദ്യം അദ്ദേഹത്തിന് തന്നെ മനസ്സിലായില്ല, പിന്നെ മനസ്സിലായി. മുമ്പേ കണ്ടതിനേക്കാൾ മെലിഞ്ഞ് മുഖത്തിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് എന്തൊക്കെയോ സംസാരിക്കണം എന്ന ആവേശം തിരതല്ലുന്നതുപോലെ തോന്നി. ഒന്നിനൊന്നും ബന്ധമില്ലാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല.

0: വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതല നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
3: കളഞ്ഞു എന്റെ അമ്മോ, ഞാൻ കൊണ്ടുപോയി
4: എവിടെ കൊണ്ട് കളഞ്ഞു?
3: ആ മുക്കുരുത്തി മലയുടെ മോളിൽ കൊണ്ടുവിട്ടിട്ട്
4: മഹാഭാവി ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കി കിട്ടില്ല.
3: സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടും കഴിയത്. നിന്റെ സഹതാപം പറഞ്ഞാൽ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് പറഞ്ഞു.
4: ഇടി വെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടെ.
3: ആ അല്ല, ഒന്ന് തന്നെ.
4: ഓ, മനുഷ്യന് മനസ്സമാധാനമായിട്ട് എപ്പോഴാണ് ആഹാരം കഴിക്കാൻ
3: തോന്നുന്നത്?
4: പിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു.
5: എനിക്ക് വശക്കുന്നേ, എനിക്ക് വശക്കുന്നേ പറഞ്ഞ് കീറുവല്ലായിരുന്നു.
4: ദരിദ്ര എന്റെ ദൈവമേ, ആളെ ഇട്ടുകൊണ്ട് ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ദാ ഇതിൽ 6 പൊറോട്ടയുണ്ട്,
5: 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഏ, ഇത് ചിക്കൻ
3: കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ?
5: ചാറി മുക്കി നക്കിയാണ്.
3: എടാ ഏച്ചി എന്നും ഏച്ചിയാണ്.
4: എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ, അയ്യോ മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. എന്നാ കൂടെ.
3: ഇത് മുനുസ്വാമി അല്ല.
4: അയ്യോ അല്ലേ? ആ എന്നാ ഇതായിരിക്കും.
3: കളർ പടവ് പതിഞ്ഞിരിക്കുന്നല്ലേ.
4: കൂടെ കൂടെ.
6: ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ?
1: ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു.
5: ആന എവിടെ കണ്ടോടി കാണും.
6: എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു.
3: ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ.
4: അയ്യോ എടി എടി അവിടെ. അയ്യോ, ഞാൻ ഇടാൻ ഡ്രക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്.
3: ചൂടാവരുത്, ഏത് നിമിഷവും പ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ.
4: ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം.
3: ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രി കൂടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം.
4: കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്?
3: നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ചെയ്തിപ്പോ.
5: അതായത് എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും.
3: അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി.
1: പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. കൊരങ്ങ കൊരങ്ങ കോഴിന്റെ മണം.
4: അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്.
1: അല്ല, വെച്ച കോഴിന്റെ മണം.
4: അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേട്ടേ.
3: പ്ലീസ്.
1: നല്ല എരി വാ, ഇന്ന് വാ. കൊച്ചു ബാക്കിയുണ്ട്, കൊരങ്ങിന് വേണോ?
4: എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത പ്രാന്തായതാണ്.
1: ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയി ഉണ്ടെന്ന്? ഈ കൊരങ്ങിന് എപ്പോഴും നുണയെ പറയൂ.
4: എടി മൂദേവി, ഞാൻ കൊരങ്ങനല്ലേ, ചിമ്പൻസിയാണ്. ചിമ്പൻസി അതിന് കളി വന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ? കടിക്കും, മാന്തം പിച്ചു ചെന്ന് കീറും. എന്നെ വിടറ. അയ്യോ, എനിക്ക് വിശക്കുന്നേ.
3: നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോട്ടെ.
4: മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അത് തിന്ന് തീർത്തോളും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം.
3: ഈ തണുപ്പത് ഞങ്ങൾ എങ്ങോട്ട് പോകാൻ? ഞാൻ പറയുന്നു,
4: ഞാൻ നീ ഒന്നും പറയണ്ട. നീ എന്നോട് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല.
3: ഞാൻ പറയുന്ന ഒന്നും കേക്ക്.
4: ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ.
3: കണ്ടു.
4: പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോട്ട് ഇറങ്ങണേ. ഇതിനെ
3: എന്നെ ഇട്ട് ഇങ്ങനെ കൊല്ലാ കൊല ചെയ്യരുത്. ഒരല്പം ദയ കാണിക്കണം. പാതിരാത്രി ഇങ്ങനെ ഒരു പെണ്ണിനെയും കൊണ്ട് ഞാൻ ഇവിടെ കൂടെ നടന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇതുവരെ സമ്പാദിച്ച ഒരു അല്പം മാന്യത മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അതുകൂടി ഇല്ലാതാക്കരുത്. ഞാൻ നിന്റെ കാല പിടിക്കാം.
1: എന്റെ കാല പിടിക്കുന്നതൊക്കെ കൊള്ളാം. നന്നായിട്ട് ഞെക്കണം.
6: എനിക്ക് കാല് കഴിക്കുന്നു.
3: കാല് വലിച്ചു.
6: അയ്യോ എനിക്ക് നോവില്ലേ.
3: എന്ത് വന്നാലും ശരി, നാളെ രാവിലെ ഈ വണ്ടി ഇവിടുന്ന് പോകുമ്പോ നിന്റെ ആക്രി പെട്ടി ഇതിനകത്ത് എടുത്തിട്ട് നിന്നെ ഇതിൽ കേറ്റിയിരുത്തും. അത് ഇന്ന് എങ്ങാനും പുറത്തിറങ്ങിയാ ഈ ട്രെയിനിന് മുമ്പ് തല വെച്ച് ഞാൻ ചാവും. എന്തായാലും ഇതിന്റെ അവസാനം കണ്ടേ തീരൂ. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. എന്റെ അമ്മയാണ് സത്യം. രണ്ടിലൊന്ന് തീരുമാനിക്കും ഞാൻ.
7: ഇവിടെങ്കിലും കാണണേ. എന്റെ അമ്മ മറ്റതും ഉണ്ട്. അളിയ അളിയ അളിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയ അളിയ,
8: തൊട്ടുപോലെ തന്നെ.
7: ഇന്നലെ വിശപ്പുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു.
5: എന്തൊക്കെ?
7: നീ ക്ഷമി, ചട്ടിയും കാലം ആവുമ്പോ ചട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും.
3: അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാ, എനിക്കൊരു 50 രൂപ.
7: എന്തിന്?
3: ഞാൻ ഗോകർണത്തോ കോയമ്പത്തൂരോ എവിടെയെങ്കിലും പോയി എച്ചിലെടുത്താ ചുവടെടുത്തോ
7: ജീവിച്ചോളാം.
3: ഈ ശവം ഇവിടുന്ന് പോയി കിട്ടും.
7: നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാകാം. അവിടെ
3: പറയണേ, അവൾ ഉണരും, അതിനു മുമ്പ് എനിക്ക് പോണം.
7: നീ ചുമ്മാ ഇരി, അവൾ ഇനി ഉണരില്ലേ. മോളെ
5: നന്ദി, എന്റെ മോളെ ചാച്ചു വന്നു.
6: എനിക്ക്
3: ഓർത്തിക്കൊണ്ടാരും വാ വിളിച്ചു തുടങ്ങി. നീ
7: ഉടങ്ങിയല്ലേ മോളു, നമ്മുടെ കുട്ടിയല്ലേടാ. വാടകുട്ടി,
3: നിനക്ക് എന്തോന്ന് പറ്റിയടേ?
6: എനിക്ക് വിശക്കുന്നു.
7: എന്നെ അറിയുവോ?
6: കൊരങ്ങൻ.
7: ഈ കൊരങ്ങൻ മോക്കുന്ന് വയറ് നിറച്ച് അപ്പോ മുട്ടയും പൊറോട്ടയും കോഴിക്കറിയും ഇഡലി മുളകുപൊടി ദോശയും ചമ്മന്തിയും ഇടിയപ്പോ ഉരുളക്കിഴങ്ങും ഒക്കെ മേടിച്ചു.
3: എന്റെ ഉദ്ദേശം എന്താണ്?
7: ഈ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. മോള് വന്നേ.
6: മോള്
7: വാടാ.

ജീവിത വിജയം കൈവരിക്കുന്നതിനും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും ലക്ഷ്യബോധം കൂടിയേ തീരൂ. പലരും ജീവിക്കുന്നത് അവരറിയാതെയാണ്. ബോധപൂർവമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ധ്യാനമെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ധ്യാനപൂർവമായി ജീവിതം നയിക്കുകയാണ് ഉത്തമം. മറ്റുള്ളവരുടെ താളത്തിനൊത്തു തുള്ളുന്നവർക്ക് സ്വന്തം ജീവിത താളം തിരിച്ചറിയുവാൻ സാധിക്കില്ല. മറ്റുള്ളവരെ പിണക്കുന്നത് എങ്ങനെയാണ്? അവരെന്ത് വിചാരിക്കും? അവർക്ക് വിഷമമുണ്ടാകുമോ? അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ? അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ബന്ധങ്ങൾ ഇല്ലാതെയാകുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്ത പൊങ്ങുതടി പോലെയായിരിക്കും. ഏതു പ്രായത്തിലാണ് ലക്ഷ്യബോധം ഉണ്ടാകേണ്ടത് എന്ന് നിശ്ചിതമായി പറയാനാവില്ല. ഏതു പ്രായത്തിലും ലക്ഷ്യബോധം ആർജിക്കുവാൻ സാധിക്കും. അഥവാ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തേണ്ടതും ജീവിതയാത്ര പുരോഗമിക്കേണ്ടതും. എവിടെ നാം ലക്ഷ്യം കൈവരിച്ചുവെന്ന് ചിന്തിക്കുന്നുവോ അവിടെ നാം റിലാക്സ് ചെയ്യും. പിന്നീടൊന്നും നേടാനില്ലാത്തതിനാൽ അലസരായിത്തീരും. അതുകൊണ്ട് ലക്ഷ്യമെന്നതിന് പരിമിതമായ ഒരു തലവും അനന്തമായ ഒരു തലവും ഉണ്ടായിരിക്കണം. അനന്തമായ തലത്തിൽ നല്ല മനുഷ്യനാവുക എന്നതാണ് ജീവിത ലക്ഷ്യം. നല്ലത് എന്നതിന്റെ സമകാലിക നിർവചനങ്ങളിൽ താൽക്കാലിക ലക്ഷ്യങ്ങൾ നേടിയെടുത്ത് ഞാൻ മുന്നോട്ട് ഗമിക്കുന്നു. ഇതാവണം ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. വ്യക്തമായ ലക്ഷ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താൽക്കാലിക ലക്ഷ്യം എന്നതിന്റെ വ്യക്തതയാണ്. ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്നോട്ട് മാറേണ്ടതില്ല. എന്നാൽ അവിടേക്ക് എത്തിച്ചേരാൻ പടിപടിയായി മാത്രമേ കഴിയൂ. അതിനാണ് താൽക്കാലിക ലക്ഷ്യം എന്ന് പറയുന്നത്. ആത്യന്തിക ലക്ഷ്യങ്ങൾ നിരന്തരമായി രൂപപ്പെട്ടുകൊണ്ടും പുതുക്കപ്പെട്ടുകൊണ്ടും ഇരിക്കണം. ഓരോ പടികൾ കയറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ലക്ഷ്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ അസ്തിത്വത്തിന് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ലക്ഷ്യബോധം. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ജീവിക്കുന്നതിന് തന്നെ അർത്ഥമില്ലെന്ന് തോന്നും. അസ്തിത്വം തന്നെ തകർന്നുപോയി എന്ന് തോന്നും. വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനൊള്ളിയാകുമ്പോൾ അതിലെ അംഗങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥത ഇതിന്റെ ചെറിയൊരു വകഭേദമാണ്. തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് പലരും ലെഫ്റ്റ് ആകുന്നത് കാണാം. പ്രവർത്തനക്ഷമതയുടെ അടിസ്ഥാനം ലക്ഷ്യബോധമാണ്. രോഗാതുരമായ അനുഭവങ്ങളിൽ ലോക്ഡൌൺ ആയപ്പോൾ അനേകരും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രവർത്തന നിരതരായി. ഭവനങ്ങൾക്കുള്ളിൽ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നു തന്നെയാണ്, തന്റെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടുക അഥവാ വൈറലാവുക എന്നത്. യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കണം. 20 വർഷത്തിന് ശേഷം ആർജിക്കേണ്ട ലക്ഷ്യം സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ വർഷം നേടിയെടുക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധമാണ് ഇപ്പോൾ ആവശ്യം. യാഥാർത്ഥ്യബോധത്തിന്റെ നിരക്കാത്ത ലക്ഷ്യങ്ങൾ പലപ്പോഴും ജീവിത നൈരാശ്യത്തിന് കാരണമാകും. തുടർച്ചയായ പരാജയങ്ങൾ ചിലപ്പോൾ ആത്മവിശ്വാസം കെടുത്തിക്കളയുകയും ചെയ്യും. സ്വന്തം കഴിവുകളും പരിമിതികളും വിലയിരുത്തിക്കൊണ്ടുള്ള ലക്ഷ്യരൂപീകരണമാണ് ആവശ്യം. മനസ്സിന് പക്വത കൈവരുമ്പോഴാണ് ലക്ഷ്യത്തിന് യാഥാർത്ഥ്യബോധമുണ്ടാകുന്നത്. മായക്കാഴ്ചകൾ ഒരിക്കലും ലക്ഷ്യമായി ഭവിക്കരുത്. അത് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുകയില്ല. പെട്ടെന്ന് പണക്കാരനാകുവാനുള്ള മോഹവും പെട്ടെന്ന് രാഷ്ട്രീയ പദവികൾ നേടിയെടുക്കാനുള്ള മോഹവും എല്ലാം ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ദിവാസ്വപ്നങ്ങൾ അയഥാർത്ഥ ചിന്തകളിലേക്കും സഫലമാകാത്ത ആഗ്രഹങ്ങളിലേക്കും നയിക്കും. കുറുക്കുവഴികൾ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുകയും തെറ്റായ ഇടങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഒരു വീടിന്റെ സ്വീകരണ മുറിയിലെത്താൻ കുറുക്കുവഴി അവലംബിക്കുന്നവർ ചിലപ്പോൾ അടിത്തിട്ട് വീഴുകയും ചെയ്യും, ലക്ഷ്യത്തിലെത്തുകയുമില്ല. കുറുക്കുവഴികൾ തേടുന്ന ചിലർ വിജയിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കോപ്പിയടിച്ച് പരീക്ഷയ്ക്ക് ജയിച്ച ഒരുവനെ കാണുമ്പോൾ പഠനത്തിൽ അത്ര നിലവാരമില്ലാത്ത ചിലർക്ക് തോന്നും, എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ. അത് പരാജയത്തിലേക്ക് മാത്രമല്ല, പരീക്ഷകളിൽ നിന്ന് വിലക്കപ്പെടുന്ന അനുഭവത്തിലേക്കും നയിക്കും. കുറുക്കുവഴികളിൽ ലഭിക്കുന്ന ചെറിയ വിജയങ്ങൾ കൂടുതൽ കുറുക്കുവഴികൾ തേടുവാൻ പ്രേരിപ്പിക്കും. ഒടുവിൽ ലക്ഷ്യബോധം തന്നെ ഇല്ലാതാവുകയും ഇടയ്ക്ക് വച്ച് പിടിക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. സ്ഥിരോത്സാഹമാണ് ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള എളുപ്പമാർഗം. അത് എളുപ്പമാർഗമായി തോന്നാമെങ്കിലും അത് കഠിനമാർഗം തന്നെയാണ്. ചില പരിശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെടുമ്പോൾ ഇനി ഇത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് ചിന്തിച്ച് ലക്ഷ്യം നഷ്ടപ്പെടുന്നവരുണ്ട്. എന്ത് കഷ്ടം സഹിച്ചും ഇത് നേടിയെടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ കഠിനമായി അധ്വാനിക്കുന്നവർ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്ത
തന്റെ പ്രാരംഭകാല ജീവിതത്തെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ വിശേഷിപ്പിച്ചത് ഒഴുകി നടക്കുന്ന ഒരു കഷ്ണം പൊങ്ങുതടി എന്നാണ്. സ്റ്റീം ബോട്ട് വ്യവസായത്തിൽ ഒരു നാഴികക്കല്ലായി കണ്ടുപിടുത്തം നടത്തിയതിലൂടെ സ്വന്തം പേറ്റൻസി സമ്പാദിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. 5 തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൺ തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കൻ സൈന്യത്തിന്റെ പരമോന്നത പദവിയായ കമാൻഡർ ഇൻ ചീഫായി അദ്ദേഹം ത്യാഗപൂർവമായ നേതൃത്വം നൽകി. തളർന്നു പോകാത്ത ആത്മവീര്യത്തോടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ലക്ഷ്യബോധത്തോടെ മുന്നേറിയതാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന തത്വം. സഹന വഴികളിൽ പതിരിപ്പോകാതെ, പ്രതികൂലങ്ങളിൽ മനം തളരാതെ, പരിഹാസങ്ങളിൽ ലജ്ജിക്കാതെ, നിസ്തൂലമായ ആത്മധൈര്യത്തോടെ, വ്യക്തമായ ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോവുകയാണ് ആവശ്യം. തളർത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ സ്ഥിരോത്സാഹത്തോടെ മുന്നേറുവാൻ കഴിയണം. പ്രോത്സാഹിപ്പിക്കുവാൻ വളരെ കുറച്ചാളുകൾ മാത്രമേ കാണുകയുള്ളൂ. അവയിൽ പലരും വെറുതെ പറയുന്നതുമാവാം. സത്യസന്ധമായി പ്രോത്സാഹിപ്പിക്കുന്നവരെ തിരിച്ചറിയണം. മറ്റുള്ളവരെ അവഗണിക്കണം. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ഒരു കാര്യത്തിനും കഴിയുകയില്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ വിമർശകർ നിശബ്ദരാകും. പതുക്കെ പതുക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും. ഇത് നമ്മെ നിഗളത്തിലേക്കും ലക്ഷ്യബോധം നഷ്ടപ്പെടുവാനുള്ള പ്രേരണയിലേക്കും കൊണ്ടെത്തിക്കാം. രാജാവ് ഏർപ്പെടുത്തിയ മത്സരം നിശ്ചിത ദൂരം ഒരു പാത്രം നിറയെ വെള്ളം ഒരു തുള്ളി പോലും തുളുമ്പിപ്പോകാതെ ഓടിക്കൊണ്ടുവരിക എന്നതാണ്. രണ്ടു വശത്തും നിന്ന കാഴ്ചക്കാർ വിവിധ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. ചിലർ പ്രോത്സാഹിപ്പിച്ചു, ചിലർ നിരാശപ്പെടുത്തി, ചിലർ വിമർശിച്ചു, ചിലർ മുൻവിധിയോടെ സംസാരിച്ചു. പ്രോത്സാഹനത്തിൽ ഭ്രമിച്ചുപോയവരുടെയും വിമർശനങ്ങളിൽ പതറിപ്പോയവരുടെയും പാത്രങ്ങളിലെ വെള്ളം തുളുമ്പിപ്പോയി. ലക്ഷ്യബോധത്തോടെ പാത്രത്തിലെ വെള്ളത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നേറിയവർ ജയിച്ചു. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ സ്ഥിരോത്സാഹത്തോടെ മുന്നേറാം, വിജയങ്ങൾ നേടാം, ജീവിതം സഫലമാക്കാം. ലക്ഷ്യബോധത്തിൽ മുന്നേറുവാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലക്ഷ്യം അബദ്ധത്തിൽ വന്നു ചേരുന്നതല്ല, അത് ബോധപൂർവമായി നിശ്ചയിക്കേണ്ടതാണ്. താൽക്കാലിക ലക്ഷ്യങ്ങളും ആത്യന്തിക ലക്ഷ്യങ്ങളും തിരിച്ചറിയണം. മുൻഗണനാക്രമത്തിൽ അവ ക്രമീകരിക്കുകയും ദൂരവ്യാപകമായ ലക്ഷ്യങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി താൽക്കാലിക ലക്ഷ്യങ്ങളെ രൂപപ്പെടുത്തുകയും വേണം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ശേഷിപ്പുകൾ.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് അമ്മച്ചി പ്ലാവിനെ കുറിച്ച് കേൾക്കാം. നെയ്യാറ്റിൻകരയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനകത്താണ് അമ്മച്ചി പ്ലാവ് നിലനിൽക്കുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഖ്യാതിയേറിയ പ്ലാവ് മരം. ഇന്ന് പക്ഷേ മരമില്ല, മരം നിന്ന അടയാളം ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്നു. തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയായിരുന്നു. എന്നാൽ പ്രബലന്മാരായ എട്ടിവീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയുടെ ആധിപത്യവും ഭരണവും അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചിരുന്നു. അത്രയേറെ നിർണായകമായ സ്വാധീനം അവർക്ക് രാജ്യത്തുണ്ടായിരുന്നു. എട്ടിവീട്ടിൽ പിള്ളമാരെ ഭയന്ന് മാർത്താണ്ഡവർമ്മ പലപ്പോഴും ഒളിവിൽ പോയിരുന്നു. എന്നാൽ എട്ടുവീട്ടിൽ പിള്ളമാരാകട്ടെ മാർത്താണ്ഡവർമ്മയെ വിടാതെ പിന്നാലെ കൂടി. ശത്രു തന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലായ മാർത്താണ്ഡവർമ്മ നെയ്യാർ കടന്ന് അപ്പുറം പോയി. സുരക്ഷിതമായ ഒരിടത്തെത്തിയപ്പോൾ പശുക്കളെ മേച്ചുകൊണ്ട് നിന്ന ഒരു കുട്ടി യുവരാജാവിനെ ഒരു പ്ലാവിന്റെ പൊത്തിൽ ഒളിപ്പിച്ചു. അങ്ങനെ രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ച പ്ലാവ് അമ്മച്ചി പ്ലാവായി അറിയപ്പെട്ടു. അമ്മച്ചി പ്ലാവ് നിന്ന ഇടം ഇപ്പോൾ പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നത്. പറമ്പിൽ പശുക്കളെ മേച്ചുകൊണ്ട് നിന്ന കുട്ടി തന്നെ രക്ഷിക്കാൻ നിന്ന കൃഷ്ണൻ തന്നെയാണെന്ന് മാർത്താണ്ഡവർമ്മ ഉറച്ചു വിശ്വസിച്ചു. അതിന്റെ പ്രതിഫലനമെന്നോണം അവിടെ ആ പ്ലാവ് നിന്നെടുത്ത് ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നാണ് ചരിത്രം. എന്നാൽ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര ആഖ്യായിക എഴുതിയ സി വി രാമൻപിള്ള അതിൽ പറയുന്നത്, മാർത്താണ്ഡവർമ്മയെ രക്ഷിക്കാൻ വേണ്ടി പ്ലാവിന്റെ പൊത്ത് കാണിച്ചു കൊടുത്തത് ഭ്രാന്തൻ ചാന്നാനാണ്.

0: ജഗന്നാഭദാസനായി കഴിയാൻ അത് മാർത്താണ്ഡവർമ്മയെ പ്രേരിപ്പിക്കുകയും ചെയ്തു.
1: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി ശീഫൻ.

റഹ്മാനിയാ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയാ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ആയിരത്തി തൊള്ളായിരത്തി 1954 മാർച്ച് 19 പ്രദർശനത്തിനെത്തിയ അവകാശി എന്ന ചിത്രമായിരുന്നു നടൻ ബഹദൂറിന്റെ ആദ്യ ചിത്രം. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ആന്റണി മിത്രദാസ് ആയിരുന്നു. എൻ എസ് മണിയുടെ ഛായാഗ്രഹണം. ചിത്രസന്നിവേശം ചെയ്തത് കെ സി ജോർജും ശബ്ദലേഖനം വി സി ഐസക്കുമായിരുന്നു. തിരുനായനാർ കുറിച്ചി മാധവൻ നായർ രചിച്ച് ബ്രദർ ലക്ഷ്മൺ ഈണമിട്ട 8 പാട്ടുകൾ അവകാശി എന്ന ചലച്ചിത്രത്തെ പ്രേക്ഷക പ്രീതിക്ക് കൂടുതൽ അർഹമാക്കി. എം വി കൊച്ചാപ്പു കലാസംവിധാനം നിർവഹിച്ച അവകാശി എന്ന ചിത്രത്തിൽ പ്രേം നസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുതുകുളം രാഘവൻ പിള്ള, എസ് പി പിള്ള, നാണുക്കുട്ടൻ, മിസ് കുമാരി, ബി എസ് സരോജ, സേതുലക്ഷ്മി, അടൂർ പങ്കജം, ശ്രീകണ്ഠൻ നായർ, ടി എസ് മുത്തയ്യ, മുട്ടത്തറ സോമൻ, പങ്കജവല്ലി, അമ്പലപ്പുഴ മീനാക്ഷി, അമ്പലപ്പുഴ രാജമ്മ, ബഹദൂർ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അവകാശിയിലെ ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: മഹാകാവ്യമായി നമ്മൾ വായിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മാതൃത്വം മനസ്സിനെ മരവിപ്പിക്കുന്ന തരത്തിൽ കൊടും ക്രൂരമായി മാറുന്ന കാഴ്ചകൾക്ക് ചിലപ്പോഴെങ്കിലും നമ്മൾ സാക്ഷിയാകുന്നു. ദയ തീരെ അർഹിക്കാത്ത വിധം ക്രൂരമായി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാർ ബുദ്ധകഥകളിൽ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞിന് അവകാശമുന്നയിച്ച് തർക്കിച്ചും വാദിച്ചും വന്ന രണ്ടമ്മമാരുടെ കഥ. പ്രശ്നപരിഹാരാർത്ഥം കുഞ്ഞിനെ രണ്ടായി വാൾകൊണ്ട് പകുത്ത് രണ്ടമ്മമാർക്കും വീതിച്ചു കൊടുക്കാൻ രാജകൽപ്പനയുണ്ടായി. അങ്ങനെ മതി എന്ന മട്ടിൽ ഒരമ്മ കല്ലുപോലെ നിന്നപ്പോൾ കുഞ്ഞിനെ മുറിക്കരുതെന്നും ജീവനോടെ അതിനെ മറ്റേ സ്ത്രീ തന്നെ കൊണ്ടുപൊക്കൊള്ളോട്ടെ എന്നും കാൽ പിടിച്ചു കരഞ്ഞപേക്ഷിച്ച മാതാവിനൊപ്പം കുഞ്ഞിനെ വിട്ടുകൊടുത്ത് വ്യാജ മാതൃത്വത്തെ ശിക്ഷിക്കാൻ വിധിച്ച കഥ. മലയാള കാവ്യധാരയിൽ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. പെറ്റവയറിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയർത്താൾ അരുതരുതെന്നെ നീറ്റിടൊല്ലേ നിന്നുടെ കുഞ്ഞിത് തന്നെ നോക്കൂ അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിതമോദം മൂർധാവിങ്കൽ എന്നൊക്കെ ഇടശ്ശേരി പാടുമ്പോൾ വാത്സല്യാമൃതധാരയിൽ ഹൃദയം കമ്പിതമാകും. അലിവാർന്ന് കിടന്നോരാടുപോൽ മുല നൽകുന്നിത് കുട്ടികൾക്കിവൾ തലചെന്നു പിടിച്ചു വലിച്ചിഴക്കിലും കലരാക്രുദ്ധത എന്ന് തോന്നിയിടും ഒരു ജന്തുവിനും സ്വപുത്രരിൽ പുരുഷത്വം നിധി നൽകിയില്ല താനെന്ന് കുമാരനാശാൻ. അമ്മ ഒരു രൂപം മാത്രമല്ല, ഭാവവും അതിനപ്പുറം അനിർവചനീയമായ ഒരു യാഥാർത്ഥ്യവുമാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അപൂർവമായിട്ടെങ്കിലും അമ്മ ആസുരതയുടെ പര്യായമായി മാറുന്നത്? കുഞ്ഞിനെ കൊല്ലാൻ തോന്നുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത്? ഫിലിസൈഡ് എന്നാണ് ഇതറിയപ്പെടുന്നത്. മൃഗങ്ങളിലാണ് ഈ വാസന താരതമ്യേന കൂടുതലായി കാണപ്പെടുന്നത്. ഇൻഫാന്റിസൈഡ് എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷികൾ അതിന്റെ മുട്ട സ്വയം കൊത്തിയുടയ്ക്കുന്ന അവസ്ഥയുണ്ട്. ഇതിനെ ഓവിസൈഡ് എന്ന് പറയുന്നു. എന്നാൽ വളരെ വിരളമാണ് മനുഷ്യരിലെ ഫിലിസൈഡ്. അമ്മമാരാൽ കൊല്ലപ്പെടുന്നതിനെ മെറ്റേണൽ ഫിലിസൈഡ് എന്നും അച്ഛനാലാണെങ്കിൽ ഇതിനെ പാറ്റേണൽ ഫിലിസൈഡ് എന്നും പറയും. 1969 ഡോക്ടർ ഫിലിപ്പ് റെൻസിക് നടത്തിയ ഗവേഷണ പ്രകാരം ഫിലിസൈഡിന് പിന്നിൽ നാല് പ്രധാന കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആൽട്രൂയിസ്റ്റിക്, അതായത് അമ്മയോ അച്ഛനോ കരുതുന്നു ഈ ലോകം വളരെ ക്രൂരവും മക്കൾക്ക് ജീവിക്കാൻ കഴിയാത്തതുമാണ്, അതുകൊണ്ട് അവർ വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ട്, അതേക്കാൾ തങ്ങളുടെ കൈകളാൽ തന്നെ മരണപ്പെടുന്നതാണ് നല്ലത്. അടുത്ത ഘടകം ഫേറ്റൽ മാൽട്രീറ്റ്മെന്റ് ആണ്. ഇതിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നത് പ്രധാന ഉദ്ദേശ്യമല്ല, ഏത് വിധേനയും മരണപ്പെടുക എന്നതാണ് ഇതിന്റെ പിന്നിൽ. മൂന്നാമത്തേത് അൺവാണ്ടഡ് ചൈൽഡ് ആണ്. വിവാഹത്തിലൂടെ അല്ലാതെയോ ബലാത്കാരത്തിലൂടെയോ ജന്മം കൊള്ളുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാനോ കൊല്ലാനോ ഉള്ള പ്രേരണയാണിത്. നാലാമത് സ്പൗഷൽ റിവെഞ്ച് ആണ്. പാർട്ണറോടുള്ള വെറുപ്പ്, ദേഷ്യം, പക എന്നിവ തീർക്കാൻ കുഞ്ഞിനെ കരുവാക്കുക എന്ന അവസ്ഥയാണിത്. ഗ്ലെൻ കാറുത്തേഴ്സ് ഈ അവസ്ഥയെക്കുറിച്ച് മേക്കിംഗ് സെൻസ് ഓഫ് സ്പൗസൽ റിവെഞ്ച് ഫിലിസൈഡ് എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത്തരം അമ്മമാർക്ക് കുട്ടികൾ എന്നത് പാർട്ണറോടുള്ള പക തീർക്കാനുള്ള ഉപകരണം മാത്രമാണ് എന്നാണ്. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളാണ് കൂടുതലായും നമുക്കിടയിൽ സംഭവിക്കുന്നത്. കാര്യം നിഷ്ഠൂരമാണെങ്കിലും സഹതാപമോ ദയയോ ഇത്തരം അമ്മമാർ അർഹിക്കുന്നില്ലെങ്കിലും അവരുടെ മാനസികാവസ്ഥ ശാസ്ത്രീയമായി വിശകലനം ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിലവിട്ട് നമ്മൾ കോരിച്ചൊരിയുന്ന കല്ലേറുകൾക്കും അസഭ്യ പ്രയോഗങ്ങൾക്കും ഒരളവ് ആത്മനിയന്ത്രണത്തിന് സാധ്യമായേക്കും.
1: രക്ഷിതാക്കൾ അറിയാൻ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമരങ്ങളുടെ താളം, കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം, നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ, ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രത്യേക പോക്കുവെയിൽ. ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാന്യ ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: സിനിമാ ശബ്ദരേഖ.
4: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ജോർജൂട്ടി കെയർ ഓഫ് ജോർജൂട്ടി. സംവിധാനം ഹരിദാസ് കേശവൻ. തിരക്കഥ രഞ്ജിത്. നിർമ്മാണം ചന്ദ്രഗിരി പ്രൊഡക്ഷൻസ്. ഛായാഗ്രഹണം ശേഖർ വി ജോസഫ്. സംഗീതം മോഹൻ ചിത്താര. അഭിനേതാക്കൾ ജയറാം, തിലകൻ, സുനിത, KPSC ലളിത, ജഗതി ശ്രീകുമാർ, സിദ്ദിഖ്, ജഗതീഷ്, കുതിരവട്ടം പപ്പു, ബാബു നമ്പൂതിരി, സുകുമാരി, ഒടുവിലുണ്ണികൃഷ്ണൻ, ജനാർദ്ദനൻ, വിജയരാഘവൻ, മാള അരവിന്ദൻ, അബു സലീം തുടങ്ങിയവർ.
5: കഴിഞ്ഞോ
6: അപ്പച്ച, ഈ പെട്ടി ചൂടാണെങ്കിൽ 2 മണിക്കൂർ വേണം. നല്ലോണം മേടിച്ചാലും പറഞ്ഞ അപ്പച്ചൻ കേക്കത്തില്ലല്ലോ.
5: എന്റെ മോൻ പഠിത്തം കഴിഞ്ഞ് എഞ്ചിനീയർ ആയിട്ട് ഇനി വരട്ടടി. പിന്നെ നമുക്ക് എന്നതാ ഒരു കുറവ്?
6: ജോച്ചാന് ജോലി ഇട്ടിട്ട് ചെയ്യാൻ ഇപ്പൊ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇന്നലെയും പള്ളിയിലേക്ക് അമ്മച്ചി ഏതാണ്ട് നേർന്ന് കേട്ടു.
5: വല്ല പൊന്നിന്റെ കുരിശോ മറ്റോ ആണോ? കെന്നാത്തിന്റെ പ്രാന്ത വല്ല സ്റ്റീലിന്റെ മറ്റോ നടന്ന പോരായിരുന്നു. മതി മതി, നീയൂടെ പഠിച്ച എംഐക്കും MBBSനും ഒക്കെ പോണെന്ന് പറഞ്ഞാലേ അപ്പച്ചൻ ചുറ്റി
6: പോവും.
5: കിട്ടാ മതി.
6: എന്നെ കൊണ്ടോയ? നീ എന്താടി മോഹം വിരിപ്പിച്ചിരിക്കുന്നത്? അപ്പച്ചനോട് നിനക്ക് എന്നങ്ങ് പറയാമല്ലേ.
5: ആ ജോസേ, ആ 86-86 ചന്ദ്രു വരുമ്പഴേ ആ ടേറം കൊടുത്തേരെ. കാശി ചോദിക്കണ്ട, നേരത്തെ വാങ്ങിച്ചതാ. എന്നതാ ലില്ലിക്കുട്ടിക്ക്?
6: അവളുടെ കൂട്ടുകാരിയുടെ കല്യാണം മറ്റന്നാണ്. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിന് കാശ്?
5: എവിടുന്ന് എടുത്തു കൊടുക്കാനാ?
6: ഇന്നലെ ആ തങ്കച്ചി ആളെ പറഞ്ഞു വിട്ടിരുന്നു. കാശിനാ? കഴിഞ്ഞവണ് ജോർജുട്ടി വന്നപ്പോ അവന്റെ ആവശ്യത്തിന് വാങ്ങിച്ചതാ. 3 മാസം കഴിഞ്ഞു. ഇന്ന് വരികയാണെങ്കിൽ എന്താ ചെയ്യാ?
5: ഒന്നും ചെയ്യണ്ട.
6: പിന്നെ
5: എന്തുവന്ന് വെച്ചാ നീ കൊടുത്തേരെ.
6: വരാൻ വൈകുമോ?
5: മണിക്കണക്കൊന്നും പറയാനൊക്കത്തില്ല. സർക്കാർ ആഫീസ് ജോലിക്ക് പോകുന്ന പോലെ ഒന്നും അല്ലല്ലോ. ചിലപ്പോ കോഴിക്കോട്ട് വരെ പോയെന്ന് വരും. നിനക്കറിയത്തില്ലേ, അത്യാവശ്യമായിട്ട് രൂപ അയക്കണം എന്ന് പറഞ്ഞ ജോർജൂട്ടി എഴുതിയത്. പരീക്ഷ കഴിയാൻ പോവുമല്ലേ, അവിടെ ഹോസ്റ്റലിൽ കൊടുക്കാനുള്ളതാ. ചോദിക്കാൻ ഇനി ആരും ഈ പ്രദേശത്ത് ബാക്കിയില്ല.
6: ഇനിയിപ്പോ എന്ത് ചെയ്യും?
5: ഉള്ള കാലത്ത് കണക്ക് പോലും വെക്കാതെ കാശ് വാങ്ങിയവരാരും ഇപ്പൊ എന്നെ കണ്ടാ ഉണ്ടല്ല. ഞാൻ ആ നമ്പ്യാരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങുക. കിട്ടുമെന്ന് ഉറപ്പില്ല, എന്നാലും പോയി നോക്കാം. ആധാരം പണയപ്പെടുത്തി വാങ്ങിയ വലിയ തുകയ്ക്കായാലും ഇപ്പൊ ധൃതി കാണിക്കണില്ല. അവധി തെറ്റിയായി പുരയിടം കയ്യിലിരിക്കുന്നതായിക്കറിയാം.
7: നമ്പ്യാരുടെ സഹോദരുടെ മകൾ.

0: ആണ് കുട്ടി അല്ലേ?
1: അതെ.
0: അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ബന്ധത്തിലെ പാർട്ടി മിശ്രനായിരുന്നോ സ്വജാതിയായിരുന്നോ? ജാതി ജാതി
1: ജാതി സ്വന്തം തന്നെ. ഞാൻ പറഞ്ഞില്ലേ രണ്ടു ചായ ബന്ധം എന്ന് പറയാനൊന്നുമില്ല. ഒരു നാല് ദിവസമേ അവന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഈജിപ്റ്റർ മാരേജ് നടക്കുന്നതിന് മുമ്പ് കുട്ടിയെ ഞങ്ങളെയും കൊണ്ടുപോന്നു.
0: വേണ്ട, ഒളിക്കണ്ട. വക്കീലിനോടും ഡോക്ടറോടും ദല്ലാളിനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാണ് പ്രമാണം. നാല് ദിവസമല്ല, നാല് നിമിഷമായാലും പെണ്ണൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നത് തന്നെ ഒരു ബ്ലാക്ക് മാർക്കാ. ഞാൻ ഇത്രയും ചീപ്പ് ഐറ്റംസ് എടുക്കാറില്ല. പിന്നെ നമ്പ്യാരുടെ കേസ് ആയതുകൊണ്ട് ലിസ്റ്റ് കേറ്റുന്നു. ഓക്കെ, പണം മോഹിച്ചല്ലേ? ഇക്കാര്യം ചെറുക്കന്റെ പാർട്ടിക്കാർ അറിഞ്ഞ എന്റെ കഞ്ഞി പാറ്റ വീഴും. പാർട്ടി പണക്കാരായതുകൊണ്ട് പാറ്റയെ കിട്ടിയില്ലേ, പട്ടിയെ തല്ലിക്കൊന്ന് കഞ്ഞിയിലിട്ട് ഇളക്കും. അറിയാവോ, കാര്യങ്ങളുടെ ശരിയായ കിടപ്പ് മനസ്സിലാക്കിയാലേ ചേരുന്ന ഒരു കുളത്ത് ഇനി കൊണ്ടുവരാൻ പറ്റൂ. സാധാരണ ഒരു വിവാഹം നടത്തുമ്പോൾ അല്ലിത്. സ്വപ്നം അശല കുശലയാണ് നമ്പ്യാരെ.
1: എന്തായാലും കുഴപ്പം വരാത്ത ഒരു ബന്ധം ചാണ്ടിച്ചായം കൊണ്ടുതരണം. അത് ചാണ്ടിച്ചായ മനസ്സ് വെച്ചാലേ നടക്കൂ.
0: 10 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു കേസിന് മനസ്സ് വെച്ചതാ ഇപ്പൊ എന്റെ പെണ്ണും പിള്ളയായിട്ട് വീട്ടിലിരിക്കുന്നത്. അതോടെ ഞാൻ ഈ ഏറിയയിലെ ബിസിനസ് അങ്ങ് നിർത്തി. നഷ്ടം. ആ, നാളെ എന്റെ അസിസ്റ്റന്റ് വരും. അവന്റെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും തലക്കുറിയും കൊടുത്തയക്കണം. സപ്പോസ് വന്നില്ലെങ്കിൽ എന്റെ ഇവിടുത്തെ എ സി ബ്രാഞ്ച് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ.
1: ഇരിക്കട്ടെ.
0: ഇതൊക്കെ വഴിയെ മതിയായിരുന്നല്ലോ. ഇറങ്ങട്ടെ.
1: കഴിയുന്നതും വേഗം ഒന്ന് നടത്തി തരണം. കാറി കൊണ്ടുവിടാൻ പറ.
2: മറ്റപ്പള്ളിയിൽ അവസരം വിട്ട പുറത്ത് കാത്തിരിപ്പുണ്ട്. എന്താ പറയണ്ടേ?
1: ഇനിയും കാശിനായിരിക്കും. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്.
2: മുലയാളി ഇവിടെ ഇല്ല.
0: ഔസേപ്പേട്ടാ, ഇത് ഞാനാ ചാണ്ടിക്കുഞ്ഞ്, പടീറ്റല റാഹേലിന്റെ മോനാ.
3: ചേടാ, നീ ഇതങ്ങ് മാറിപ്പോയല്ലോ.
4: കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇവിടെ അങ്ങോ ഇല്ലേ? എന്നതാ നിന്റെ പണി?
0: ആൾ കേരള കപ്പിൾ കോംപ്ലക്സിന്റെ MD ആണ് ഞാൻ. ഔസേപ്പേട്ടൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. തടിയൊന്നും പണ്ടത്തെ പകുതിയില്ല. എന്തുവായത്?
4: തടി മാത്രല്ലടാ ചാണ്ടി, പഴയ പോലെ ഇപ്പൊ ഒന്നുമില്ല.
0: പിന്നെ നമുക്ക് എവിടെങ്കിലും പോലും സ്വസ്ഥമായിട്ട് സംസാരിക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ എന്റെ വളർച്ചയെ കുറിച്ച്. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര വെച്ചാ ഞാനൊന്ന് പച്ച പിടിച്ചത്. പിന്നെ ഇങ്ങോട്ടിങ്ങും പോകുന്നു. ഈ ബിസിനസ് തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു.
4: കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ചിട്ടിക്കമ്പനി പൊളിഞ്ഞതിന്റെ തൊട്ട വയനാട്ടിൽ വെച്ച് ലോറി മറിഞ്ഞ് രണ്ടാൾ തോന്നുന്നു. അതിന്റെ കേസ് ഒതുക്കാൻ ചെലവായ കാശിന് കണക്കില്ല. ഇപ്പൊ പിന്നെ ആ ടയറിന്റെ ഒരു ഏർപ്പാടുള്ളത് കൊണ്ട് അഷ്ടിപിഷ്ടി കഴിഞ്ഞു കൂടുന്നു.
0: ഒരു കേറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും. ഇനിയും ഉണ്ടല്ലോ ഒരു കേറ്റം. ജോർജ് കുട്ടി അവൻ മിടുക്കന്. അടുത്തും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറായില്ലേ, ഒക്കെ ശരിയാവും. കർത്താവിന് നിരക്കാത്ത നേരും നിറയും കെട്ട് ജീവിച്ച ആളല്ലല്ലോ ഔസേപ്പേട്ടൻ. ആ,
4: പഠിപ്പും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ജോലിയും കൊണ്ടാരും കാത്തു നിൽക്കണില്ലല്ലോ.
0: 10 പുത്തൻ കയ്യിലുണ്ടെങ്കിൽ ജോലിക്കാണോ ഇവിടെ പ്രയാസം? ക്വാളിഫിക്കേഷൻ ആർക്ക് വേണം? പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല. പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം.
4: വലിയൊരു സംഖ്യ വേണ്ടോ എനിക്ക് നേരെ ചൊവ്വ എന്ന് ശ്വാസം വിടാൻ? ആ, അതുപോട്ടെ. നീ വലിയടത്തെ കല്യാണങ്ങൾ മാത്രമേ നടത്താറുള്ളൂ?
0: ആ, എന്താ അങ്ങനെ ചോദിച്ചേ?
4: അല്ല, എന്റെ വീട്ടിലുണ്ട് പ്രായമായ പെൺപിള്ളേരെ. നീയാകുമ്പോ സ്വന്തം കാര്യം പോലെ നോക്കി നടത്തിത്തരുമല്ലോ എന്ന് കരുതിയാ.
0: അതിനെപ്പറ്റി ഔസേപ്പേട്ടൻ പേടിക്കണ്ടെന്നേ.
4: ആ, ഞാനാ നമ്പ്യാരെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ പോയതാ. അങ്ങേരവിടെ ഇല്ല.
0: അങ്ങേരവിടെ ഉണ്ട്, കാണാൻ സാധിക്കല്ല എന്ന് എന്റെ മുമ്പിൽ വെച്ചാ പറഞ്ഞേ.
4: അവസാന വഴിയായിരുന്നത്, അത് പറഞ്ഞു.
0: ഒന്നടയുമ്പോ മറ്റൊന്ന് തുറക്കും. കർത്താവ് പറഞ്ഞിട്ടില്ലയോ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന്? ഇത് വാങ്ങണം, ഇത് വാങ്ങണം. ഞാനല്ലേ തരുന്നേ, ചാണ്ടിയല്ലോ തരുന്നേ. വാങ്ങണം.
2: നിനക്കിത് തിരികെ തരണമെങ്കിൽ?
0: ഞാൻ ചോദിച്ചില്ലല്ലോ. ഇന്നും വയറ് വിശക്കുമ്പോ ഞാൻ ഔസേപ്പേട്ടനെ ഓർക്കും. ഒരുപാട് ചോറ് ഞാൻ അവിടെ നിന്ന് തിന്നിട്ടുള്ളതാ.

0: വീട്ടിനെ ഞാൻ തോട്ടത്തിലാക്കി. റോമിയോയ്, ഡേ ജോജുട്ടി തുറക്കടാ, ഡേ തുറക്കാൻ രക്ഷയില്ല.
1: ഡേയ് അതിനകത്തൊരു ചീട്ടിരിപ്പുണ്ട്,
0: തുറക്കടാ മോനെ.
1: അവൻ തുറക്കത്തില്ലടാ.
0: ഡേയ് ആ ചീട്ടിങ് എടുത്താടാ, എല്ലാ തന്തയില്ലാമയ്ക്കും അവൻ ഉപയോഗിക്കും. പക്ഷെ പരീക്ഷ എടുത്താ അവനെ കിട്ടില്ല. ഡേയ് നീ തുറക്കില്ല അല്ലേ? കഴിവടാ മോൻ, വാ റഹീമിന്റെ മുറി കയറാം, പോട്ടടാ.

0: ശല്യമായില്ലത് ആരാ എന്തുണ കോപ്പ വേണ്ടത് അപ്പച്ചന്റെ വിവരമൊന്നും അറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു
1: കാശിന്റെ വിവരമൊന്നും അറിയാഞ്ഞിട്ട് ഞാനും ഇച്ചിരി വിഷമത്തിലായിരുന്നു
0: വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ
1: അസുഖമൊന്നുമില്ല പരീക്ഷ കഴിഞ്ഞ ഉടനെ നീ അങ്ങ് വരത്തില്ലേ
0: അപ്പച്ച ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂരോ ഗോവയോ
1: ചില്ലറ ഇത് പോരുന്നു അല്ലേ ആ നോക്കട്ടെ വാ നീ വാ പുറത്തു പോവാ എത്ര നാളായട ഒന്നിച്ചൊന്ന് ഊണ് കഴിച്ചിട്ട് നീ എന്ന് ഇവിടുത്തെ കാലത്തീറ്റല്ലേ നിന്ന് ഈ ഹോസ്റ്റലിലെ
2: എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ ഇനി എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ
0: റിസൾട്ട് വന്നാലുടൻ തൊഴിലന്വേഷണം തുടങ്ങണം എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതാ
2: ഓഫ് കോഴ്സ് ഒരു ജോലി അത്യാവശ്യമാണ് പക്ഷെ അത് ഇത്ര നേരത്തെ വേണോ ജോർജുട്ടി തന്നെ പോലെ ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റ് കരിയറിന്റെ വളയത്തിനുള്ളിൽ ഒതുങ്ങി കൂടുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പറയുകയാണ് പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഹയർ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യേ നല്ലൊരു തുക സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതിന്റെ പേപ്പർ കോൺടാക്ട്സ് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തോളാം എന്ത് പറയുന്നു
0: ആഗ്രഹമില്ലാണ്ടല്ല സർ ഒരുപാട് പ്രതീക്ഷകളുമായി എന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ട് എനിക്ക് ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കാൻ ഇപ്പൊ തന്നെ വൈകിയിരിക്കുന്നു സർ
2: ഓക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ വിഷ് യു ഓൾ ദി ബെസ്റ്റ്
0: താങ്ക് യു സർ

0: നിന്റെ കല്യാണം ഉറപ്പിച്ചടാ കഴിവളട മോനെ.
1: എനിക്കറിയില്ലേ
0: നോക്ക്, നീ കൂടുതൽ അഭിനയിക്കുന്ന വേണ്ട.
1: സത്യമായിട്ട് അറിയില്ല.
0: എന്തായാലും കൊള്ളാം, ഞങ്ങൾക്കുടനെ പാർട്ടി നടത്തണം.
2: എന്നാ ഡാഡി, പിള്ളേർക്ക് പണിയൊന്നുമില്ല. ജോർജ് കുട്ടി, പരീക്ഷ ഒക്കെ എങ്ങനെ എഴുതടാ?
3: കുഴപ്പമില്ല.
2: നീ അവനോട് പറഞ്ഞോ?
4: ഇല്ല.
2: നിനക്ക് ആ ചാണ്ടി അറിയാൻ മേലെ, ആ റാഹേലിന്റെ മകൻ, അവൻ ഇപ്പൊ വലിയ കല്യാണ ബ്രോക്കറാ. അവൻ കൊണ്ടുവന്നൊരു ആലോചനയാ, കുറച്ച് തേക്കോട്ട് പോണം, ചീരങ്കണ്ടത്തിൽ ഇട്ടിച്ചൻ എന്ന് പറയും. പഴയ തറവാടിയാ, കയ്യിലുള്ള കാശിനും സ്വത്തിനും കണക്കില്ല. ഒരേ ഒരു മോളാ, എഞ്ചിനീയർ തന്നെ വേണമെന്നൊരു ഒറ്റ ഡിമാൻഡേ ഉള്ളൂ.
3: ഇത്ര പെട്ടെന്ന് അപ്പച്ചാ, ഞാനൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല.
2: അതെ, എന്നായാലും അങ്ങനെയൊന്നും വേണമല്ലോ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നിന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിള്ളേരാണെങ്കിൽ പ്രായമായി, എല്ലാം കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല.
3: ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ.
2: ഉവ്വാ, എന്നാലും അതിന് സമയം കുറെ കഴിയണമല്ലോ. അവര് 3 രൂപ കാഷ് ആയിട്ട് തരുമെന്ന് ചാണ്ടി പറഞ്ഞു.
3: അല്ല അപ്പച്ചാ, അതെ
2: ഞാൻ പറയട്ടെന്നേ, ആ കാശ് കിട്ടിക്കഴിഞ്ഞാ നമ്പ്യാരുടെ അടക്കം കൊടുക്കാനുള്ള കുറെ കടങ്ങൾ വീട്ടാം. പിന്നെ ചുരുക്കത്തിലാണെങ്കിലും ഒരുത്തിയടെങ്കിലും കെട്ടും നടത്താം. അതും ചാണ്ടി ആയിട്ടിരിക്കുക.
4: നിന്റെ ഒരു സമ്മതം കിട്ടിയാ ബാക്കിയെല്ലാം പെട്ടെന്ന് തീർക്കണം. ഈ വരുന്ന 26-ാം തീയതി തന്നെ നടത്തണമെന്നാ അവര് പറയുന്നത്.
2: അല്ല, നീയൊന്നും പറഞ്ഞില്ല.
3: ഞാനെന്താ പറയാ?
2: ഒരു ഗതി ഇല്ലാത്തോണ്ട്. അല്ലെങ്കിൽ എന്റെ മോനോട് അപ്പച്ചനെല്ലാം പറയേണ്ടി വരുമായിരുന്നു. എല്ലാ ചാണ്ടിയുടെ ഒറ്റ വാക്കിന്റെ പുറത്താ. അല്ലിപ്പോ അവനും ബ്രോക്കർ കാശ് കിട്ടാൻ വേണ്ടിട്ടൊന്നും അല്ല, നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ടാ. അതിനുവേണ്ടി അവൻ എന്തോ ചിലത് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാ നമ്മൾ ഇച്ചിരി നല്ല നില തന്നെ കഴിയുന്നെന്ന്.
3: ഓഹോ, കള്ളം പറഞ്ഞിരിക്കണല്ലേ.
2: കള്ളം എന്ന് പറയുന്നത് എന്തിനാ? നമ്മളും അങ്ങനെ കഴിഞ്ഞിരുന്നതല്ലേ. ഇപ്പൊ ഇച്ചിരി ക്ഷീണമുണ്ടെന്നുള്ള ശരിയാ.
3: മനസ്സിലായി, ഞാൻ ഊഹിച്ചേ ശരിയെന്നെ. ഇത്രയും രൂപ ശ്രീധനം തന്ന് കടക്കാരുടെ ജപ്തി നോട്ടീസും കാത്തിരിക്കുന്ന ഈ വീട്ടിലേക്ക് അവർ പെണ്ണിനെ അയക്കാൻ തയ്യാറായെങ്കിൽ അത് സത്യം അറിയാത്തോണ്ടായിരിക്കുന്നുള്ളൂ എനിക്ക് മനസ്സിലായി. അപ്പച്ചനത് എന്ത് പറ്റി? ഏതോ ഒരു ബ്രോക്കറുടെ ഉപദേശം കേട്ട് എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്ക.
2: അങ്ങനെ ഒന്നും കാണാതെ ഒന്നും അല്ല ഞാൻ ഒരു തീരുമാനം എടുത്ത്.
3: എന്ത് കണ്ടുന്ന? അപ്പച്ചൻ തൽക്കാലത്ത് ഒരു രക്ഷയെ നോക്കുന്നുള്ളൂ. നാളെ എന്താ വാസ്തവം എന്നുള്ള അവരറിയാതിരിക്കോ? അറിഞ്ഞാ എന്താ ഉണ്ടാവുന്നുള്ള അപ്പച്ചൻ ചിന്തിച്ചിട്ടുണ്ടോ?
2: അത് ശരി, അറ്റകുറ്റപ്പണികളൊക്കെ തീർത്താല് ഒരു പെണ്ണിന് കയറി വരാനുള്ള അന്തസ്സൊക്കെ ഈ വീടിനുണ്ട്. അതുവരെയുള്ള കാര്യങ്ങൾ ചാണ്ടി നോക്കിക്കോളും.
3: എന്ത് പറഞ്ഞാലും ഒരു ചാണ്ടി ആപത്ത് കാലത്ത് രക്ഷപ്പെടുത്താൻ ഒരു പുണ്യാളെ. എന്നെ കൊണ്ടൊന്നും പറയരുത്.
2: വേണ്ടടാ, നിന്നോട് ചോദിക്കാതെയും പറയാ, ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇന്നെന്നെ കിടന്ന് ചാടുന്നേ? ഈ കുടുംബം രക്ഷപ്പെടാൻ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് മനസ്സില്ലെങ്കില് വേണ്ട.
3: അപ്പച്ച, അപ്പച്ചൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ കേക്കാം. നമ്മുടെ കടം വീട്ടാനും എന്റെ പെങ്ങളെ ഇറക്കി വിടാനും എനിക്ക് കിട്ടുന്ന സ്ത്രീധനം ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഏത് പെണ്ണിനെ വെടിയിലും കെട്ടിക്കോളാം. എന്താ ഏതാന്ന് ഞാൻ അന്വേഷിക്കുക പോലും ഇല്ല. പക്ഷേ എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവരുടെ വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് ഇതുപോലത്തെ ഒരു പോക്കരിത്തരം കാണിക്കണം എന്നെ കിട്ടത്തില്ല.
2: നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടാ, നീ ഒരു എഞ്ചിനീയർ ആകാൻ പോണ ആളല്ലേ, നിനക്ക് നിന്റെ സ്റ്റാൻഡേർഡ് നോക്കണമല്ലോ. നിന്റെ അപ്പൻ ടയറിന്റെ പണിക്കാരനായിരിക്കും, നിന്റെ അപ്പന്റെ സ്റ്റാൻഡേർഡ് കുറവുകൊണ്ടാണ്.

もうね。എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടതിന്റെ ഇരട്ട ദുരിതം അപ്പച്ചൻ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അത് നീ മറക്കണ്ട.

0: ഇത് എന്നായിരിപ്പാ റെഡി ആയില്ലയോ? ഞാൻ ആ റേഷൻ കട മാത്യൂസിന്റെ കാറ് പറഞ്ഞ ഏൽപ്പിച്ചിരിക്കുക, ഡീസൽ ഓടിച്ച ഡ്രൈവർ ഇപ്പൊ ഇങ്ങെത്തും.
1: അത് ശരിയാകുമല്ല.
0: ഈശോയെ, എന്നാ പറ്റി? ജോർജ് കുട്ടി എന്തേ വന്നില്ലയോ?
1: അതാ പറഞ്ഞേ ശരിയാകുമല്ലെന്ന്. അവൻ ഇഷ്ടമല്ല.
0: ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയാൻ അവൻ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ.
1: അതല്ലടോ, നേർവഴി അല്ലാത്തൊരു ഏർപ്പാടിന് അവൻ ഇല്ലാന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും?
0: ഇത് എന്നതാ ഹുസേപ്പേട്ടാ, നേർവഴിക്കല്ലാതെ ഇന്നടത്തൊരു പെണ്ണുണ്ട്, നീ ഇങ്ങ അടിച്ചോണ്ട് പോരെ നമ്മളാരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, പറഞ്ഞോ നടത്തിയേ.
2: അതല്ല, ഇക്കാര്യത്തിൽ അവന്റെ അഭിപ്രായം കൂടി ചോദിക്കുന്നല്ലേ നല്ലത്.
0: അത് പെണ്ണിന്റെ കാര്യത്തിൽ അവൻ അഭിപ്രായം പറഞ്ഞാൽ മതി, ഇത് നമ്മള് കാർന്നോമാരൊക്കെ കൂടി തീരുമാനിക്കേണ്ടതാ.
1: അല്ല, അവൻ പറയുന്നത് നമ്മൾ ഈ ഇല്ലാത്ത പെരുമ പറഞ്ഞ് ഇതങ്ങ് നടത്തിയാല് നാളെ അവര് കാര്യങ്ങൾ അറിയുമ്പോ.
0: ഹൗസേപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിപ്പോ നാളെ അറിയുവോ അറിയാതിരിക്കോ ചെയ്യട്ടെ, എന്താ വരുന്നാലും അതിന്റെ കൊസറാക്കുള്ള മുഴുവൻ എന്റെ നേർക്കാണല്ലോ വരുന്നേ. ഞാൻ സഹിച്ചു, ആ പെണ്ണിനെ പട്ടിണിക്കിടാതെ നോക്കാനുള്ള ഒരു ജോലി അവന് നാളെ കിട്ടും, അവരത് നോക്കിയാ മതി. ജോർജ് കുട്ടിയെ കണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം.
1: അല്ലാതെ
0: ഇനി എന്തോന്നരാ അത്? ജോർജ് കുട്ടി ഞാൻ കണ്ടോളാന്ന് പറഞ്ഞില്ലേ? വേഗം റെഡി ആയിക്കേ, പറഞ്ഞ സമയത്തിനോടെ ചെന്നില്ലെങ്കിലേ അങ്ങനെ വെപ്രാളം കാട്ടും. ആരെ ആ ഇട്ടിച്ചനെ?

0: ആരാ?
1: വൈലിയാന്നേ, അതെല്ലാം അച്ഛൻ നായരെ കൊണ്ടുവന്നിട്ടുണ്ട്.
0: ഞാൻ വരുന്നു. ഏലമോ,
2: ഞാൻ വരുന്നേ. മറിയേ മറിയേ, ദിനമേ കഞ്ഞി എടുത്ത് വെച്ചില്ലേ? കുളി കഴിഞ്ഞിട്ട് മേലെ വിളി തുടങ്ങി. മേശപ്പുറത്ത് കഞ്ഞി കണ്ടില്ലെങ്കിൽ ഇനി അത് മതി കാലത്തെ ലഹളയ്ക്ക്. ദാ ഇതും കൂടെ അങ്ങോട്ടൊന്ന് വെച്ചേക്ക്.
3: ചേർത്തിയ പിള്ളേരൊന്ന് പറഞ്ഞു വിടണേ.
2: ആഹാ, നീ ഇതായിട്ടിരിക്കുക.
3: ദേ കഴിഞ്ഞു ചേടത്തി, കഞ്ഞി ചരുവത്തി ആറാം വെച്ചിട്ടാ ഞാനിങ്ങി പോന്നേ.
2: ഒന്ന് വേഗം ആവട്ടെന്നേ, അവരൊരു 11 മണിയാകുമ്പോഴത്തേക്കൊന്ന് എത്തുമെന്നാ പറഞ്ഞേക്കുന്നേ.
3: ആലീസ് എന്തിയെ മേലിലുണ്ടായിരുന്നല്ലോ.
2: ഇതെന്നാ പിള്ളേരെ കാഴ്ച കാണാനിരിക്കുന്നെ? നിങ്ങൾക്കൊന്ന് സ്കൂളിലൊന്നും പോകണ്ടായോ? ദേ നിങ്ങളുടെ അമ്മച്ചി വിളിക്കുന്നു.
4: ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല, എനിക്ക് ആലീസേച്ചി കെട്ടാൻ പോണ ആളെ കാണണം.
2: നീ കൊള്ളാവല്ലോടി, അതിനിന്ന് കെട്ടാമോന്ന് ചെറുക്കൻ വരുന്നില്ലല്ലോ.
3: പള്ളിക്കൂടത്തിൽ പോയിരുന്നാലേ ആലീസ് ചേച്ചിക്ക് പകരം നിന്നെ അവൻ പിടിച്ചു കെട്ടിക്ക.
4: അയ്യേ കുഞ്ഞമ്മ,
2: വാ വാ എനിക്ക് വാ.
0: ഈ ഉമ്മറത്തിരുന്ന് ഞാൻ ഒഴിച്ചെന്ന കള്ളും മോന്തി ഏലമ്മ വിളമ്പിത്തന്നത് മൂക്കറ്റം നക്കി ഏമ്പക്കവും ഇട്ട് പോകുമ്പോ താൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു. പുതുപ്പള്ളിയിലെ ആ എഞ്ചിനീയറൊക്കെ കുടുംബക്കാരുമായിട്ട് അടുത്ത ദിവസം ഇങ്ങ് എത്താവുന്ന്, എന്നിട്ട് 4 ചക്രം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടപ്പോ താൻ ആ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. ഇതിനിട്ടിയുടെ ഭാഷയില് തന്തയ്ക്ക് പറക്കാര്യം എന്ന് പറയും.
5: മുരളി, എന്റെ തൊഴിലാണ് സത്യം, മനസാ വാച ഞാൻ.

0: ജോണിച്ചാന്റെ വണ്ടി ഒളിച്ചു. ആ റോഡ് അരികെ കൂടെ നടന്നു വരുമ്പോ ഒരു ലോറിയെ വന്നിടിച്ചത്. ഈ ആഴ്ചയിലെ ഷൈനായിട്ടുള്ള കെട്ട്.
1: ആ
0: മിന്നും പുടവയും വാങ്ങി പട്ടണത്തിൽ നിന്ന് വരുന്ന വഴിക്കാ. ആ മാത്തച്ഛൻ ജയിച്ചതായിരിക്കും ഉറപ്പാ.
1: മഹാപാപി. എവിടെ നോക്കട്ടെ,
0: പണം ഇല്ലാന്നല്ലേ ഉള്ളൂ. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ ജോണിച്ചൻ. ആ ദുഷ്ടം മാത്തച്ഛൻ അങ്ങ് കെട്ടിച്ചു കൊടുത്താൽ എന്താ
1: പാവ ഷൈനി.
0: ഇനി ജോണിച്ചൻ രക്ഷപ്പെടുവോ ആവോ കണ്ടറിയണം. അല്ലെങ്കിൽ ഈ ഹാരിസ് പ്ലാമോഡിന്റെ കഥകളൊക്കെ എങ്ങനെയാ? അങ്ങനെ രസമായിട്ട് വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു
1: ശരിയാ. കൂടില്ല കുരുവിലെ വിമൽകുമാറിന് ഓർമ്മയില്ലേ വിമാനത്തിൽ നിന്ന് വേണ്ട കാലൊടിഞ്ഞത്?
0: എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നത് നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കാൻ? എന്തായാലും ഞാനൊരു കത്ത് എഴുതാൻ പോവാ. ആ ഞാൻ പോട്ടെ, നീ വായിച്ചിട്ട് കൊണ്ട് തന്നേച്ചാ മതി.
1: അലിസേ,
0: ആ
1: ഇന്നലെ ചെറുക്കന്റെ വീട്ടിൽ നാൾ വരുന്നത് എഞ്ചിനീയർ അല്ലേടി. നീ ഫോട്ടോ ഉണ്ടോ?
0: ഇല്ല.
2: ഇതുപോലൊരു ചടങ്ങൊക്കെ നടക്കുമ്പോ ഇടവകയിലെ അച്ഛനെയും കരപ്രമാണിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തുക എന്നൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലയോ ഇട്ടിച്ചായ?
3: എന്നാത്തിനാണെന്നേ, നമ്മുടെ കുടുംബകാര്യം നമ്മൾ തീരുമാനിക്കുന്നതിലൊക്കെ അങ്ങ് നടത്തുക എന്നല്ലാണ്ട് കരക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന പതിവൊന്നും എനിക്കില്ല. ഞാൻ ഒരുത്തൻ്റെയും കാര്യം തലടാൻ പോകുന്നില്ല. അതുപോലെ ആരും ഇങ്ങോട്ട് പറണ്ട.
2: അതേതായാലും നന്നായി, കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ല അതാതിന്റെ അന്തസ് എന്ന് പറയുമായിരുന്നു. ഇവിടെ ഇട്ടിച്ചേനും കുടുംബമല്ലാതെ പിന്നെ
3: പിന്നെ നാട്ടുകാരെ കയറി താമസിക്കുമോ? ഇവിടെ കെട്ടിച്ചയച്ചതിന്റെ രണ്ട് പെങ്ങന്മാരുണ്ട്. അവരുടെ കെട്ടിയവന്മാര് കൃഷിപ്പണിയും തോട്ടപ്പണിയും ഒക്കെ ആയിട്ട് ആലപ്പുഴയിൽ ഇടുക്കിയിലൊക്കെയാ.
2: അല്ല ഇണക്കവും ചേർച്ചേ ഉള്ള കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ
3: ഔസേപ്പച്ചന് പ്രധാനമായിട്ട് എന്നാ ബിസിനസ്സാ?
4: ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ
2: ടയർ കമ്പനി, ഈ ഡൺലിപ് മോഡ്സി ബോഫേഴ്സ് എന്നിങ്ങനെ. ഇവരൊക്കെ ബോംബെ പഴച്ചു പോണത് തന്നെ ഔസേപ്പേട്ട ഒരാൾ ടയറുമായിട്ട് കേരളത്തിൽ ഇരിക്കണോണ്ടല്ലേ. ഈ തോട്ടം എന്ന് പറയുമ്പോ വീടിനുട്ടും കാണുന്ന 4-3-7 റബറേ ഉള്ളോ അതോ?
3: അല്ല, ഇതിലേക്ക് മേലോട്ട് കയറി 100-200 ഏക്കർ ഉണ്ട്. അതെന്റെ വകയാ. വയനാട്ടിലേതാണ്ട് കുറച്ച് ഭൂമിയുണ്ടല്ലേ.
4: വയനാട്ടിലോ?
2: അതെ, വയനാട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വയനാടല്ല, തമിഴ്നാട് ബോർഡറാ ഔറംഗാബാദ്. അവിടെ മുഴുവൻ കാപ്പിയാ.
3: കാപ്പിക്ക് ഇപ്പോ നല്ല വില അല്ലയോ?
2: പിന്നെ അല്ലയോ, തേയിലേക്കാൾ കൂടുതലാ. യുദ്ധം തുടങ്ങിയ പിന്നെ കാപ്പിക്കാ കേറിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ, ഈ അച്ചപ്പം അസലായിരിക്കുന്നു.
5: ഞാനുണ്ടാക്കിയതാ. ചെറുക്കന്റെ താഴെയുള്ള പെമ്പിള്ളാർ കാലോനൊന്നും ആയില്ലയോ?
2: ഇവിടത്തെ കാര്യം പറഞ്ഞ പോലെ അത് വല്ലയിടത്തു നിന്നൊക്കെയാ ഞാൻ ആലോചനകൾ കൊണ്ടുവന്നെ. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IAS കാര്, IFS കാര്, PSP കാര്, ഔസേപ്പേട്ടനും ചേട്ടത്തേക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ മേല. എന്തൊരു കഷ്ടമാണോ നോക്കിയേ, കെട്ടിപ്പിടിച്ചോണ്ടങ് ഇരിക്കുക.
5: ജോർജ് കുട്ടിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ലയോ?
2: എന്റെ കർത്താവേ, ഞാൻ അക്കാര്യം മരിച്ചതുപോലെ അങ്ങ് മറന്നു. അല്ല തന്നെ ഇനിയിപ്പോ ഫോട്ടോ എന്നാത്തിനാ? ജോർജ് കുട്ടിയെ തന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം, അവര് തമ്മിലൊന്ന് കാണണ്ടായോ?
3: പറഞ്ഞ പോലെ അതിനി എന്നാ.
2: ആ ഇടിച്ചു ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ വരാവേ, പുള്ളിക്കാരത്തി കൂടി വിളിക്കേ.
3: ഏലമോ,
2: മുമ്പുണ്ടായ ഒരു അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഇട്ടിച്ചന്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനെട്ടും കോലു വെക്കും. ഔസേപ്പേട്ടൻ പൂച്ചയെ പോലിരിക്കുന്ന കാര്യമാക്കണ്ട. പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇളകത്തില്ല അനങ്ങ പറയാ. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല.
3: പിന്നെ എവിടെ വെച്ച് നടത്താനാ?
2: അത് ആലോചിക്കേ.
5: നമുക്ക് നമ്മുടെ ബിയാട്രീസിന്റെ കൂടെ വെച്ചായാലോ?
3: ആ അത് ശരിയാ, എന്റെ വകയിലൊരു പെങ്ങളാ.
2: എന്തായാലും ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു, ആ ദിവസം ഞാൻ ജോർജ് കുട്ടിയെ കൊണ്ടുവരാം. ജോർജ് കുട്ടി, ഇതെന്തൊരു കഷ്ടമാ. തള്ളചൊല്ലാ വാവൽ തലയിഴുക്കനാ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7-ാം നരകത്തിലും തള്ളി ഇടൂല ജോർജ് കുട്ടിയെ.
6: എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവരറിയില്ലെന്നാണ് ചണ്ടിച്ച് വിശ്വസിക്കുന്നത്.
2: വിശ്വാസം രക്ഷിക്കും.
6: സാധാരണ കല്യാണം പോലെ അല്ലത്.
2: ഇതെന്നെ റാണുംപെണ്ണും തമ്മിലല്ലേ. നിനക്ക് പെണ്ണിനെ പോയെന്ന് കാണാവോ? നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചന് വാക്ക് കൊടുത്തിരിക്കുക. പെണ്ണിനെ പോയെന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ?
0: എന്താ കാണാത്തത്?
7: മണി 10 ആവുന്നുള്ളൂ. എന്താടി കാണാൻ അത്രക്കങ്ങ് കൊതിയായോ?
0: അതല്ല, ഫോട്ടോ ഓടി കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ ഇരിക്കോ എന്തോ?
7: നല്ല കറുപ്പാന്നോ കേട്ടത്. പിന്നെ എല്ലിച്ച ശരീരവും ഒന്നോ രണ്ടോ പല്ലും പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല.
0: അയ്യേ, എങ്കിലിങ്ങ് വന്നേച്ചാ മതി, ഓടിക്കും ഞാൻ.
7: ദേ ഇട്ടിച്ചായം വാക്കുകൊടുത്തതാ.
0: എന്നാ പിന്നെ അപ്പച്ചനങ്ങ് കെട്ടിക്കൊണ്ടാ മതി.
7: നീ പേടിക്കണ്ടടി, നോക്കിക്കോ, നല്ല സുന്ദരനായിരിക്കും. നിനക്കൊത്ത ചേർച്ചയായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്.

0: ഓഫീസ് റൂമിൽ വെയിറ്റ് വന്ന അവർ പറഞ്ഞു
1: ചാണ്ടിച്ച വരുന്നില്ലേ.
0: എന്നാത്തിന് നീ പെണ്ണുമായിട്ട് സംസാരിക്കുന്നിടത്ത് ഞാൻ നോക്കൂത്തി ആവണോ? ഏ പിന്നൊരു കാര്യം, കർത്താവിന് പുറത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളമ്പി കുട്ടിച്ചോറാക്കല്ലേ.
1: എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ?
0: എന്റെ കർത്താവേ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ ഞാൻ എടപ്പള്ളി പുണ്യാളന് 100 മെഴുകുതിരി കത്തിച്ചോളാവേ.

0: ജോർജുട്ടിയല്ലേ? പേടിക്കണ്ട, ഞാനല്ല, ആളിതാ. ഞാൻ ഇവളുടെ കുഞ്ഞമ്മയാ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. വരൂ.
1: ഇരുന്നില്ല. ആലീസ് എവിടെയാ പഠിച്ചത്?
0: ന്യൂ വിക്ടറിയിൽ.
1: അത് അതെവിടെയാ?
0: അത് ഞങ്ങളുടെ അപ്പച്ചന്റെ റബ്ബറുകടയുടെ മുകളിലാ.
1: പാരലൽ കോളേജ് ആണല്ലേ? അതെന്താ വേറെ നല്ല കോളേജിലൊന്നും പോകാണ്ടിരുന്നത്?
0: SSLC പാസ് ആവണ്ട എങ്ങനെയാ കോളേജ് പോണത്?
1: SSLC പാസ് ആയിട്ടില്ല.
0: മൂന്നാല് വട്ടം നോക്കി, ഒരു ഗ്രൂപ്പാ കിട്ടിയത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു നിർത്തി വീട്ടിലിരിക്കാൻ. ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ?
1: എന്താ?
0: ഈ പഠിപ്പില്ലാത്ത പട്ടിക്കാട്ടുകാരി പെണ്ണിനെയാണല്ലോ കർത്താവെ എന്നോട് കെട്ടാൻ പറഞ്ഞ് എന്നല്ലേ?
1: അതിനു മാത്രം എനിക്ക് എന്ത് യോഗ്യതയുള്ളു?
0: എഞ്ചിനീയർ അല്ലേ.
1: ആലീസ്, നീ വിവാഹം ഇഷ്ടമാണോ? അതായത് എന്നെ പോലെ ഒരാളെ ഇഷ്ടമാണെന്നാ ചോദിക്കുന്നത്. എന്നെ കുറിച്ച് കൂടുതലായിട്ട് ആലീസിന് അറിയണമെന്നില്ലേ? ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിത അവസാനം വരെ തുടരേണ്ട ഒരു ബന്ധത്തിന്റെ ആരംഭം കുറിക്കില്ല. അപ്പോ വളരെ ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാവൂ, അല്ലെങ്കിൽ പിന്നീട് പ്രയാസപ്പെടേണ്ടി വരും. എന്റെ അവസ്ഥ, ഞാനിപ്പോ ഒരു ബിഗ് സീറോല നിൽക്കുന്നു. എന്റെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോ ആലീസ് ഓർക്കേണ്ടത് ഈ സീറോയിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആലീസ് ഇതുവരെ പരിചയപ്പെട്ടൊരു ജീവിതമൊന്നും ആയിരിക്കില്ല അത്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു വഴി. അതിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്.

0: എന്ത്? ഞാനിതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ?
1: ഇല്ല, ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ഈ മീശ കുറച്ചുകൂടെ കട്ടിക്ക് വെക്കായിരുന്നു. കണ്ണ് വളരെ ചെറുതായി പോയി. ഇത്രയോടെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ താണ്ടി സണ്ണി കുട്ടിച്ചാൻ തന്നെ.
0: അതാരാ?
1: കരളിന്റെ കാതൽ. കഥയിലെയാ?
0: വെറുതെ അല്ലേ SLC പാസ് ആവണ്ടിരുന്നു.
1: എന്നാ പറഞ്ഞേ?
0: ഞാൻ ഒന്നും ഇല്ലാത്തൊരു പാവ. എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്.
1: ഈ പാവത്തരാ എനിക്കിഷ്ടായത്.

0: പവണ്ണയിൽ കിടക്കുന്നേ. ഈ കഥാമാസിക വായനയൊക്കെ നിർത്തി അടുക്കളപ്പണി വല്ലതും ചെയ്ത് പഠിക്കാൻ നോക്ക്. നാളെ പുറത്തൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാ. എണീക്കടി, സേവയ്ക്ക് സമയായി.
1: വരുന്നേ
0: മറിയേ. മറിയേ,
2: നീ വരുന്നു?
0: നിനക്ക് എന്നാ തലവേദന തുടങ്ങിയോ?
2: എന്താ നാത്തിനെ?
0: ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ടുവച്ചു.
2: എന്നാ
0: പോർക്കെടുത്തതും കൂടി ഞെടുത്തോ. എന്നിട്ട് എല്ലാരും ഒരുങ്ങിയിരുന്നോ.
2: കൊച്ചമ്മേ, പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ടേ.

0: అయ్యాలమ్మా. നിന്റെ അപ്പന്റെ തറവാട്ടിൽ ഇവിടെ കാശ് കൊണ്ട് വെച്ചിട്ടുണ്ടോ? എന്നോടാ ചോദിച്ച?
1: ഇല്ല.
0: പിന്നെ നീ എന്തിനാ അവിടെ കാശൊക്കെ എടുത്ത് കണ്ടവളമാർക്ക് കൊടുക്കുന്നേ?
1: ആ കുഞ്ഞുകുഞ്ഞിന്റെ കെട്ടിയൊക്കെ 100 രൂപ കൊടുത്തേനാന്നോ?
0: അവളാരാ നിന്റെ നാച്ചുവിനോ?
1: അവിടെ മോളെ പേരിന് ആശുപത്രിയിലാക്കിയിരിക്കുക. അവൾ അത് ഞാൻ കൊണ്ടു തരുവെന്നേ.
0: വന്റെ തരും. എടീ വിവരം കേട്ടവളെ
2: പുള്ളിക്കാരുതി പോയി.
0: എന്താടി
3: തലവേനായിട്ട് കിടക്കുവാ?
0: എന്താ ഇപ്പൊ തലവേന എടുക്കാൻ? അവിടെ കെട്ടിയവർ ഓരോന്ന് കാണിച്ചു കൂടിട്ട് എന്റെ തല വരുത്തിരിക്കുക. കഞ്ചാവിന്റെ കളി വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞാ. ഒരിക്കപ്പെട്ടപ്പോ ബാക്കിയുള്ളവൻ തിരുവനന്തപുരത്ത് പോയി കണ്ടവന്റെ കാല് നക്കിയാ ഒഴിവാക്കി എടുത്തത്. വീണ്ടും തുടങ്ങിയെന്നാ വാളിവേല കുട്ടിച്ചാൻ പറഞ്ഞത്. ഉണ്ടാക്കട്ടെ, എന്നിട്ട് അനുഭവിച്ചോട്ടെ. തിരിഞ്ഞു നോക്കലേൻ.
1: ഇതെന്നാ തൊള്ളതറക്കല? ഒരു മൈക്കെടുത്ത് കയ്യിലോട്ട് വെച്ച് പെരപ്പുറത്ത് കയറി നിക്കാൻ പറ. മാശം
0: വൃത്തിയുടെ മാപ്പിളയാണെങ്കിൽ അത് വേറൊരു കുരിശ്. നല്ല കാലത്ത് 4 കാശുണ്ടാക്കി ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കാതെ വള്ളംകളി എന്നും പറഞ്ഞ് കിടക്ക. പ്രയോജനമുള്ളടെ വേണ്ട. ഇയാൾ ആരാ വള്ളംകളിയുടെ ക്യാപ്റ്റനോ? പാടോ കൃഷിയുള്ള കുടുംബത്തിലാന്ന് വേണ്ട എന്താ കാര്യം? ഇവനൊരുത്തം തലതിരിഞ്ഞു പോയില്ലേ? ആരാടാ?
4: അളിയ ഞാനാ. അളിയൻ?
0: ഏതളിയൻ?
4: കുഞ്ചേറിയ അളിയൻ.
0: തന്നെ ഉണ്ടല്ലോ, കൊല്ലാൻ വേണ്ടി ഞാൻ വെട്ടിയെന്ന് വെച്ചോ. ആകത്തില്ല.
4: ചാവിന്റെ കാര്യം പറയണ്ടളിയ. ഇക്കഴിഞ്ഞ 14-ന് ചമ്പക്കുളം കായലിൽ കൂടെ ഒരു കൊച്ചുവള്ളത്തിൽ ഞാൻ തെക്കോട്ടൊരു പിടി പിടിച്ചു.
0: തുടങ്ങി
4: കേക്കളിയാ. അങ്ങനെ കായലിന്റെ നടുക്ക് കൂടെ പോകുന്ന വഴിക്ക് വള്ളം ഒന്ന് ചേരിഞ്ഞു. വെള്ളത്തിൽ വീണതും നീന്തിയതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പിന്നെ യാതൊരു ഓർമ്മയില്ല. അല്ല, അവിടെ അങ്ങനെ ആദ്യമായിട്ടോ നീന്ത്?
0: മതി മതി, കള്ളം അറിഞ്ഞു പോലും. മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് വല്ലയിടത്തും മറിഞ്ഞു വീണ് കാണും. മണ്ണി കിടന്നായിരിക്കും നീന്തിയത്. എടോ തനിക്ക് ഇതൊക്കെ നിർത്തിട്ട് മാനമര്യാദ ജീവിച്ചു.
4: ഞാനും അതന്നെ ആലോചിക്കുന്നത്. അളിയെ നോക്കിക്കോ, അടുത്ത ഏഷ്യാഡിന് പോകുന്ന ഞങ്ങളുടെ ടീമാ. ഞങ്ങളുടെ ടീം പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു മെഡലാ.
0: മെഡലാ? കവളം മെഡല്?
4: അത് അളിയുടെ അന്തസ്സല്ലേ.
0: അന്യനാട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ വെള്ളം കുടിച്ച് ചാകാൻ നോക്കടൂ. ശവം ഇവിടെ വരുമ്പോ ഞാനൊരു മെഡൽ നെഞ്ചത്ത് വെക്കാം, അതൊരു അന്തസ്സായിരിക്കും. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ആ ചെല്ലേ അല്ലേ പോ.
4: അളിയാ കുപ്പി കാലിയാക്കല്ലേ. ഊണിന് മുമ്പ്,
0: ഊണിന് മുമ്പ്
4: ഒരെണ്ണം.
3: എന്നാലും കെട്ടി ഇറക്കിയിട്ട് വർഷം ഇത്ര കഴിഞ്ഞിട്ടും സ്വന്തം വീട്ടിൽ തന്നെ കഴിയാനാണല്ലോ എന്റെ വിധി.
4: അതിന് നിനക്കിവിടെ എന്നാ ഒരു കുറവ്? മറിയേ, സത്യം പറയാലോ, നീ ഇപ്പൊ നന്നായിരിക്കുക. എണ്ണയും മുട്ടയും തേച്ച് മത്സ്യത്തിനിറങ്ങുന്ന ചുണ്ടന്റെ കൂട്ട്.
3: ഒന്ന് പോ മനുഷ്യ, ഈ കിന്നാരം പറച്ചിലേ ഉള്ളു. എത്ര കാലം കൂടിയിട്ടാ ഒന്നിങ്ങി കേറിയത്?
4: അതിനെനിക്ക് അവിടെ 100 കൂട്ടം പണിയില്ലേ. ഇപ്പൊ തന്നെ ആശാരി വേലപ്പിനും തപ്പി ഇറങ്ങിയതാ.
3: ആ അപ്പൊ വേലപ്പിനെ കാണാൻ വന്നതല്ലേ?
4: നമ്മളെ ചുണ്ടന് ഇത്ര പാച്ച് വർക്ക് ഉണ്ട്.
3: നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ചുണ്ടന്റെ വള്ളത്തിന്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ.
4: ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ? ഇത് നോക്കി. വേണമെങ്കിൽ ചില്ലിടിച്ച് ചെമരി തൂക്കിക്കോ. ഞാനൊരു ടീം ക്യാപ്റ്റനായതിന് ശേഷം ആദ്യമായിട്ട് എടുത്തതാ. എങ്ങനെയുണ്ട്?
3: കൊള്ളാം, കൊച്ചു ചെറുക്കനായിട്ടുണ്ട്.
4: അതിനെന്നാ, ഈ പ്രായമൊക്കെ പ്രായമാണോ? ഈ സമയം കിടക്കല്ലേ. കുഞ്ചറിയ, ഇതിയാനൊരു ഭാഗത്ത് ചൂടാനുള്ള സമയമായില്ലേ? എന്തൊക്കെയുണ്ട് അളിയാ വിശേഷങ്ങള്?
0: രാവിലെ കെട്ടിയെടുക്കോ
4: അളിയന്റെ മൂഡ് അത്ര ശരിയല്ല. രാവിലെ കാണാം.
0: അതെ ഒന്നേ പറയട്ടെ, ആ ചെറുക്കന്റെ വീട് വരെ ഒന്ന് പോണം.
4: ഓ
0: ആലീസിന്റെ?
4: ആലീസ് പെണ്ണല്ലേ അളിയാ?
0: പറയുന്ന കേക്കടോ.
4: എന്തെങ്കിലും കാണാതെ അളിയൻ പറയത്തില്ല. പറ പറ.
0: അവിടെ ചെന്നിട്ട് മലഞ്ഞരക്കന്റെ ബിസിനസ്സുള്ള കുഞ്ഞിപ്പാലിനെ കാണണം. അവിടെ ആടും ചോദിച്ചാരെ കട കാണിച്ചു. അയലം കൂട്ടി ചെറുക്കന്റെ വീടും ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കും. എന്താ?
4: അല്ല അതിപ്പോ
0: ഇതുകൊണ്ടുണ്ടോ?
4: അല്ല നമ്മുടെ ചുണ്ടൻ ആശാരി കണ്ടിട്ട്.
0: എടോ ആശാരിക്ക് പിന്നെ വായിക്കരീടാ.
4: എന്നാ പക്കളാ?
0: ആ പിന്നൊരു കാര്യം, അന്തസ്സുള്ളൊരു തറവാടാണെന്നാ പറഞ്ഞു കേട്ടത്. അവിടെ ചെന്ന് തിരക്കി തിരക്കി എന്റെ തറവാടിന്റെ പേര് ദൂഷ്യം ഉണ്ടാക്കരുത്.
4: അളിയാ, അളിയ ഫീൽ ചെയ്യിക്കുന്ന വർത്താനം പറയരുത്. ഞാനൊരു കാര്യം ഏറ്റതാ. ഒന്ന് വേഗമാകട്ടടോ. ആ ഇതേ ആ മുറിക്കകത്തോണ്ട് വെച്ചേ. ആ ഇവിടെ കിടക്കുന്ന ടയർ എല്ലാം ഉരുട്ടി അകത്താക്കണം. ഇവിടെ ഒക്കെ വൃത്തിയായിരിക്കണം. ആ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞിട്ട് ജോലിക്ക് വന്നാൽ മതി. ആ പൊക്കോ.
5: അപ്പച്ച, അപ്പച്ചനത് എന്തു പറ്റി? ഞാൻ 1-2 ദിവസമായിട്ട് ശ്രദ്ധിക്കുക. കാര്യങ്ങളെല്ലാം അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ നടക്കാൻ പോകല്ലേ?
4: പിന്നെ എന്തിനായി പ്രയാസപ്പെട്ടില്ലിരിപ്പ്?
2: ഞാൻ നിന്നെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നിന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് വലിയൊരു ത്യാഗമല്ലേടാ നീ ചെയ്യുന്നത്. നീ എന്നെ ശപിക്കരുത് ജോർജുട്ടി.
4: ഇല്ലപ്പച്ച, ഒരിക്കലുമില്ല. ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്ന സന്തോഷമില്ലേ, എന്റെ മനസ്സിലാതേ ഉള്ളൂ.
5: അധ്വാനിക്കേ സഹോദര, അധ്വാനിക്കേ. കൂലി മേടിക്കുന്നതല്ലേ. ആ വേഗമാകട്ടെ.
6: ഹലോ, വരണം. ഞാൻ കുഞ്ചറിയാ. ചീരങ്കണ്ടത്ത് ഇട്ടിയച്ചെന്ന്
5: കേട്ടിട്ടുണ്ട്.
6: അദ്ദേഹം എന്റെ അറിയാ. ഈ പറ്റപ്പള്ളി ഔഷപ്പച്ചന്റെ വീട് എവിടെയാ?
5: നമ്മള് ആരാ?
6: ഓ, അത് പറയാൻ മറന്നല്ലോ. ഞാൻ രണ്ട് ചുണ്ടം വളത്തിന്റെ ക്യാപ്റ്റനാ. മൂന്ന് വർഷമായിട്ട് അമരത്തിലാ. ഈ ഔസാപ്പച്ചന്റെ വീട് എവിടെയാ?
5: ഇവിടുന്ന് നേരെ പോയാൽ ജംഗ്ഷനാ. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയാ ഔസാപ്പച്ചന്റെ വീടായി.
6: ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പോയാ
5: ഔസാപ്പച്ചനെ കാണാനാണോ? എന്താ കാര്യം?
6: ആലീസ്, ഒരു കല്യാണാലോചന. അവരുടെ ചുറ്റുപാടൊക്കെ ഒന്ന് അറിയണം.
5: ചുറ്റുപാടൊക്കെ നല്ല ക്ലീനാ. വന്നാ ഞാൻ കാണിച്ചുതരാം. സാർ, ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. കുന്നമട കായലിൽ വള്ളം കളിക്ക് വന്നായിരുന്നു.
6: വന്നിരുന്നു കാണാനല്ല, പൊട്ടക്കുളം ചുണ്ടന്റെ അമരത്തിൽ ഞാൻ
5: തിരിഞ്ഞ മാറും കാണിച്ച് തലയിൽ ഒരു കെട്ടും കെട്ടിയുള്ള നിത്യാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു.
6: അത് എനിക്ക് മാത്രമല്ല, ആലപ്പുഴ വാർഡിലുള്ള ജനങ്ങൾ മുഴുവൻ ഓർമ്മിക്കുന്ന നിപ്പായിരുന്നു ആ നിപ്പ്.
5: നമുക്ക് എവിടെങ്കിലും പോയി നിക്കാം, കഴിക്കാം.
6: ഇവിടെ അടുത്ത് കിട്ടൂ
5: നല്ല സ്വയംഭം സാധനം കിട്ടും.
6: കോഴിയുടെ പെട്ടി വറുത്ത് കിട്ടൂ.
5: കോഴിയുടെ പെട്ടിയല്ല, മരപ്പെട്ടി വറുത്ത വരെ കിട്ടും. ചേട്ടൻ കഴിക്കട്ടെ.
6: അയ്യോ,
5: ചേട്ടൻ വിട്ടോ. പറഞ്ഞതുണ്ടല്ലോ. എന്നാ ഇനി കാപ്പ് കുടിക്കാം. ചേട്ടൻ വന്നാട്ടെ. ഓ, മനസമാധാനമായി. നല്ല വിശപ്പില്ല, എന്നാലും കഴിക്കാം. അല്ലയോ
6: ഔസേപ്പേട്ടോ, സന്തോഷമായില്ലയോ?
5: ആ, ഞങ്ങള് പോണോ നിക്കണോ?

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
1: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ജോർജൂട്ടി കെയർ ഓഫ് ജോർജൂട്ടി.
3: നമ്മുടെ മലഞ്ചരക്ക് കുഞ്ഞിപ്പാലിച്ചേട്ടന്റെ അടുത്ത് വരുന്ന ആളാ.
4: ഒരു എഴുത്ത് തന്നയച്ചിട്ടുണ്ട്, കത്ത് കിട്ടി. വരാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്, അതിരിക്കട്ടെ. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് മോൾക്കൊരു ആലോചന വന്നപ്പോ ഒന്ന് വിവരമറിയിക്കാമായിരുന്നു. കടം കൊണ്ട് മുടിഞ്ഞ് ദീപാവളി വിളിച്ച പച്ചപ്പള്ളിയിൽ ഔസേപ്പിന്റെ മകനെ കിട്ടുള്ളൂ മോൾക്ക് ആലോചിക്കാൻ. ചെറുക്കന്റെ പഠിപ്പ് മാത്രമേ നോക്കി, വീടും സ്വത്തും ഒന്നും കാര്യമാക്കുന്നില്ലെങ്കിൽ നല്ല കാര്യമല്ലേ? അതല്ല, ഒരു അബദ്ധത്തിൽ പെട്ടുകൊണ്ടാണെങ്കിൽ ഈ എഴുത്ത് അവിടെ എത്താൻ വൈകിയില്ല എന്ന വിശ്വാസത്തോടെ സ്വന്തം കുഞ്ഞിപ്പാലി.

0: Kamu cu, ini paling yang kanulang rasa.
1: അവനെന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചത് ഞാൻ കേക്കരുത്.
2: ഇതെന്നാ പറ്റി?
1: എന്നാ പറ്റിയെന്നോ വായിച്ചു നോക്കണി. നാടകം കളിക്കുകയാണല്ലേ?
3: ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ.
1: കാക്കാശിന് ഗതിയില്ലാത്തൊരു ചെറ്റപ്പ് കൊണ്ട് എന്റെ മോളെ കെട്ടിച്ച് എന്നെ വെട്ടിലാക്കാൻ നോക്കായിരുന്നല്ലേ? വെട്ടി അരിഞ്ഞ് നിന്നെ ഈ പറമ്പിനകത്ത് കുഴിച്ചു മൂടും.
3: പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു എഞ്ചിനീയറെ തന്നെ കൊണ്ടുവരണമെന്ന് ഇട്ടിച്ചായ
1: എന്റെ ഇന്ന് ബ്രോക്കർ പണം വാങ്ങിച്ചിട്ട് നീ എന്നെ ചോദിച്ചല്ലോ. അവനെ തന്നെ
2: കെട്ടണല്ലേ. ഈ കെട്ട് നടന്നില്ലെങ്കിൽ അമ്മച്ചിയാണ് സത്യം, ഞാൻ എന്റെ ജീവൻ എടുക്കും.
4: ദൈവദോഷം പറയല്ലേ മോളെ, എല്ലാം കർത്താവ് നടത്തും.

0: ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് കൂടെ പൊറുക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ മറുത്തൊരു വാക്കോ എന്റെ ഒരു അഭിപ്രായമോ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞിട്ടില്ല.
1: നീ ഗിരിപ്രസംഗം നടത്താതെ കാര്യം എന്താണെന്ന് പറഞ്ഞു വിളിക്കാം.
0: ഈ കെട്ട് നടത്തണം. കുഞ്ഞുമാണിയുടെ മോടെ കെട്ടിണ്ടെന്ന് ഇവിടെയും കെട്ട് നടത്തുമെന്ന് പറഞ്ഞ ആളിന് പുറത്തിറങ്ങിയ മനുഷ്യരുടെ പരിഹാസിച്ചിരി കാണേണ്ടി വരും. പിന്നെ ആലീസിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. അവിടെ അപ്പന്റെ ചില സ്വഭാവങ്ങളും അവക്കും കിട്ടി കാണുമല്ലോ. വാശി കാണിച്ച് അവൾ എന്തെങ്കിലും കെടുകയും ചെയ്യും.
1: കാശെടുക്കാൻ കഴിവില്ലാത്തവന്റെ വീട്ടിലേക്ക് അവളെ പറഞ്ഞയക്കണമെന്ന.
0: മൂന്നാല് തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ. ആ ചെറുക്കനാണെങ്കിൽ അന്തസ്സുള്ള പഠിത്തമുണ്ട്. നമ്മളിപ്പോ അത്രയും ചിന്തിച്ചാ പോരേ.

0: കെട്ട് നടത്താൻ ഞാൻ ഒരുക്കുക. വിട്ടിയായതുകൊണ്ടല്ല, അഭിമാനത്തോടെ ഇത്രയും കാലം ജീവിച്ചു പോയി, അതുകൊണ്ടാ. തനിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലായില്ല. അങ്ങനെ നാണം ഉള്ളവനല്ലേ നാണക്കേടെന്താണെന്നറിയൂ ഇല്ലടോ. പക്ഷെ ഒരു കാര്യം, അതോടെ എല്ലാം തീർന്ന് കരുതിക്കോണം. പിന്നെ ബന്ധവും സ്വന്തം ഒന്നും പറഞ്ഞ് ഒരു ചേറ്റയും ഇതിനകത്തോട് കയറി വന്നേക്കരുത്. ഇവിടെ നിന്ന് ആരും അങ്ങോട്ടും വരിയല്ല. പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് അയക്കുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. രണ്ടും എന്റെ കൂടെ ഇവിടെ താമസിക്കും. ഇതിനെല്ലാം സമ്മതമാണെങ്കിൽ കെട്ടുകടതാം.
1: അപ്പച്ചൻ എന്താ ഈ പറയുന്നത്?
2: വേണ്ട മോനെ, ഇത്രയും ചെയ്ത തന്നെ നാണം കെട്ട പണിയായിപ്പോയി. നമുക്കിത് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഈ പൊരേടം വിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശങ്ങ് തിരിച്ചു കൊടുക്കാം. നമ്പ്യാരുടെ കടം വീട്ടിയത് കൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാമല്ലോ. ചാണ്ടിയെ ചിട്ടിച്ചിനോട് അവധി മേടിക്കും.
1: പ്രായമായി ഈ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണം അപ്പച്ചൻ പറയുന്നത്?
2: എങ്ങോട്ടെങ്കിലും പോവാം,
1: ഇവർക്കൊക്കെ ഒരു ജീവിതമുണ്ട്. അപ്പച്ചൻ അത് മറക്കരുത്.
2: ഞാൻ പിന്നെ എന്ത് ചെയ്യണം ജോർജ് കുട്ടി?
1: ആ മനുഷ്യൻ പറയുന്ന എന്താന്ന് വെച്ചാൽ സമ്മതിക്കണം, വിവാഹം നടക്കട്ടെ. എന്റെ ജീവിതം ആ വീട്ടിലൊരു പണയവസ്തു ആക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ തയ്യാറാ. നാണക്കേടിന്റെ കുളത്തിൽ അറിയാതെ നനഞ്ഞില്ലേ, ഇനി മുങ്ങാം. എനിക്കിപ്പോ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല.

0: ആലീസ് എന്നോട് വെറുപ്പ് തോന്നല്ലേ. പുച്ഛം. കള്ളം പറഞ്ഞ ആലീസിന്റെ അപ്പച്ചനെ വഞ്ചിച്ചതിന് എന്നോട് പുച്ഛം തോന്നില്ലേ? ആലീസിന് കിട്ടുമായിരുന്ന നല്ലൊരു ബന്ധം ഞാൻ ഒരുത്തൻ കാരണം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഒടുങ്ങാത്ത ദേഷ്യം തോന്നില്ലേ? അതല്ലേ ഇപ്പൊ മനസ്സേറെ
1: കഴിഞ്ഞോ? എന്ത് എളുപ്പത്തിൽ എന്റെ മനസ്സ് വായിച്ചത്? തല്ലിയാലും വേണ്ടില്ല, കൊന്നാലും വേണ്ടില്ല എന്ന് കരുതി എന്റെ അപ്പൻ ചീരങ്കണ്ടത്തിൽ ഇട്ടിച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളാം ഞാൻ. എനിക്ക് ഈ സാറിന് മതിയെന്ന് എല്ലാം സഹിച്ച് കാത്തിരുന്നതേ ഇങ്ങനെ ഓരോന്ന് കേൾക്കാനല്ല. എനിക്ക് കരച്ചിൽ വരും കേട്ടോ. എന്തോ
0: നിനക്കൊന്നും അറിയില്ല, നീ വായിക്കുന്ന കഥകളിലെ പോലെ ഒന്നും അല്ല കുട്ടി ജീവിതം.
1: അത് നേരാ, എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. പക്ഷെ ഒന്നും എനിക്കറിയാം, എന്റെ ഭാഗ്യമായത്, എന്റെ പുണ്യം, എനിക്കിത് മതി. ഈ പൊട്ടിപ്പള്ളിനെയും വിട്ടേച്ച് എങ്ങും പോയി കളയരുതേ.

0: മതി, എന്താ അവസാനം എനിക്ക് ഇവിടെ എണീക്കാൻ പറ്റാതാവും.
1: അത് സാരമില്ല, ഞാൻ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തിക്കോളാം. എന്നിട്ട് ഉണ്ടാറാൻ എഴുന്നേറ്റ് വന്നാ മതി.
0: എന്നിട്ട് കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാം. 2 മണിക്കൂറോട് കഴിഞ്ഞ പിന്നെ ഊണും കഴിഞ്ഞിരിക്കല്ലോ. ഇങ്ങനെ 3 നേരം ഇറച്ചി മാത്രം കഴിക്കാൻ തുടങ്ങിയല്ലേ എന്റെ കാര്യം ഒരു പരുവത്തിലാവും. അപ്പൊ കഥയിലെ സണ്ണി കൂട്ടിന് അപ്പനെ പോലെ ഉണ്ടെന്ന് നീ തന്നെ പറയും.
2: എനിക്ക് വേണ്ടെന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല,
1: അതുകൊണ്ടാ
3: ഇത്ര കഴിക്കാൻ.
1: അടുക്കളയിലുണ്ട്.
3: എനിക്ക് കൂപ്പലേലത്തിന് പോണം, ആ ജീപ്പ് ഒന്ന് കഴുകിട്ടിട്ടില്ല.
1: പൈലി എവിടെ പോയി?
3: നിന്റെ അപ്പന്റെ ശവാടകന്, അവൻ തോട്ടത്തിൽ പോയിരിക്കല്ലോ.
1: പിന്നെ ഞാൻ കഴുകണോ ജീപ്പ്?
3: വേണ്ട, 3 നേരം മൂക്കറ്റ കേറിട്ട് ഇവിടെ തന്നെ കിടന്നു. നിന്റെയൊക്കെ വയറ് നിറയ്ക്കാൻ ഒരുത്തരം ഇവിടെ ഓടി നടക്കുന്നുണ്ടല്ലോ.

0: അയ്യേ, നീ എന്നതാ മോനെ കാണിക്കുന്നേ? ഞാനാ വേലക്കാരി പെണ്ണിനോട് പറയായിരുന്നല്ലോ.
1: ഏയ് സാരമില്ല, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന നല്ലല്ലേ.
0: ഞാൻ കൂടെ കൂടാം.
1: വേണ്ടായിരുന്നു.
0: ഈ അപ്പച്ചൻ ഇപ്പൊ ഇത് കഴുകാതെ പോയാലെന്താ? അരമനെ തിരുമേനെ കാണാൻ പോവണല്ലോ.
2: ആലീസേ,
0: ഇതാ വരുന്നു അപ്പച്ചാ.

0: മൊയിലുമുള്ളതൊക്കെ നോക്കിയോ? എടുത്ത് മാറ്റ.
1: ഒത്തു അറിയില്ല നീ.
2: ആ വെട്ട വെട്ട കളിക്കടോ.
3: മിലിറ്ററി
2: അച്ചായനായിരുന്നു. ഇതെന്നാ പോലീസ് ജീപ്പില്?
4: പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്.
2: പുതിയ എസ് ഐ വരുന്നെന്ന് കേട്ടു. ഞാൻ വിചാരിച്ച
4: പുള്ളിക്കാരനായിരിക്കും. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാമോട്ട വിലകളൊക്കെ വരില്ലേ? ഇത് ചായക്കട. മനസ്സിലായില്ല.
2: ഈ പോസ്റ്റ് ഓഫീസേ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന.
4: ഓ ഡാക്ടർ അല്ലേ? അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ.
2: ഞാനിവിടെ ചീരം കണ്ടത് വിടുന്ന മാരിയിരിക്കുന്നു.
4: ഓ മിസ്റ്റർ ജോർജ് കുട്ടി,
2: എങ്ങനെ മനസ്സിലായി?
4: അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുന്നു. അല്ലെ, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ.
2: അല്ല, പോസ്റ്റ് ഓഫീസ്.
4: ആ, ഒരു രണ്ട് കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓക്കെ. ആ പിന്നെ അത് കണ്ടാ പോസ്റ്റ് ഓഫീസ് ആണ് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാഷ് കൃഷ്ണനായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്ക. വിരോധമില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ലല്ലോ. അന്തറായി ആർമി. ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു.
2: ഇപ്പോഴത്തെ ഈ ഭീകരമാരായിരിക്കല്ലേ
4: ആളുകളുടെ ജോളിയാണല്ലോ. ഭാസ്കര ഒരു ചൈനീ.
2: ജയ് ജവാൻ,
4: ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇവൻ.
2: അച്ചായോ, വേണ്ട വേണ്ട.
4: ഒരു തമാശ പറഞ്ഞല്ലേ. ആ സോറി, ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ.
2: ഹലോ. വളരെ സന്തോഷം. വെറും സുഗതൻ അല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തേജസിന്റെ സ്വന്തം നാടകമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതിപ്പോ അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ.
4: നിന്റെ അപ്പന്റെ 16-ാം അടിയന്തരം, അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മകനെ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മകനെ, കുവൈത്തിലേക്ക് എന്ന കേട്ടില്ല കേട്ടാ. മാസ്റ്റർ, നീ ചാലോ. അച്ഛതാ,
2: 11, 13. എന്താടാ ഇത്? ആദ്യം ഞാൻ കരുതി വല്ല വേലക്കാരനുമായിരിക്കും. കാലത്തോറച്ച് പണിയുണ്ടായിരുന്നേ. എന്താ രണ്ടുപേരും കൂടെ മുന്നറിയിപ്പ് ഇല്ലാതെ? ഇവിടെ ഇറക്കി കൊണ്ട് വരാൻ ലൈസൻസ് ആയി. മാരേജ് ഫിക്സ് ചെയ്തു. കമ്മിങ് 21st. ആഹാ, കൺഗ്രാറ്റ്സ്.
0: താങ്ക് യു.
2: വാ അപ്പച്ചാ, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ. നമസ്കാരം.
0: എന്നാ പേര്?
2: പ്രകാശ്. ഇതെന്റെ ഉഡ്ബി.
0: അതിനാ?
2: അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി.
0: ഓഹോ, ഇവിടെ ഒക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്?
2: അതൊക്കെ പഴയ കാലമല്ലേ. എങ്കിൽ
0: പഴയതായ തന്ത തന്ത അല്ലാതാകുമോ?
2: അലിസ പ്രകാശിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന വെച്ചിയാ.
5: കേറി ഇരുന്നാട്ടെ. ഇല്ല, ഇനി ഒരിക്കലാവാം. മാരേജിന് വരുമ്പോ അലിസിനെ കൂടെ കൊണ്ടുവരണം.
2: എന്നാ വരട്ടെ. ആ എടാ, വന്ന കാര്യം മറന്നു. നമ്മുടെ റിസൾട്ട് വന്നു. നീയാണ് കോളേജിലെ ടോപ്പ് സ്കോറർ. നമ്മുടെ മേനോ സാറാ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത്.
0: താങ്ക് യു പ്രകാശ്, താങ്ക് യു.
2: ശരി വരട്ടെ.
0: എടാ, എവിടെ നോക്കിയാടാ വയലി ചെയ്യുന്നത്? ജോലി ചെയ്യടാ.
2: നിന്റെ അമ്മായിപ്പനാള് ശരിയല്ലോ.
5: ഓക്കേ അലീസ്. ആ
2: അങ്കിളെ, പോട്ടെ.
0: ഓ ആട്ടെ, എവിടെ പോകുക? അപ്പോഴേ അവര് പൊയ്ക്കോളും. കടയിൽ ഈ ഷീറ്റ് കൊണ്ടുപോയി കിടന്ന് കാശ് മേടിക്കേണ്ടതാ.

0: പോട്ടെന്നെ, അപ്പച്ചന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല.
1: എന്നോട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനത് അനുഭവിക്കേണ്ടവനാ. പക്ഷെ അത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാൻ വന്നൊരു ഫ്രണ്ടിനോട്, അതും അവന്റെ കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു.
0: എന്തെങ്കിലും അവരെ കാണുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം അപ്പച്ചന് വേണ്ടി. വരുന്നേ, വന്ന് ആഹാരം കഴിക്കേ.
1: നമ്മുടെ ജോർജ് കുട്ടിയെ പുതിയ എസ് ഐ പൊക്കി. എടാ, നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ.
2: എങ്ങനെ പ്രതീക്ഷിക്കാൻ,
1: അതും ഈ വേഷത്തില്.
2: കോളേജിലെ ഏറ്റവും വലിയ റൗഡിയായിരുന്നു നീ.
1: ഏതായാലും നിനക്ക് പറ്റിയ പണി തന്നെ. ഇടിക്കോടാ നീ.
3: ഇടിക്കണ്ട ഇടിക്കണ്ടെന്ന് കരുതിയാലും ചിലപ്പോ ഇടിച്ചു പോവും. അതിനു വേണ്ടി ചില പാർട്ടീസ് ഉണ്ട്.
1: നീ എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്?
3: ജോയിൻ ചെയ്തിട്ട് അധികാലൊന്നും ആയില്ല, പക്ഷെ ഇതെന്റെ 9-ാമത്തെ സ്റ്റേഷനാണ്.
1: അതെന്താ അങ്ങനെ?
3: നമ്മുടെ ക്യാരക്ടറിന് ചിലതൊന്നും ഒത്തുവരില്ല. എനിക്ക് ബോധിച്ച പോലെയൊക്കെ ഞാൻ ചെയ്യും, അപ്പൊ ട്രാൻസ്ഫർ അടിച്ച് കൈ തരുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ എന്താ പരിപാടി പറയാം.
4: ഇംഗ്ലീഷ് പത്രം.
5: ഇംഗ്ലീഷ് പത്രം ഇവിടെ ആർക്കാ? ഇംഗ്ലീഷ് പത്രം
4: ഈ സാർ പറഞ്ഞു ഇന്നോട്ടിടാ.
5: ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഞാൻ വരുത്തുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ പറയും. എന്നാ കൊണ്ടുപോ.
4: എന്നാ സാറേ ഇത്? ആളെ കളിയാക്കണോ?
5: കൊണ്ടുപോടാ. അവന്റെ ഒരു ഷാറ്. നീ ഇംഗ്ലീഷ് പത്രം വരുത്താത്ത കുഴപ്പമേ ഉള്ളൂ. ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടല്ലേ? ആ ചക്രത്തിന് ഗതിയില്ലാത്തവനൊക്കെ ഇംഗ്ലീഷേ വായിക്കൂ.
0: എന്തോ അപ്പച്ചൻ പറയുന്നേ.
1: ഹേയ്, എന്നോട് പുള്ളിക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നു. എന്റെ ഭാഗ്യം അല്ലേ സാർ?

0: എന്താ സുധ?
1: ഒന്ന് എളുപ്പം വന്നേ, നമ്മുടെ അച്ഛനെ എസ് ഐ പൊക്കി.
2: ഈ പൗലോസ്ന്ന് എഴുതിയിരിക്കുന്നണ്ട, ഒറ്റ നോട്ടത്തിൽ എന്താ
3: തോന്നുക?
2: വേറെ ഒന്നും തോന്നൂലേ, ഒറ്റ നോട്ടത്തില്?
3: ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചെലപ്പം പോലീസിന് തോന്നുന്നല്ലേ.
2: അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ?
3: അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടിയല്ല.
2: എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്.
3: ഇത് കള്ളസത്യല്ലേ സാറേ, സത്യമായിട്ട് സത്യവും സത്യം തന്നെ.
2: എന്താണോ തന്റെ ഉദ്ദേശം?
3: സാർ സാർ ഞാൻ പറയാം സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ധു തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധവും സ്ട്രൈക്കും ലാത്തി ചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തില് ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം.
2: എപ്പോഴും ഉദ്ദേശം നടക്കൂല, ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും.
3: അപ്പൊ സൗകര്യം ഇവിടെ അടുമ്പൊന്നുണ്ടാവില്ലല്ലോ.
2: മതി മതി
3: മതി,
2: തമാശ അധികം വേണ്ട.
3: വേണ്ട,
0: തന്റെ അടുത്തൊരു ശുപാർശ ആയിട്ട് വന്നതാ.
2: എന്താണ്
0: ഈ മിലിറ്ററി അച്ചായൻ?
2: ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോ.
0: പാവടാ.
2: താനാ വണ്ടിയുടെ പേര് മാറ്റേ, വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്ക, എന്തെങ്കിലുമൊക്കെ ചെയ്. അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടി കാണരുത്.
3: ഗാഡി ഉൾട്ടാക്കർക്കേ.
2: നിർത്തോ,
3: നിർത്തി സാർ. ഞാനിത് ഓൾട്ടറേഷൻ ചെയ്ത് സൈക്കിൾ കക്ഷിയോ മറ്റൊരു വാഹനം ആക്കിക്കോളെ സാർ.
2: ആ മതി അല്ലേ.
3: ആ പിന്നെ ഇന്നിനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു രണ്ട് പാക്കറ്റ്
0: പോച്ചായാ.
3: ആ പോട്ടെ സാർ.
0: പിന്നെ
2: ആ പറ.
4: അച്ചായനത് കണ്ടോ, കാലത്ത് എട്ടരയുടെ വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് ചായയും രണ്ടു കുറ്റി പുട്ടും കറി വേറെയും കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്.
3: ആരാ ഈ ലൊക്കാലിറ്റിയിൽ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ.
5: പൊട്ടനാ.
3: ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്?
6: എന്റെ പേര് ആമപ്പറമ്പിൽ ആൻഡോ.
3: ഇപ്പൊ ഇവിടെ എന്താ?
6: ഞാൻ ആ ചീരം കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ.
3: എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട.
6: ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളമാക്കരുതെന്ന കുട്ടപ്പം പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക.
3: അത് ശരി.
6: അതെ, എന്റെ അമ്മച്ചി ചീരം കണ്ടത്തെയാ ഇത്തിച്ചന്റെ ഊത്തത്. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ലവ് മാരേജ്. ന്യായമായും ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്.
3: അതെ,
6: അപ്പച്ചൻ മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തിലാ. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചെന്നതാ. ഇത്
3: എന്തിനായി കത്തി?
6: എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങയിലെന്നാ കുട്ടപ്പൻ പറയുന്നത്. എന്റെ വീതം തരുന്നു. അങ്ങനെ വരട്ടന്റെ രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്.
3: പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഓറേണ്ട വല്ല അവസരം വന്ന് ആയെന്ന് പൂറിയേക്കണം.
6: എന്റെ അമ്മച്ചിന് അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്.
7: ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക.
6: അതെ,
7: പിച്ചാത്തി ആയിട്ടോ?
6: പിച്ചാത്തി കുട്ടപ്പന്റെ. കുട്ടപ്പൻ അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം തരാനാ പറഞ്ഞത്.
7: റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടി പോയ നിന്റെ അമ്മ അന്ന് എന്റെ കൈ കിട്ടിയിരുന്ന കൊടുത്തു വിട്ടനെ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പട്ടോള്. ഇറങ്ങിപ്പോടാ, പോയി നിന്റെ തന്ത ഉണ്ടല്ലോ, അവനെയൊക്കെ പറഞ്ഞുവിട്, കൊടുത്തു വിടാ.
6: ചത്തുവയന്റെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ.
7: പറഞ്ഞ നീ എന്നെ വിടാ.
6: രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെന്നാ മതി എന്നാ കുട്ടപ്പൻ പറഞ്ഞത്. കുട്ടപ്പനോട് പറഞ്ഞു കൊടുക്കേ.
7: നോക്കിക്കോ,
6: ഇനി ഞാൻ വെച്ചിട്ടുണ്ട്.
8: കടുങ്കൈ അപ്പച്ചൻ കാണിക്കുന്നത് അവർക്കും കൂടി കിട്ടേണ്ട സ്വത്ത വെച്ച് അനുഭവിക്കുന്നേ.
0: അരുതാത്തത് ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട് എന്റെ അപ്പച്ചൻ. കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നത് ഓർക്കപ്പുറത്തായിരിക്കും. അന്ന് മുതലും പലിശയും കൂട്ടി ഒരുപാട് കാണും.
9: എൽസിക്കൊരാലോചന വന്ന് ഏതാണ്ട് അങ്ങ് ഉറപ്പിച്ചു. ചെറുക്ക നമ്മുടെ റൂട്ടിൽ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ. അധികം താമസിയാതെ നടത്തണം എന്നാ അവന്റെ വീട്ടുകാർ. ഇവരൻ ജോർജ് കുട്ടിയെ കണ്ടെന്ന് പറയാമല്ലോ എന്ന് കരുതി ഇറങ്ങിയതാ.
5: അയ്യോ, അവൻ പുറത്തോട്ടങ്ങാണ്ട് ഇറങ്ങിയല്ലോ. ജോർജ് കുട്ടി അവിടെ പോയി
8: വായനശാല വരെ പോയിരിക്കാം.
9: സുഖാണോ മോളെ? നിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോണെന്നുണ്ട്. അവിടെ പിള്ളേരതും പറഞ്ഞ് എന്നും വഴക്കാ. അവരൊന്നും നേരെ ചൊവ്വെ കണ്ടിട്ടില്ലല്ലോ.
5: എന്നാ ചെയ്യാനാണെന്നേ? അത് ഞാൻ ഒരു പിടിവാശി മുറുക്ക പിടിച്ച പിന്നെ കരിങ്കല്ലിലെ കാറ്റ് തട്ടുന്ന പോലെയാ. ഒരിളക്കവും ഇല്ല.

0: ചുമ്മാവുന്ന് കേറിയെന്നേ ഉള്ളൂ.
1: ഈ കേരള് പറഞ്ഞൊക്കെ വേണ്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലേ.
0: ജോർജ് കുട്ടി ഒന്ന് കണ്ടിട്ട്
1: അതൊക്കെ ഈ പറമ്പിന് പുറത്ത്. ഈ അകത്തോട്ട് കേറിയുള്ള കളിയുണ്ടല്ലോ, അത് എന്നാത്തിനാന്ന് എനിക്കറിയാം.
0: വേറൊന്നും ഉദ്ദേശിച്ചല്ല, അവനോടൊരു കാര്യം ആലോചിക്കാനുണ്ടായിരുന്നു.
1: എനിക്കെന്റെ പുതിയ പണി എന്നാ വെക്കാവുന്നായിരിക്കും. കാശ് കിട്ടുന്ന പണിയാണെങ്കിൽ അപ്പനും മോനും കഴുത്തിറക്കാൻ കൂടെ മടിക്കാലെന്ന് അറിയാം.
0: കുറച്ചുകൂടെ മര്യാദ ആയിട്ട് സംസാരിക്കാൻ ഇട്ടിച്ചാ.
2: വൈലി പിടിച്ചു കയ്യിൽ നിന്ന് പുറത്താക്കാം. വൈലി

0: おでん。
1: എന്തിനാ അപ്പച്ച ഇപ്പോട്ട് വന്നത്? എന്റെ വിശേഷങ്ങൾ അറിയണം. ഈ വീട്ടിലൊരു വളർത്തുപട്ടിയുള്ളത് എന്നേക്കാൾ അന്തസ്സല കഴിയുന്നു. എന്താത്? പോട്ടെ, സാരമില്ല. ഈ നരകത്തിൽ ആകെ ഒരു ആശ്വാസം നീയാ. ആ നീയും കൂടി കരയുമ്പോ എനിക്കെന്തോ.
2: പോസ്റ്റ്. ജോർജ് കുട്ടി.
3: ആലീസേ, ജോർജ് കുട്ടിക്ക് ഒരു കത്തുണ്ട്. ഇപ്പൊ വരും.

0: ആലീസ്, നിന്റെ പ്രാർത്ഥന വലിച്ചു മോളെ. അന്ന് ഞാൻ അപേക്ഷ അയച്ചില്ലേ? ആ ജോലി എനിക്ക് കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ.
1: എന്റെ മാതാവേ,
0: അതാ പറഞ്ഞത്, ഐശ്വര്യമുള്ള ആൾക്കാർ വീട്ടിൽ കാലു കുത്തിയ ഐശ്വര്യം പുറകെ വരുമെന്ന്. അല്ലെങ്കിൽ ഞാനിന്ന് പുന്നത്തോട്ട് വള്ളം കളിക്ക് കൊണ്ടുവന്നാ. ഇവിടെ കിടന്ന് കുട്ടികളി കളിക്കണമല്ല. ആ ജോർജോട്ട് ചെലവുണ്ട്.
1: എവിടെയാ മോനെ ജോലി കിട്ടിയത്?
0: ബാംഗ്ലൂരില്ല, അവിടത്തെ ഒരു വലിയ ഫാക്ടറിയാ. ശരിക്കും പറഞ്ഞാ ഭാഗ്യം വേണം അവിടെ ജോലി കിട്ടാൻ. ആ അത് ശരിയാ, ബാംഗ്ലൂർ സ്ഥലം ബെസ്റ്റാ, അവിടത്തെ ആൾക്കാർക്ക് സ്പോർട്സ് പ്രേമികളാ. അമ്മച്ചി, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തിരിച്ചാ വീട്ടിൽ കയറുന്ന വിവരം പറയായിരുന്നു. മറ്റന്നാ കാലത്ത് ജോയിൻ ചെയ്യണ്ട.
1: അപ്പച്ചൻ കിഴക്കേത്തോട്ടത്തിൽ പോയിരിക്കുവാണല്ലോ. ഇട്ടിച്ചായ പറഞ്ഞവരെ കാത്തിരുന്ന എങ്ങനെയാ?
0: അത് ഞാൻ എപ്പോ വരുന്ന ഓർത്തിട്ടാ. അങ്ങേര് തേക്കുന്നറി കൊണ്ടു വരാൻ പറ്റിക്കാ. ഇനിയിപ്പോ രാത്രി 7 മണി കഴിഞ്ഞിട്ട് നോക്കിയാ മതി.
1: എന്നാ പിന്നെ നേരം കളയാണ്ട് നീ പോ.
0: പിന്നല്ലാതെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് ഇറങ്ങാൻ മുതിർന്നവർ ആരെങ്കിലും വേണം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോ ഞാനില്ല ഇവിടെ. ആ യോഗ എനിക്കന്ന് കൂട്ടിയാ മതി. ഇപ്പൊ വിട്ട മഹാറാണി കിട്ടും.
1: ആ പ്ലേറ്റിംഗ് എടുത്തേ,
0: ആ പ്ലേറ്റിംഗ് എടുത്തേ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഏയ്, നീ എന്താ മൂടോട്ടായിരിക്കുന്നു? ഞാൻ പോണോണ്ടാ? മുഖം വെറുപ്പിച്ചിരിക്കാതെ, ഞാൻ തനിച്ചല്ല, നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്. നീ ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ.
2: ബാംഗ്ലൂർ കോട്ടയത്തിന് പോയത് തന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് 2 തവണയാ.
0: എന്നാ വേഗം പോയി റെഡിയാവും. എന്താ
2: ഞാൻ കൂടെ വന്ന
0: വന്നാലെന്താ വാടി?
2: എങ്കിലും അമ്മച്ചോട് പറയട്ടെ.
0: വേഗം വേണം, 2 കാലിലെ ബസ് പോയ പിന്നെ തെണ്ടി തന്നെയാ.
2: അമ്മച്ചി, ഞാനിവിടെ ചെല്ലാൻ പറഞ്ഞു.
1: എന്റെ ചേച്ചോ, അതിപ്പോ അപ്പച്ച വരുമ്പോ ഞാൻ എന്നാ പറയാ മോളെ?
2: ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ.
1: അത് നേരാ, അമ്മച്ചിക്ക് ഇഷ്ടമാ മോളെ. എന്നാലും വന്നിട്ട് എന്റെ നേർക്കായിരിക്കുമല്ലോ ചാട്ടം.
2: അത് അമ്മച്ചി മയത്തി പറഞ്ഞത് ഒതുക്കിയാ മതിന്നേ.
1: പുരുഷ എന്റെ തലയില് പൊയ്ക്കോ. ജോർജ് കുട്ടിയുടെ ഈ വഴിച്ചെലവിന് കാശൊന്നും കാണുകയില്ല. നീ ഇതൂടെ കൈവച്ചു.
2: ശരി.
0: അയ്യേ, ഇതെന്നതാണിത്? സ്വർണക്കടയുടെ പരസ്യോ? വലിയ സിറ്റിയിലോട്ടാ പോകുന്നു. പൊന്നിന് വേണ്ടി ആരെങ്കിലും എന്റെ മോളുടെ കഴുത്തറത്തോണ്ട് പോകും. പേരിന് ഒന്നോ രണ്ടോ മതി.
2: എന്നാ അയച്ചേക്കല്ലേ.
0: എന്നാ വൈകണ്ട.
1: ശരി മോനെ, ഇവളെ നോക്കിക്കോണേ. 10 ആളെ ഒന്നിച്ച് കാണുമ്പോ 12 കണ്ട പെരിച്ചാഴിയെ പോലെ ആവും പെണ്ണ.
2: പോവാ മച്ചി.

0: ജോർജ് കുട്ടിക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. മറ്റന്നാ ജോലിക്ക് കയറണം. എവളും കൂടെ പോയിച്ചു വരാമെന്ന് പറഞ്ഞു.
1: നീ അനുവദിച്ചോ?
0: അല്ല, അത് പിന്നെ അവിടെ കെട്ടിയവന്റെ കൂടെ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ
1: പറഞ്ഞു. സമ്മതിച്ചു, ഞാൻ അറിയാതെ
0: വരാൻ താമസമുണ്ടാ?
1: അപ്പൊ ഞാൻ വരാൻ താമസം, നീ ഇവിടെ എന്ത് പോകൃത്തരം കാണിക്കൂ? അവൾ ഒരുങ്ങിക്കെട്ടി എഴുന്നള്ളിച്ചിറങ്ങിയിരിക്കുന്നു.
2: അപ്പച്ചാ, വലിയൊരു കമ്പനിയില് നല്ലൊരു ജോലിയെ ശേഖരിക്കുന്നു.
1: നിന്റെ തന്താനടുത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കെട്ട് കഴിഞ്ഞാ നീ ഇവളും ഉള്ള കാലത്തോളം ഇവിടെ കഴിഞ്ഞോളണമെന്ന്. അത് നീ സമ്മതിച്ചിട്ടുള്ള താന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ആ വാക്ക് പാലിക്കണം. അകത്തു പോകാൻ നിന്നോടാ പറഞ്ഞേ. നീ ജോലി ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് എന്റെ മോക്ക് അരിയും തുണിയൊന്നും വാങ്ങണ്ട. അങ്ങോട്ട് ഗതികേട് വരുമ്പോ അന്ന് പറയാം.

0: പച്ചിപ്പ് പാർട്ടിയാണെന്ന് അറിഞ്ഞിട്ടും കെട്ട് നടത്താൻ ഇട്ടി സമ്മതിച്ചതേ. കാര്യങ്ങൾ എന്റെ വഴിക്ക് നിങ്ങനാ. ആ മര്യാദക്കാണെങ്കിൽ മൂന്നേരം വല്ലതും കഴിച്ചുകൊണ്ട് ഇവിടെ കരിയാം. അല്ല എരപ്പാളിത്തരം കാണിക്കാനാ ഭാവമെങ്കിൽ കൈയും കാലും വെട്ടി എരിഞ്ഞ് മൂലയ്ക്ക് തള്ളി ഞാൻ.
1: മതിയെന്നേ, അവര് പോയിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്നാത്തിന് എങ്ങനെയാണെന്ന് കീറുന്നേ.
0: വേണ്ടത് നീ നിന്റെ ഒറ്റ ഒരു ഒത്താശ പുറത്തല്ലേടി അവനെ വൃത്തി കാണിച്ചത്. എണ്ണിനെ വിളിച്ചോണ്ട് പോയി കിട്ടുന്ന കാശിന് അവൻ ആർക്കെങ്കിലും വിക്കില്ലെന്ന് എന്നതാടി ഉറപ്പ്.
1: അല്ല
0: വർത്താനേ, എന്നാലേ അവൻ അവന്റെ അപ്പന്റെ മോനാണെങ്കിൽ എനിക്ക് ഉറപ്പാ.
1: അതിനുവേണ്ടി
0: തന്നെയാ ജോലിയും കൂലി എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് കിടക്കാനോ.
2: ചെറ്റത്തിനെ മാത്രം പറയുന്ന നിങ്ങളുടെ വായടക്കാൻ
0: എന്നാടാ പറഞ്ഞേ?
2: ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം കേൾക്കായിരുന്നില്ലേ? കണ്ണും ചെവിയുടെ ചിത്രം കല വരെ സഹിച്ചതേ നിങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല. എന്റെ അപ്പനൊരു തെറ്റ് ചെയ്തു പോയി, അതിനുള്ള പ്രായച്ചത്തെ അനുഭവിക്കാൻ ഞാൻ വേണ്ടു. ഉളവായി മതി, ഇനി വയ്യ. ആലീസ് വന്നോക്കൊടുന്ന്
0: പോലീസന്റെ മോളാ, ഞാൻ പറയാതെ പടിയിറങ്ങല.
2: അവൾ എന്റെ കെട്ടിയോളാ, ഞാൻ വിളിച്ച അവൾ ഇറങ്ങി വരും.
0: എന്നാ എനിക്ക് അതൊന്ന് കാണണം.
2: നിന്റെ കഴുത്തിൽ മിന്നു കിട്ടിയവനെ വിളിക്കുന്നു.

0: 来历。
1: 嘟嘟，啊，大娘在那去。你玩的多。这里，你那个人打扮多大个呀？你这种的话，娘你我都有那么一个人的。
2: എന്റെ പട്ടി വിളിക്കും.

0: പഠിപ്പിച്ചാൻ ഇത് എന്നെ ഭാവിച്ചുകൊണ്ടാ. ഏതായാലും ഇതുവരെ കൂടിപ്പോയി. അവൻ തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
1: എന്തോ
0: ആ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അവളുടെ യോഗം ഇനിയുള്ള കാലം വഴിക്കണ്ണുമായി കാത്തിരിക്കാനായിരിക്കും.

0: കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യം അവള് കാണിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവിടെയാണ് ഞാൻ തോറ്റുപോയത്.
1: കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ, അയാൾ അങ്ങനെയല്ലേ അവളെ വളർത്തിയത്.
0: ഞാനേതായാലും രാവിലെ ബാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചു. ആ ജോലി ഇവിടെ നഷ്ടപ്പെടുത്താൻ വയ്യ. എന്നിട്ട് സൗര്യം പോലെ അവളെ വിളിച്ചിറക്കല്ലോ.
1: നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാവിലെ എന്നിട്ട് പോവുള്ളല്ലേ.
0: ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
2: എന്താ
3: ജോർജ് ഉണ്ട് അവിടെ?
2: ഉണ്ട്, ഇരിക്കൂ, ഞാൻ വിളിക്കാം.
3: ഓ
2: ചേച്ചി, ജോർജുട്ടിയെ കാണാൻ ആരും വന്നിട്ടുണ്ട്.
4: ജോർജുട്ടി അല്ലടാ, അങ്കിൾ.
1: ഞാൻ മധുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ സ്റ്റേഷനിൽ വണ്ടിയായിട്ടെത്തും.
2: പ്രകാശ്, ദേ ജോർജുട്ടിയെ കാണാൻ ആരും വന്നിരിക്കുന്നു.
3: ഞാൻ വീട്ടിൽ പോയിരുന്നു, ഹൗസ് ഹെൽപ്പറിനാ സംശയം പറഞ്ഞ് ഇവിടെ കണ്ടേക്കുന്നു.
0: എന്തേ?
3: വാ. അത് നീ പോകുന്നതിന്റെ വിഷമത്തില് ആലീസ് ഒരു അബദ്ധം കാണിച്ചു. അവള് പരാമർശത്ത് കഴിഞ്ഞേ.

0: എന്ത് വിട്ടിട്ടോ നീ കാണിച്ചു?
1: പിന്നെ എന്നെ വിട്ടു പോവാന്ന് പറഞ്ഞോണ്ടല്ലേ പോയത്. ഞാൻ കരുതി മഞ്ഞണിഞ്ഞ രാത്രിയില് റീനയുടെ വിധിയായി എനിക്ക്
0: ഒന്ന് തള്ളാണ്ടല്ലോ വിവരം കേട്ടത്. വല്ല സംഭവിച്ചിരുന്നില്ലോ?
1: ഇനി വരില്ലെന്ന് പറഞ്ഞു പോയപ്പോ പിന്നെ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും?

0: തോന്നുമ്പോ ഇറങ്ങി പോകാനും കേറി വരാനും ഇത് സത്രമൊന്നുമല്ല എന്നോട് പറഞ്ഞത്. ആ പെണ്ണ് ബുദ്ധിമോശം കാണിച്ച സമയമായോണ്ട് ഞാൻ ക്ഷമിക്ക, അല്ലെങ്കിൽ ഈ പടി അവനെ കൊണ്ട് ഞാൻ ചവിട്ടിക്കില്ല.
1: അപ്പച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും, അത് കേട്ട് വഴക്കിടാൻ പോയേക്കല്ലേ.
2: നിന്റെ അപ്പന്റെ നീ ഉറങ്ങി.
1: അച്ചായോ
2: എന്തിടി
1: ഒരു പാട്ട് പാടുവോ?
2: പാതിരാത്രിക്ക് കൊഞ്ചിയാ നീ. കഷ്ടം,
1: പാട്ട് കേട്ട് എനിക്ക് ഉറങ്ങാനാ.
2: എനിക്ക് പാടാൻ അറിയില്ല പെണ്.
1: പാടൊന്നേ.
2: എന്നിട്ടൊരു കാര്യം ചെയ്യാം, നിന്റെ അപ്പൻ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചന്റെ നല്ല ശബ്ദ പാടിത്തരും ചെല്ലേ. എടി ഞാൻ പാടിയ ഇന്ന് നീ ഉറങ്ങില്ല, നിന്റെ വീട്ടുകാർ ഉറങ്ങില്ല, അതുകൊണ്ടാ.
1: എനിക്കറിയാം ഒരു പാട്ട്.
2: ശരി, ഇനി ഞാൻ പാടിയില്ല എന്നും പറഞ്ഞ് നീ തൂങ്ങിച്ചാവാനും വിഷം അടിക്കണമെന്നും പോണ്ട മോളെ. പഴയ പാട്ട് പോരെ.
1: പാരിജാ

0: മാത്രമെന്തിനുറങ്ങി.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
3: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ജോർജുട്ടി, കെയർ ഓഫ് ജോർജുട്ടി.
4: അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടത്തല്ലേ. ഇനി ജോർജുട്ടിയുടെ പരിപാടി എന്താ?
5: ബാംഗ്ലൂരിലെ ജോലി.
6: അത് ജോയിൻ ചെയ്യേണ്ട ദിവസം കഴിഞ്ഞല്ലേ. ആ കാര്യം നമുക്കിനി മറക്കാം.
4: ഇട്ടിച്ചിന്റെ പോക്ക് അത്ര ശരിയല്ല. എങ്ങനെയെങ്കിലും ഈ കെണിയിൽ രക്ഷപ്പെടാൻ നോക്കും.
6: അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ലല്ലോ. ഇനി ഒരു പോക്കുണ്ടെങ്കിൽ അത് അവളുടെ കൈയും പിടിച്ചോണ്ടായിരിക്കും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ മൂപ്പരുമായിട്ട് മുട്ടാൻ പോവാ. ബാക്കി ഞാൻ
4: വിശദമായിട്ട് പറയാം. ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, കാട്ടി പറന്നൊരു കുഞ്ഞുമാണി. ഇന്ന് പൈലൊരു സ്ഥാനത്ത് അന്ന് പാപ്പച്ചനെ ചന്തമുക്കല് ജനം നോക്കി നിൽക്കല്ലേ പാപ്പച്ചൻ കുഞ്ഞുമാണിയുടെ കൈ വെട്ടിയത്. അതോടെ കുഞ്ഞുമാണി ഒതുങ്ങി. അല്ല, ഇട്ടിച്ചൻ ആള് ജഗജില്ലാന്ന് ഞാൻ പറയുന്നു. എന്ത് കാര്യത്തിനും ഞങ്ങൾ ജോർജ് ഇട്ടിയുടെ ഒപ്പം ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം ചീരങ്കണ്ടത്തിൽ ഇട്ടിച്ചൻ കൊടുക്കൈ.
7: നിങ്ങളൊക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ലെ ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ.
4: അതുകളാ, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം, നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം.
7: ഇനിയും ഈരം കണ്ടത്ത് പോയി വീതം ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് പേടിയാ, അവിടെ പോകണ്ടെന്ന കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ.
6: ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്നിടത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കള് നിയമം പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്നു. നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റന്നേ. എന്താ
7: ഈ കോടതിയിലൊക്കെ കേറാന്ന് പറഞ്ഞ ഞാനില്ല, എന്നെ ഇട്ടേക്ക്.
8: കൈ നിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കൂ?
4: നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയെ മോതിരം, സിൽക്കിന്റെ ജുബിയിട്ട് പുത്തൻ പുതിയ മാരുതി വണ്ടിയില് ഒരച്ചാഴ്ച പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വിലസിലും നിനക്കാക്കില്ലേ?
7: എനിക്കൊരു ലവ് ഉണ്ട്.
4: അതും ഉണ്ടോ?
7: പക്ഷെ ഇട്ടിച്ച
6: ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട, വന്ന വഴിക്ക് പോടാ.
7: ഞാൻ റെഡിയാ.
6: അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും.
7: ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ ഫൈലിയുടെ കാര്യം നോക്കിക്കോളും വേണം.
6: സമയങ്ങളെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക്
4: കടക്കാം.
7: ഞാൻ സല്യൂട്ട് ചെയ്യണോ?
4: നീ ഒന്നും
6: പത്ത് രൂപ ചില്ലല്ലേ പോട്ടെ.

0: instructions from my client, Mrs. Rahil Mathukutty, wife of Mathukutty, Jeerangandathil House, and is residing at Baranangana Mamsham, Desham of Pala Taluk. Please take notice that my client, who is your elder sister, does not keep to intend the share of the properties inherited by her from her father in joint possession as you are mismanaging the properties, so as to defraud her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event, you will be held liable for all the incidental expenses of my client, including the legal charges of this notice.
1: ഇതാണ് സംഭവം. മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ച ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? വക്കീൽ നോട്ടീസാ. ആന്റോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലം എടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. അയ്യോ എന്റെ അമ്മോ, വാസുദേവമേനോൻ ഉഗ്ര വക്കീലല്ലേ, നടത്തി എല്ലാ കേസും
2: ജയിച്ചിട്ടുള്ളൂ.
1: ഇത് ചക്കയും മൊയലൊന്നും അല്ല, തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പിലെടുക്കൂ. എന്താവൂ
3: എന്തോ
2: ചോദിച്ചിട്ടില്ലേ,
4: ഞാനെപ്പോ എനിക്കെന്താ ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ.
2: ഇയാളെന്താ ഉടക്കുന്നേ, വന്നേ ഇടിച്ചൻ വിളിക്കുന്നു.
4: വേണ്ട, അന്ന് തന്നവരെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കില്ല.
2: വാടാ പന്നി,
4: വാടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ, അച്ഛന എന്നെ കൊണ്ടുവന്നു, എന്നെ മർദ്ദിക്കാൻ കൊണ്ടുവരെ, ഞാൻ ബലപ്രയോഗം നടത്തുന്നേ, ഞാൻ എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ, വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ.
2: എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ, ഗുണ്ടായി സാർ ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ?
4: എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ.
2: ഇവനോട് വന്ന് നിനക്കെന്താ?
4: അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന് എടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം റെയിലേ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടോടാന്ന്.
2: സാറേ ഞാൻ പറഞ്ഞില്ല. ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ?
4: വളരെ ഉപകാരം സാർ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ.
2: എന്തിനാണ്?
4: കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ, വാങ്ങിക്കില്ലേ?
2: What are you?

0: ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ എസ് ഐ ഒന്ന് ചാടിയില്ലായിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവന്നേനെ.
1: എന്റെ കയ്യിൽ എത്തിക്കിട്ടിയതിനെ വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവണം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കല്ല.
0: വർഗീസാറിന് ആൻഡോര് അടുത്ത് വെച്ചിട്ട് എന്തായി?
1: ഓ, മധ്യസ്ഥത്തിന് അവൻ നിക്കത്തില്ലെന്ന്, എല്ലാം വക്കീലുമായിട്ട് മതിയെന്ന്. അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ, നമ്മള് കേസ് പറയാൻ പോയാൽ കാശ് പോകത്തേ ഉള്ളൂ. ആ വക്കീലിനെ ഒന്ന് പിടിക്കാൻ എന്താ മാർഗമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. അയാളോട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ.
0: അലീസേ, നിന്റെ അപ്പച്ചനോട് പറ, വാസുദേവൻ വക്കീലിനെ എനിക്ക് പരിചയമുണ്ടെന്ന്. അങ്ങേരെ ചെന്ന് കണ്ട നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി തരും. എന്റെ ഒരു അടുത്ത കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മാവനാ വക്കീല്. അവര് വഴിയെ വക്കീലിനെ ബന്ധപ്പെടാൻ പറ്റൂ. അല്ല, അതിനു മുമ്പ് അവനെയും ഭാര്യയും ഉണ്ണാൻ വിളിക്കാൻ പറ്റോ വേണ്ടി വരും.
1: ഏതവനായാലും വിളിക്കാൻ പറയണി, ഉണ്ണോ ഉറങ്ങോ ചെയ്യട്ടെ.
2: മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കണം.
3: ആലീസ് ഇരിക്കുന്നില്ലേ, ഞാൻ പിന്നെ ഇരുന്നോളാം.
0: വാടി ഇങ്ങോട്ടിരിക്കെ. അമ്മജി, ഇത്തിരി ജീരവെള്ളം കെടുത്തേ. നീ എന്താ ഒന്ന് കഴിക്കാത്ത ആ ചിക്കൻ എടുത്തേ.
2: കഴിക്കാം
0: അമ്മജ. ആ ചിക്കൻ്റെ രണ്ട് പീസ് എടുത്ത് കൊടുത്തേ.
1: ധൃതി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് വിട്ടോട് പറയുമായിരുന്നു ഒരു ദിവസം ഉണ്ടാൻ വിളിക്കണമെന്ന്.
0: അതെ അതെ. അപ്പച്ച ആ ചറൊന്നെടുത്തേ.

0: അയ്യോ അവിടെ അല്ലേ, ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കാന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ.
1: അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്നാ.
0: ഏയ്, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ.
1: എങ്ങനെ വളച്ചടാ നീ ഇങ്ങനെ
0: വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ.
2: എന്നതാ പറയുന്നേ?
0: ഏയ്, ഞങ്ങളെ കേസിന്റെ കാര്യം പറയാം. അപ്പച്ച പ്രകാശം ചപ്പാത്തി എന്താന്ന് വെച്ച് കൊടുക്കുന്നു, കഴിക്ക്.
1: തീർന്നില്ല, മതി.
3: ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഏതെങ്കിലും ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു
0: നടത്തും. കാര്യങ്ങളെ കൊത്തു വരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെന്താ നിന്റെ പരിപാടി?
4: ആദ്യം എന്റെ മറ്റേ അതെ
3: ആദ്യം മറ്റേ ഏത്
4: ലവ് മാരേജ്? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആന്റെ ഒക്കെ കാശൊരു പ്രശ്നമല്ല.
0: നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെയും ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെര പണി. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ.
4: അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വെക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാൻ ഞാനും.
0: നല്ല കാര്യമല്ലേ, അല്ലേ വിൽട്രി?
3: അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇട്ടിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? സ്കഡ് വേണോ പാട്രിയോട്ട് വേണോ? ഏതായാലും റെഡി ഫോർ അറ്റാക്ക്.
1: ീനാമ്മയുടെയും പിള്ളേരുടെയും കാര്യം എന്നിവിടെ അങ്ങനെ കഴിഞ്ഞാലെങ്ങനെ? എന്റെ വീട്ടിലോട്ട് അവളെയും കൊണ്ടുപോയാ അവളും പെങ്ങന്മാരും കൂടി ചേരത്തില്ല. ഒരു പുരയിടം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, കുറച്ച് കിഴക്കോട്ട് മാറിയാ. അളിയൻ അവളുടെ വീതവും എടുത്തു, എനിക്ക് കാശായിട്ട് വന്നു.
2: ഇത്രയും കാലം നീ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തുവാ കെട്ടിയോളം പിള്ളേരെ ഓർമ്മിക്കാൻ സ്വത്ത് കിട്ടുകയെന്ന് പേടിച്ചാ?
1: അതല്ല, എല്ലാം കൂടി നോക്കി നടത്തി അളിയൻ കുറെ ബുദ്ധിമുട്ടുകയാണല്ലോ എന്ന് വിചാരിച്ച.
2: ആ മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ കെട്ട് കിടക്കുമ്പോ അവിടെ പേരിൽ എഴുതി വെച്ചതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാനിടത്ത് തിന്നിട്ടൊന്നുമില്ല. ഇയാളെന്നോ എന്ന് വിളിക്കുന്നേ?
0: ചുമ്മാ. അല്ല, വക്കീലന്മാരെ വല്ലതും കണ്ട കാര്യമുണ്ടോ?
2: വക്കീലിന്റെ
5: കുഞ്ചരി അച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണേടി.
6: അതിപ്പോ എന്ന് വരാനാ?
5: പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ഒന്നിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ.
6: പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല.
5: എന്നായാലും അത് വേണ്ടേ?
4: ദീനാമ്മേ,
5: അതാ വിളിക്കുന്നു. പോയിട്ടുണ്ടേ.

ആ മിലിട്ടറി പോലീസിന്റെ കടയിലോട്ടാ. അവിടെ അപ്പൊ കമ്പനി ആൻഡോ ഇപ്പൊ അവിടെ ക്യാമ്പ്. അയാളെ കുത്തിപ്പൊക്കി വിട്ടത് പൗലോസും ജോർജ് കുട്ടിയും കൂടി ആവുമ്പോൾ സംശയമുണ്ട്.

0: തിരക്കിന്ന് പറഞ്ഞു.
1: ആ ആ പൗലോസിന്റെ ചായക്കടലെ ഇരിപ്പ് അത്ര നല്ലതിനല്ല.
0: അതെന്താ ആയിക്കോലെ, കുഴപ്പമുണ്ടോ?
1: അതല്ല, എനിക്കത് നാണക്കേടാണ്, മനസ്സിലായോ?
0: അല്ല, ഇവിടെ നിന്ന് മടുക്കുമ്പോ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണമല്ലോ എന്ന് കരുതിയാ.
1: അതിന് വേറെ സ്ഥലമൊന്നുമില്ലേ?
0: ശരി, എന്നാ നീ വേറെ എവിടെയെങ്കിലും പോയിരിക്കാം.
2: ആരെങ്കിലും വന്ന പൊക്കോളം പറയാൻ ചേച്ചി
1: പറഞ്ഞിട്ടുണ്ട്. നാളെ അവളെ നാട്ടിൽ കണ്ടുപോരുന്നു.
3: എന്തിനു ഭാവിച്ചുണ്ട് എന്റെ പൊന്നു സാറന്മാരെ? ഒന്ന് പോയി, മൊലാളി അറിഞ്ഞ എന്നെ കൊന്നു കളയും.
4: ആരെയും കുടുംബമുള്ള ഒരു മനുഷ്യനെ കുറെ കാലമായിട്ട് നീ പിഴിയല്ലേ? ഋതികോ, ഇനി ഒരിക്കലും അങ്ങേര് ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞ
5: ഇവിടുത്തെ പുതിയ എസ് ഐ ആരാന്നറിയോ? ഞങ്ങളും പുള്ളിക്കാരും നമ്മൾ ബന്ധം എന്താ അറിയോ?
6: ഞാൻ പോട്ടെ, സൗകര്യം പോലെ വരാം.
4: അച്ചായോ,
5: ആ അല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ.
6: ഞാൻ പോട്ടെ മോളെ.
7: എട്ട് മണിയായില്ല, അതിനു മുമ്പേ തുടങ്ങി കുപ്പിയായിട്ട് ഗുസ്തി.
0: ഇന്നെന്ത് പറ്റി പുറത്തേക്കൊന്നും പോയില്ലേ? ചുമ്മാ കറങ്ങാൻ പോയത്. നീ ഇതിൽ വെള്ളം ചൂടാക്കി, ഒന്ന് കുളിക്കണം, ഭയങ്കര ക്ഷീണം. പിന്നെ എവിടെയെങ്കിലും പോവാ ചേടാ? ഇത് വലിയ കഷ്ടമായല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ വൈകുന്നേരം ഒന്ന് കാറ്റുകൊള്ളാൻ പുറത്തിറങ്ങാന്ന് വെച്ചാ എവിടെ പോയി, എവിടെ പോയി, ഇത് എത്ര പേരോട് സമാനം പറയണത്? അല്ല, എനിക്ക് അറിയാൻ വല്ലാണ്ട് ചോദിക്കാം, പിന്നെ എന്തുകൊണ്ട് തേങ്ങക്കട എനിക്ക് വീട്ടകത്ത് കുളിച്ചു മുടിയേക്കണേ?
8: ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ.
1: ബിലിബോസ് പറഞ്ഞനുസരിച്ച് ഒരു ലക്ഷമുണ്ട്.
9: കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാ, അപ്പൊ കളി അങ്ങ് ഡൽഹി കളിക്കണം. ദിനേശ് സാർ അവിടെ ഉണ്ട്, എന്നാലും പണം കൊണ്ടൊരു പ്ലേ ഉണ്ടല്ലോ. വാ, എനിക്ക് വിനോദ് സാറിനും 5 രൂപ പോലും വേണ്ട. കൊടുക്കേണ്ടടുത്ത് കൊടുത്താ ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത്. ഞായറാഴ്ച ഞാൻ ഡൽഹിക്ക് പോകും, വന്നിട്ട് കാണാം. മദ്രാസിലായിരിക്കും അപ്പോയിന്റ്മെന്റ്. ക്വാർട്ടേഴ്സിനും മറ്റു കാര്യങ്ങൾക്കും അല്പ താമസം നേരിടും.
1: അത് സാരമില്ല, അവൻ തനിച്ചേ ഉള്ളൂ, മോളെ കൂടെ അയക്കുന്നില്ല.
9: കേരളത്തിലും അടുത്ത ഒരു യൂണിറ്റ് പോകുന്നുണ്ട്, അപ്പോ മരുമകനെ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം.
1: വേണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. ഇത്തിരൂടെ വടക്കോട്ടായാലും കുഴപ്പമില്ല, എന്നെ ആയാലും വേഗം ശരിയാക്കി തരണം.
9: പിന്നെ തിടിയുന്ന കാര്യങ്ങൾ നീങ്ങിയല്ലേ, പയ്യനോട് റെഡി ആയിരിക്കാൻ പറ.
0: ജോലിക്ക് പോണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ, എന്റെ അപ്പച്ചൻ നിന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ.
1: എന്നോട് പറഞ്ഞ വാക്കല്ലേ, അത് സാരമില്ല, രൂപ കൊടുത്ത് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്.
0: ശരിയാവില്ലത്.
1: ഏത്?
0: ഇവിടെ എല്ലാരെയും വിഷമിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് അപ്പച്ചനെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ആലീസിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞ ശരിയല്ലത്.
1: ആലീസിനെ ഇപ്പൊ കൊണ്ടുപോകണ്ടാന്ന് വെക്കണം.
0: വല്യപ്പോ ആ പൂതിയങ്ങ് മാറ്റി വെച്ചേക്ക്.
1: എന്താ?
0: അല്ല, വേറൊരു പ്രശ്നമുണ്ട് അപ്പച്ച.
1: എന്ത് പ്രശ്നം?
0: ഈടെയായി മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഒരു പുണ്യാളം വന്ന് എന്നോട് പറയാറുണ്ട്, നീ ഇവിടം വിട്ട് പോരുത്, നിനക്കിനി ഒരുപാട് കാര്യങ്ങളിവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന്.
1: അതൊക്കെ വെറും തോന്നലാ, ഏതോ വേക്കനാവ് കണ്ടെന്നും പറഞ്ഞു.
0: അയ്യോ അല്ല അപ്പച്ച, ഒരു സത്യക്രിസ്ത്യാനിയായ ഞാൻ പുണ്യാളം പറയുന്ന കേൾക്കാതെ മദ്രാസിൽ പോയ ചിലപ്പോ എന്റെ ജീവൻ വരെ അപകടത്തിലായി വരും.
8: ഒരാപത്ത് വരും അറിഞ്ഞിട്ടും എന്തിനാ അപ്പച്ച ജോലി കഴിക്കുന്നേ?
1: ആപത്ത്? എന്റെ അമ്മയുടെ അവനോട് നിന്നാൽ ആപത്ത്. എടി, രൂപ 1 ലക്ഷം കയ്യിൽ നിന്ന് പോയത് അറിയാവോ?
8: അച്ചായം കഴിച്ചാട്ടെ, അവിടെ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ.
10: ഇവളുടെ കാര്യം നേരെ രൂപയെ നടന്നു കിട്ടുന്നത് വരെയുള്ള ആദ്യം തന്നെ, അല്ലാതെ ഒന്നുമില്ല.
8: നീ എന്റെ അടി വിരുന്നു കയറിയ പോലെ, അകത്തോട്ട് വാ.
1: എന്താ?
10: വത്സമ്മയുടെ കല്യാണ തീയതി നിശ്ചയിച്ചിരിക്കുക. എന്റെ സ്ഥിതിയൊക്കെ ഇട്ടിച്ചൻ അറിയാലോ, പുറത്തൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ മനസ്സനുവദിക്കുന്നില്ല.
1: വളച്ചു കെട്ടി ബുദ്ധിമുട്ടിക്കണമെന്നില്ല, എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടത്തില്ല. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ക്രിസ്തു ഒന്നും അല്ല ഇട്ടിയ.
10: രക്തബന്ധം മറന്ന് നീ അങ്ങനെ ഒന്നും പറയല്ലേ ഇട്ടി.
1: എന്നാ രക്തം വന്നത്? എനിക്ക് അങ്ങനെ ബന്ധമില്ല. കൈ കാശില്ല കെട്ടി ചായക്കണ്ടെന്ന് വെക്കണം. പല വടത്തിലും പറഞ്ഞയക്ക്.
7: മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ.
4: എന്താമ്മച്ചി?
7: ഇത് ഇച്ചിരി പഴയ സ്വർണമാ. നീ ഇത് ടൗണിൽ എവിടെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് ഉള്ള കാശ് വാങ്ങിച്ചോണ്ടെത്താ മോനെ. ഇവിടുത്തെ അപ്പച്ചൻ അറിഞ്ഞ എന്നെ കൊല്ലു.
4: ഇതെന്താണമ്മച്ചി, ഇത് വിറ്റിട്ട് ഇത്ര അത്യാവശ്യം എന്താ?
7: അതെ, നേരത്തെ ഇവിടെ വന്നേച്ചും പോയതാ കുന്നലെ ചാക്കോച്ചനും മോളുവാ. ആ കൊച്ചിന്റെ കല്യാണമാ. പറഞ്ഞു വരുമ്പോ ഇവിടുത്തെ അപ്പച്ചന്റെ അടുത്ത ഒരു ബന്ധുവാ. അവർക്ക് എന്തെങ്കിലും കൊടുത്തു പോയെന്ന് വെച്ച് ഇവിടെ ആരും മുടിഞ്ഞു പോത്തു ഒന്നുമില്ല. കൊടുക്കുകയല്ല, അങ്ങനത്തെ അല്ലേ മനസ്സ്. ആ കൊച്ചാണെങ്കി ഇവിടെ കൊറേ നാള് നിന്നതാ. ഞാൻ നോക്കിയിട്ട് ഇതൊരു വഴിയേ കാണുന്നുള്ളൂ. നീ ഒന്ന് എളുപ്പം പോയിച്ചു മാമോനെ.
4: ഇതിരിക്കട്ടെ അമ്മച്ചി, കല്യാണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി കാണും.
11: ിയച്ചല്ലേ?
1: അതെ. ഞാനാ? ആരാ?
11: ഞങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ ജോലി എന്താണ്?
1: ജോലി ഇതൊക്കെ തന്നെ.
11: എന്താ ബാർബർ ഷാപ്പോ?
1: അല്ല, ഈ കൃഷി.
11: എന്താ?
1: റബ്ബർ കൃഷി.
11: ആ അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ എങ്ങനെ ടാക്സ് കൊടുക്കാറുണ്ടോ?
1: ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല.
11: ഈടെ നിങ്ങൾ രണ്ട് സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്.
1: അതെ.
11: അതിനുള്ള സോഴ്സ് എന്താണ്? ഞങ്ങൾക്ക് വീടും സെർച്ച് ചെയ്യണം.
1: മനസ്സിലായില്ലേ സാറേ?
11: വി വാണ്ട് സെർച്ച്. പോലീസ് പാർട്ടി ഈസ് ഹിയർ. കം ഓൺ, സെർച്ച് ഇറ്റ് ഓൾ തിങ്സ് ഫാസ്റ്റ്. ബ്ലഡി നോൺസെൻസ്, സ്റ്റൂപ്പിഡ്.
1: ഇല്ല ഇല്ല, നിങ്ങൾ എന്നെ കാണിക്കാൻ പോവാ?
11: ആ അതൊക്കെ കാണിച്ചുതരാം. നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്തേ. സ്ത്രീകളടക്കം ആരും വെളിയെ പോകാൻ പാടില്ല. സ്റ്റോപ്പ് ദി കിച്ചൺ വർക്ക്സ്. മരണം മരണം മരണം മരണം. കം ഓൺ, അപ്സ്റ്റെയർസ് ഈസ് ഹിയർ. കം ഓൺ കം ഓൺ കം ഓൺ കം ഓൺ കം ഓൺ. നിങ്ങളുടെ ലെറ്റർ ഒക്കെ എവിടെ വെച്ചിരുന്നത്? കാണിച്ചിരണം. വേഗം പറയണം.
1: പറയട്ടെ.
4: എന്താ എന്താ പ്രശ്നം?
11: ഇൻകം ടാക്സ് സർ. സുഖറിയോ? നിങ്ങളാരാ?
4: ഓഹോ, ഇൻകം ടാക്സ് സർച്ച് പറഞ്ഞ് വീട്ടിൽ കിട്ടി. എന്ത് തോന്നി ദിവസം കാണിക്കുന്ന സർച്ച് പറഞ്ഞിട്ടുണ്ടോ?
1: അതെ, ഈ പറഞ്ഞൊന്നുമില്ല. ഇതിനകത്ത് വന്ന് കേറാൻ
4: പരമാട്ടോ. ജോർജ് കുട്ടി സണില്ലോ.
11: കൊടുക്കണം.
4: അയ്യോ, വാറണ്ട അടപ്പച്ച. അവരകത്ത് കിട്ടിയ
11: പ്രശ്നവും. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ ഉണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട.
1: അയ്യോ സാറേ, ഇത് കള്ളപ്പണം അല്ല, അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ.
11: വി വാണ്ട് സോഴ്സ് ഓഫ് ഇൻകം.
4: സാർ പ്ലീസ്, കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം.
11: എങ്കിൽ എന്താണെന്ന് വെച്ചാ ചെയ്യൂ. നിങ്ങൾ എന്താ അവിടെ നോക്കിയിരിക്കുന്നത്? പോണം പോണം പോണം.
4: അവർക്ക് എന്തെങ്കിലും കൊടുക്കണം.
1: എന്തെങ്കിലും ആക്കണ്ട. 500 രൂപ കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കൊടുത്തു വിട്ടേക്കാം.
4: ഊണും കാപ്പിയും കഴിക്കാൻ ബന്ധു വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ. 500 രൂപ കൊടുത്താലേ മോന്തയ്ക്ക് വലിച്ചെറിയും.
1: പിന്നെ എന്നാ വേണോന്ന്? 1000 മതിയാവോ?
4: 25000 രൂപ എണ്ണി കൈ കൊടുത്തില്ലെങ്കിലേ ഇനിയുള്ള കാല അഴി എന്റെ ഈച്ചയും പിടിച്ച് അകത്ത് സുഖമായിട്ട് കഴിയാം. എന്താ വേണമെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കുന്നത്.
11: ഈ ജോർജ് കുട്ടി എവിടെ പോയി കിടക്കണാവോ?
12: എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചാങ്കുളം അമ്പലത്തിൽ നാടകത്തിന് പോകണ്ടല്ലേ?
11: സോറി. ആ ഫസ്റ്റ് പാർട്ടി. എടാ, നീ എവിടെയായിരുന്നു ഇതുവരെ? ആ കാശ് പിടിച്ചോ. ആ ഇനിയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണം നടക്കുമല്ലോ.
4: നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം സ്വന്താവുക.
11: ശരി ശരി. അപ്പഴേ നാഴത്തെ അമ്പലത്തിൽ 8 മണിക്ക് നാടകമാ. പച്ചണി
4: വണ്ടിപ്പെടാ.
11: നേരം പോയി.
13: അതേമോരാളി, ഞാൻ പറയുന്നത് സത്യമാണ്. ജോർജ് കുട്ടിയുടെ തലയാ അതിന്റെ പിന്നില്. അല്ലാതെ വേറെ ആർക്കും അത്ര ധൈര്യം വരില്ല.
1: കാശു കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞോലായല്ലോടാ. കെട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോ അന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. കയ്യോ കാലോ തല്ലി ഒടിച്ച് പെരയ്ക്കകത്ത് കെട്ടിയിടുക വേണ്ടത്.
13: മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടി ചേർത്തും കൊടുത്തേക്കാം.
1: ആ ഇനി അതേ മാർഗ്ഗേ ഉള്ളൂ.
14: ഒരര മണിക്കൂറിനകം അവരിങ് എത്തും.
15: ആര് ഒന്നുകിൽ വിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാം.
14: എന്താ കുറച്ച് കാശ് എന്നാൽ ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കുമെങ്കിൽ കാശ് തരാം.

0: ഇത് ഇത് ശരിയല്ല, അടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സംസ്കാരത്തോടെ പെരുമാറണം. ഇതൊക്കെ എന്താണെന്ന് കേട്ടില്ലേ?
1: അവന്റെ വായിൽ നിന്ന് വരട്ടെ.

0: എവിടെയാടാ?
1: അറിയില്ല സാർ.
0: നിനക്കറിയില്ല അല്ലേ? ഇവിടെന്താടാ?
1: പശുവിനെ പിടിച്ചിട്ടാ സാറേ.
0: പശു? അപ്പൊ തേക്കും തടി ഇവിടില്ല അല്ലേ? ഇവിടെ നിന്ന് വാന്തിക്കടാ.

0: നടക്ക്, നിങ്ങളൊക്കെ എവിടെ നിൽക്ക്, നടക്കടാ. എന്നാ എന്നാ എന്നാണെന്ന്?
1: നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിക്കായിരുന്നു, ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം.
0: എന്തിന്?
1: നിങ്ങളുടെ വസ്തു എന്നാ കള്ളത്തടി പിടിച്ചെടുത്ത്? നല്ല ഒന്നാം തരം തേക്കും തടി.
0: ഓഹോ, നമ്മളാ മനസ്സിലായില്ലോ.
1: വേഷം കണ്ട അറിയില്ലേ?
0: വേഷം കണ്ട അറിയാം, വേഷം കെട്ട് കണ്ടാലും അറിയാം. ഇതുപോലെ മുമ്പേ ഇൻകം ടാക്സുകാർ കുറച്ച് പേരെ അടുത്ത് വന്നതാ.
1: ഞങ്ങളിപ്പോ എന്താ വേണ്ടത്?
0: ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റിന് പുറത്ത് പോകണം, ഇതിനകത്ത് കയറി വന്ന് ഇട്ടിയെ കളിപിടിപ്പിക്കരുത്. മനസ്സിലായോ?
1: ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടേ പോകാൻ പറ്റും.
2: പുതിയ ഹെച്ച് ചീരം കണ്ടെത്തി ഇട്ടിച്ചം പിടിച്ച് അടിക്കുന്നു സർ.
3: കള്ളത്തടി കടത്തിയതും പോരാ, അത് ചോദിക്കാൻ ചെന്ന പോലീസ് സാറിനെ അയാൾ തല്ലുകയും ചെയ്തിരിക്കുന്നു.
4: ഇതിപ്പോ എങ്ങനെയാ? ഒരു ഷിയോ സതിക്ക് പുള്ളിയുടെ പേരിൽ എന്തെങ്കിലും കേസ്
3: വേണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലാതെ ഒപ്പിക്കാം. ഇയാളുടെ ഗുണ്ടവരുത്തം കൂടെ ഉണ്ടല്ലോ, അവനകത്തിട്ടാലും മതി.
4: അത് മതി, എനിക്കിപ്പോ ആവശ്യം അവനെ നോക്കില്ല.
3: അതിനുള്ള വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. നാളെ നമ്മൾ ഫോറസ്റ്റുകാർക്ക് കേസ് കൈമാറുന്നുള്ളൂ. മൂപ്പലാന നടക്കുന്നുണ്ടോണോ? അല്ലെങ്കിൽ രണ്ടു ദിവസം അകത്ത് കിടക്കട്ടെ, ഒരു മയം വരട്ടെന്ന്.
4: വേണ്ട
3: സാർ,
4: ഇത് മതി.

0: 走，回来吧。哎，大妮今天爸爸的不来用，俺们老老人家打了仗，他们弄啥子来玩的？比那脚脚踢的阿妈也不拿着咱的牌子，啊，领个东西呢？他那的一地公的锁根干的呢？一路大妮去领个路，脚脚踢的拿出那两万来用的，阿的搞来着，拿来去，阿们领个路，脚脚踢，你给我收拾那个。
1: അപ്പച്ചനെ പോലീസ് കൊണ്ടുപോയി നിറഞ്ഞപ്പോ ഞാൻ ഇവിടെ കിടന്ന് എത്ര പ്രയാസപ്പെട്ടു എന്നറിയോ?
2: രണ്ട് ചാമ്പ് ചാമ്പിട്ടെന്ന് എസ് ഐ ഇക്ബാല് ചോദിച്ചതാ. ആന്ന് പറയാൻ ആദ്യം തോന്നിയത് അങ്ങേരുടെ കയ്യിലിരിപ്പിന് രണ്ടെണ്ണം കിട്ടണ്ടെന്ന്.
1: അങ്ങനെ പറയരുത് കേട്ടോ, എത്രയായാലും എന്റെ അപ്പച്ചനല്ലേ. എന്ത് ചീത്തത്തരം കാണിച്ചാലും അത് അങ്ങനെ അല്ലാതാവോ?

0: കേസിന്റെ കാര്യം ഓർത്ത് തലപുണ്ണാക്കണ്ട. നാളെ ഇക്ബാല് തരുന്ന ഒന്ന് രണ്ട് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി, പ്രശ്നം തീരും. എല്ലാ പൈലയുടെ തലയിലേക്ക് മാറിക്കോളൂ. അതേ മാർഗമുള്ളൂ, ആരെങ്കിലും ഒരാൾ അകത്ത് പോണം. കുറെ ഉപ്പും ചോറും നിന്നല്ലേ, നന്ദി കാണിക്കാൻ ഇത് അവനൊരു അവസരമായി കൂട്ടിയാൽ മതി. അലീസേ, എടി അലീസേ,
1: എന്നതാ
0: എടിയാ ജീപ്പിന്റെ കോലം കണ്ടില്ലേ, അതൊന്ന് കഴുകിയിടാൻ ഇവിടെ ആരുമില്ലേ. അപ്പച്ചന് രാവിലെ സ്റ്റേഷനിൽ പോകാനുള്ള, ചിലപ്പോ ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് കയറേണ്ടി വരും. നീയൊക്കെ മൂന്ന് നേരം ഞണ്ണിക്കൊണ്ട് ഇവിടെ കടന്നോ, വല്ലപ്പോഴും ഇത്തിരി ജോലി ഒന്നും വരച്ചേ, ഉരുകി ഒലിക്കത്തൊന്നുമില്ല.

0: അയ്യോ, ഞാൻ കഴുകിയിരുന്നല്ലോ.
1: വേണ്ട, എനിക്ക് വണ്ടിയാ കഴുകാൻ അറിയാം. ഞാൻ അങ്ങനൊക്കെ ഇത്രയും പൈസ ഉണ്ടാക്കിയത്.
0: അപ്പച്ചൻ റെഡിയായി, നമുക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ മറക്കരുതേ. അല്ല, അപ്പച്ചൻ ഭയങ്കര മറവിക്കാരനാ, അതുകൊണ്ടാണ്.

0: കുഞ്ഞുമായിയുടെ കൈവെട്ടിയവനാ, ഇവനെ വിട്ടോ പരോളിലായിരിക്കും.
1: എനിക്കൊരു കാര്യം അറിയണം, എന്റെ ഭാര്യയും പിള്ളേരോടെ നിങ്ങളുടെ വസ്തുവില് വടക്കേക്കുന്നും ചെലവിൽ അവർ താമസിച്ചിരുന്ന ഒരു കൂര ഉണ്ടായിരുന്നു, അതവിടെ
2: എന്റെ ഭാര്യ പോയപ്പോ അത് പിന്നീട് അങ്ങ് ദ്രവിച്ചു വീഴുകയായിരുന്നു.
1: പോരാളി, നിങ്ങളുടെ ചോറുണ്ട കാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാ പാപ്പച്ചൻ. കാട്ടിപ്പറമ്പി കുഞ്ഞുമാണിയുടെ കൈ വെട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു. പോലീസ് കൊണ്ടുപോകുമ്പോ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, എന്റെ മേരിയും പിള്ളേരും പട്ടിണിയാവരുതെന്ന്. എന്നിട്ട് അവരവിടെ കുട്ടികിടപ്പ് കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച് നിങ്ങൾ അവരെ ഇറക്കി വിട്ടു. നിങ്ങൾക്കറിയോ പട്ടിണി കിടന്ന എന്റെ മോള് മരിച്ചത്?
0: സമാധാനിക്കും,
1: ഞാൻ പോവാം. എന്റെ ഭാര്യ എവിടെയാണെന്ന് എനിക്കറിയണം, എന്നിട്ട് ഞാൻ വീണ്ടും വരും.

0: എന്നാടി നോക്കുന്നേ?
1: അല്ല, പതിവില്ലാത്ത ഓരോരോ കാഴ്ച കണ്ടു നോക്കിയതാ. ഇത് എന്നാ പറ്റി?
0: പതിവൊക്കെ കൊറേശ്ശെ തെറ്റി വരികല്ലേ.
1: കഞ്ഞി വിളമ്പട്ടെ.
0: ജോറിയുട്ടി എന്തിയെ?
1: അവൻ മേലെ കാണും.
0: എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കണം. എങ്ങും പോരെന്ന് പറഞ്ഞാല് കഞ്ഞി വന്നിട്ട് മതി.
1: എങ്ങോട്ടാ കാലത്തെ?
0: പാപ്പച്ചനോടും കുടുംബത്തോടും ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം.

0: എടാ, നിന്നെ വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് കൊല്ലാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടത്
1: അപ്പച്ചാ വാ, വന്നേ പറയട്ടെ.

0: വാക്കുകൊടുത്തു പോയി. ഞാനും ആയിട്ടും ഇത്രയും പേര് മുമ്പ് വെച്ചിട്ട്
1: നിനക്ക് എന്ത് വേണമെങ്കിലും തരാം.
0: തരുമോ?
1: തരാം.
0: തരുമോ? ചത്തുപോ എന്റെ മോളെ തരുമോ? പറ്റില്ലോ.

Come on.

0: അനുഗ്രഹിക്കണം.
1: എന്നും നീ എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ വീട്ടിൽ എന്റെ മകനായിട്ട് സാരമില്ല, അതെന്റെ ആഗ്രഹമായിട്ടിരുന്നോട്ടെ. നിങ്ങൾ പോയി വാ.
2: അവധി കിട്ടിയ ആദ്യത്തെ വണ്ടിക്ക് എന്നെ പോരാൻ മറക്കണ്ട.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ജോർജുട്ടി കെയർ ഓഫ് ജോർജുട്ടി. സംവിധാനം ഹരിദാസ് കേശവൻ. തിരക്കഥ രഞ്ജിത്. നിർമ്മാണം ചന്ദ്രഗിരി പ്രൊഡക്ഷൻസ്. ഛായാഗ്രഹണം ശേഖർ വി ജോസഫ്. സംഗീതം മോഹൻ സിത്താര. അഭിനേതാക്കൾ ജയറാം, തിലകൻ, സുനിത, കെ പി എസ് സി ലളിത, ജഗതി ശ്രീകുമാർ, സിദ്ദിഖ്, ജഗദീഷ്, കുതിരവട്ടം പപ്പു, ബാബു നമ്പൂതിരി, സുകുമാരി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജനാർദ്ദനൻ, വിജയരാഘവൻ, മാള അരവിന്ദൻ, അബു സലീം തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

വാർത്തകളുമായി. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു.

0: വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാ പൌരന്മാരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഒരു റിപ്പോർട്ട്.
1: രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ഇന്ത്യയിലെ നോർവേ അംബാസിഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തി പഥിൽ നടന്ന അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ്. യോഗയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തിന് മഹത്തായ സേവനമാണ് നൽകിയതെന്ന് ശ്രീ നഡ്ഡ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും ഡൽഹിയിലാണ് യോഗാദിനം ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യോഗാദിനം ആഘോഷിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാദിനാഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്ഭവനിലും യോഗദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടി നടന്നു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് എംഎൽഎ നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പട്ടം ഏകയോഗ വിദ്യാ കേന്ദ്രത്തിലെ സ്ഥാപകനും സർട്ടിഫൈഡ് യോഗ അധ്യാപകനുമായ അഖിൽ രാജ് ആകാശവാണി വാർത്തകളോട്.
2: പതിവായുള്ള യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തിയും നൽകുന്നു. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകുമ്പോൾ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരളവിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും നമ്മുടെ ഫോക്കസും ക്ലാരിറ്റിയും കൂട്ടാൻ നല്ലതാണ്. യോഗ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ശീലമാക്കാതെ നമ്മുടെ ഒരു ദിവസേന വ്യായാമമായി പരിശീലിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതു യോഗാഭ്യാസങ്ങളിൽ പങ്കാളിയായി. യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി എൻടിഎ അറിയിച്ചു. ഇന്ന് നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയെ യാതൊരുവിധ ഭയവുമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതേസമയം CBSE പരീക്ഷകളുടെ പുനർമൂല്യനിർണയ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ശേഷിക്കുന്ന ഫലങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തദ്ദേശീയമായി നിർമ്മിച്ച 3 ഇന്ത്യൻ നാവികസേനാ പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിനെ വിശ്വസിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ കപ്പലുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
4: INS ദുനാഗിരി ഓർ INS സംശോധക് ഉസ് ഭാരത് കെ പ്രതീക് ഹൈ ജോ 21വീ സദി മേ അപ്നെ സാമർത്ഥ്യ കോ പഹചാൻ രഹാ ഹൈ ജോ അപ്നി ക്ഷമതാഓ പർ വിശ്വാസ് കർ രഹാ ഹൈ ഓർ ജോ ദുനിയ കെ സാമനെ നയേ ആത്മവിശ്വാസ് കെ സാത്ത് തേജ് ഗതി സേ ഊർജാ സേ ഭരേ ഹുയേ സങ്കൽപ്പ് കെ സാത്ത് നിരന്തര ആഗേ ബഡ് രഹാ ഹൈ.
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുവീടാന്തരം ആരോഗ്യ ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശകൾ നാളെ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്തെ വസതിയിൽ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ സ്വയം പൂരിപ്പിച്ചത്. സെൻസസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 30 വരെയാണ് ഇതിനവസരം. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗം കൂട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
5: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടൺ വഴിയാണ് കടന്നുപോകുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ശുപാർശയും പരിഗണിച്ച്
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ഇ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ജർമ്മനി. അതേസമയം ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. എഫ് ഗ്രൂപ്പിൽ ജപ്പാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയെയും അർദ്ധരാത്രി 12:30 ബെൽജിയം ഇറാനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൗദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
6: കരുണ സൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 21-ന്റെ തട്ടകത്തിലാണ്. ജൂൺ 21 ലോക സംഗീത ദിനം. 1905 ജൂൺ 21. തത്വചിന്തകൻ, നാടകകൃത്ത്, നോവലിസ്റ്റ്, നിരൂപകൻ, തിരക്കഥാകൃത്ത്, ജീവചരിത്രകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ലോക ധൈഷണിക ചരിത്രത്തിൽ തിളങ്ങിനിന്ന ഫ്രഞ്ച് പ്രതിഭാശാലി ജീൻ പോൾ സാർത്ര് ജന്മം കൊണ്ടിരിക്കുന്നു. 1991 ജൂൺ 21 ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവിന് തുടക്കം കുറിച്ചുകൊണ്ട് PV നരസിംഹറാവു 9-ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s-കളിലേക്കാൾ അനായാസം ചലിക്കാൻ 40

0: ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
1: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ നൂറുകണക്കിന് ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500+ ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം 10,00,000 രൂപ വായ്പ അനുവദിക്കുമെന്ന സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,00,000+ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
3: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനേ ജാ റഹാ ഹൈ മേരാ പൂരാ ഭരോസാ ഹൈ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കേ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22,00,000 വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനേ വാലേ ഹൈ നിർഭയ ഹോക്കേ ബൈഠേ ചിന്താ മുക്ത ഹോക്കേ ബൈഠേ ആപ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹൈ.
0: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച രണ്ട് കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി

അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. NEET UG പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
3: ബയോസ്കോപ്പിൽ ഇന്നാദ്യം കസ്തൂരിമാൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ഹൗസേ പച്ചൻ, രചന കൈതപ്രം, ആലാപനം പി ജയചന്ദ്രൻ, സുജാത മോഹൻ.

ചിത്രം നമ്മൾ, രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര, ആലാപനം ബാല്യ, ഗോപൻ പുഷ്പാവതി, സുനിൽ വിശ്വ, ചൈതന്യ.

ക്യൂൻ എന്ന ചിത്രത്തിനു വേണ്ടി ജേക്സ് ബിജോയ് സംഗീതം നൽകി. ജ്യോതിഷ് ടി കാശി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ഹരിശങ്കറും സംഘവും.

0: ഉറപ്പായിട്ടൊന്നും
1: കാര്യം സംഭവം മനസ്സിലായി. വണ്ടി റെഡി ഒക്കെ ഉണ്ട്, നമ്മളവിടെ പൊക്കുന്നു. എന്താ

0: പ്രേമിച്ചാൽ ഇതുപോലെ ബിരിയാണി കഴിച്ച് പോകേണ്ടി വരും.
1: ഇനി കാർത്തിക്, അഭയ് ഹിരൺമയി എന്നിവർ ടു കൺട്രീസ് എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനമാണ്. സംഗീതം ഗോപി സുന്ദർ, രചന ബി കെ ഹരിനാരായണൻ.

ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ സുബ്രഹ്മണ്യം സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന സിബി പടിയറ, ആലാപനം നേഹ വേണുഗോപാൽ.

ബയോസ്കോപ്പിലിനെ സിദ്ധാർത്ഥ വിപിൻ സംഗീതം നൽകി. ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം കുരുക്ഷേത്ര. ആലാപനം ശ്വേതാമോഹൻ.

ചിത്രം അൻവർ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ, ആലാപനം ശ്രേയ ഘോഷാൽ, നരേഷ് അയ്യർ.

ഇനി ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി ബൽറാമും സുജാത മോഹനും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, രചന ഗിരീഷ് പുത്തഞ്ചേരി.

ഇനി റോബിൻഹുഡ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതാമോഹനും ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

ബയോസ്കോപ്പിലിനി സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിനു വേണ്ടി ദീപക് ദേവ് സംഗീതം നൽകി ജിസ് ജോയ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കാർത്തിക്.

0: ധരുണാ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
2: മനസ്സോട് ചേർക്കാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സ്പാർട്ടക്കസ് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി ഹർഷകുമാർ.
2: ശരീരമാസകരും കുന്തങ്ങൾ തറക്കപ്പെട്ടതിൽ ഇട്രാപാതിലം പതിച്ചു. അതൊരു സാധാരണ മരണമായിരുന്നില്ല, ഉജ്ജ്വലമായ രക്തസാക്ഷിത്വമായിരുന്നു. യജമാനന് മനസ്സിലായി ഇതൊരു പ്രതിഷേധമാണ്, അവന്റെ ജീവിതം കൊണ്ട് അവൻ പകരം വീട്ടിരിക്കുന്നു.
3: ഇതൊരു കാട്ടുതീയായി നാളെ ആളിപ്പടരും, ഇത് വിടമ്പ ചൂതിക്കെടുത്തണം. യജമാൻ ഒരു വലിയ കുന്തം കൊണ്ടുവന്ന ആ കുന്തം അവന്റെ ശവശരീരത്തിൽ കുത്തിയിറക്കി.
2: അടിമകളെല്ലാം കാണാൻ വേണ്ടി ആ ശവം ആ മുള്ളുവേലിക്ക് സമീപം നാട്ടി. രാത്രിയായി, വരിണിയും സ്പാർട്ടക്കസും അടുത്തടുത്ത് കിടക്കുന്നു. പക്ഷെ സ്പാർട്ടക്കസ് ഈ അവസരത്തിലും ഉറങ്ങുന്നു. ഉറക്കത്തിലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, പിച്ചും പേയും പറയുന്നത് പോലെ.
4: നീ എനിക്ക് വേണ്ടി മരണപ്പെട്ടു ട്രാബ.
2: എന്റെ പൊന്നെ, എന്തിനാ ഉറക്കത്തിൽ അതും ഇതൊക്കെ വിളിച്ചു പറയുന്നത്? പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ എന്റെ അടുത്തോട്ട് കടാ.
5: അയാൾ കണ്ണു തുറന്നു. പരിണിയ, വരാൻ പോകുന്ന പോരാട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ കൊല ചെയ്യപ്പെട്ടാൽ
4: നീ ആത്മഹത്യ ചെയ്യ. വരിണിയ, അങ്ങ് മരിച്ചാ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്?
5: നീ ആത്മഹത്യ ചെയ്യരുത്, നീ ജീവിക്കണം. അടിമകളുടെ മോചനത്തിന് വേണ്ടി ജീവിക്കണം.
2: പറയൂ, ആത്മഹത്യ ചെയ്യില്ലെന്ന് പറയൂ. ഇല്ല, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. നേരമെടുത്തു. അടിമകളെല്ലാം അടുക്കളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കൈകൾ ഞെരിഞ്ഞെരിഞ്ഞ് അവരൊന്നും പ്രതികാരത്താൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്? യജമാനൻ്റെ ചാട്ടവാറമി അവരുടെ സമീപത്തേക്ക് ചാടി വീണു.
4: നന്ദി കെട്ട നായ്ക്കളെ, മരുഭൂമിയിൽ നിന്നും മരണക്കുഴിയിൽ ഞാൻ നിന്നെയൊക്കെ വിളിച്ചോണ്ട് വന്നു കൂട്ടിന് പെണ്ണുങ്ങളെ നിന്ന് സുഖിക്കാൻ. എന്നിട്ട് എന്നോട് നന്ദി കേട് കാണിച്ചിരിക്കുന്ന അല്ലടാ, കൊണ്ടുപോകാം ഒരു കറുത്ത പട്ടിയെ.
2: ഒരാഫ്രിക്കക്കാരനായ അടിമയെ ഇതാ വലിച്ചെടുത്തുകൊണ്ട് വരുന്നു. അവനെ കൊല്ലാൻ കൊണ്ടുവരിക. അവൻ ഉറക്ക നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവന്റെ നിലവിളി ആരും കേൾക്കാൻ. കുറെ പട്ടാളക്കാരിഞ്ഞുകൊണ്ട് വന്നു. അവന്റെ കൈക്കും കാലിനും ചവിട്ടി പിടിച്ചു. യജമാൻ ഒരു വലിയ കുന്തം കൊണ്ടുവന്നു അവന്റെ നെഞ്ചിന് മുകളിലേക്ക് ഉയർത്തി. ആ ശവശരീരം മറ്റൊരു കുന്തത്തിൽ കൊരുത്തെടുത്ത തലേദിവസം കൊല ചെയ്യപ്പെട്ട ട്രാബയുടെ ശവശരീരത്തിന് സമീപം നാട്ടി. കുടൽമാല പുറത്തേക്കിയാടി രണ്ട് ശവശരീരങ്ങൾ അന്തരീക്ഷത്ത് തൂങ്ങിക്കിടക്കുന്നു. അടിമകളെല്ലാം ഇത് കണ്ടുകൊണ്ട് ആ മുള്ളുവേലിക്ക് സമീപം നിൽക്കുന്നു. സ്പാർട്ടക്കസ് ഉൾപ്പെടെയുള്ള അടിമകൾ, അവരുടെ കൈവിരലുകൾ ആ മുള്ളുവേലി ഞെരിഞ്ഞ് ഞെരിഞ്ഞ് ഞെരിഞ്ഞ് അവരുന്നുണ്ടായിരുന്നു. ചോര വാർന്നു വാർന്നൊടുങ്ങുന്ന വിവരം അറിഞ്ഞില്ല. ഒരടിമ ചെറുപ്പക്കാൻ ഓടി വന്നു. സ്പാർട്ടക്കസ്, നിങ്ങളത് കാണുന്നില്ലേ? അവരെന്തു തെറ്റ് ചെയ്തു പറയൂ.
4: ആ ശവശരീരങ്ങൾ കണ്ടോ?
2: ആര് പറഞ്ഞു അത് ശവങ്ങളാണെന്ന്? ഇല്ല, അത് ശവശരീരങ്ങളല്ല,
3: അത് നമ്മുടെ ഹൃദയങ്ങളാണ്. സ്പാർട്ടക്കസ്, നിങ്ങൾ ജീവിതത്തിൽ ഇനി ഏതെങ്കിലും ഒരു നിമിഷം ഒരു അടിമയ്ക്കെതിരായി യുദ്ധം വിട്ടു, ആയുധം കയ്യിലെടുക്കൂ.
2: ഇല്ല, യജമാനും പണമുണ്ടാക്കാൻ വേണ്ടി ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞാൻ ഒരു അടിമയ്ക്കെതിരായി ആയുധം കയ്യിലെടുക്കില്ല. ഇത് കേട്ട അടിമകൾ സ്പാർട്ടക്കസിനെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു.
5: അന്ന് അടിമകളെല്ലാം അടുക്കളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു.
2: ഭക്ഷണം കഴിക്കുന്നെങ്കിലും അവരുടെ വിരലുകൾ പ്രതികാരത്താൽ ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് അവരുന്നുണ്ടായിരുന്നു. സ്പാർട്ടക്കസ് അഗ്നിസ് പുലിംഗം പോലെ ചാടി എഴുന്നേറ്റു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവോ? എന്റെ നിർദ്ദേശം നടപ്പിലാക്കുവോ?
6: നടപ്പിലാക്കാം.
2: കാലു ആരുവോ?
6: ഇല്ല.
2: കാലു മാറുവോ?
6: ഇല്ല. ഇല്ല.
2: അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ അടുക്കുള്ള വാതിൽ അകത്ത് നടത്തി സാക്ഷിയിടണം. അതെന്തിനാ? അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വെളിയിൽ കാവൽ നിൽക്കുന്ന റോമൻ പട്ടാളക്കാർ നമ്മെ എതിർക്കാൻ ശ്രമിക്കും. നമ്മുടെ പ്രതിഷേധം, നമ്മുടെ കലാപം, ആ കൊരുത്തീർത്തിരിക്കുന്ന ശവങ്ങൾ, ആ സംഭവത്തോടുള്ള പ്രതിഷേധം നാം അങ്ങനെ നിർവഹിക്കും. ആരുടെ നിർദ്ദേശം നടപ്പിലാക്കും? ഒരു ചെറുപ്പക്കാരൻ, അടിമ ചെറുപ്പക്കാരൻ ആവേശത്തോടെ ചാടി എഴുന്നേറ്റു. അവരെ ഉയർത്തിപ്പിടിച്ച കൈകളുമായി അടുക്കള വാദം ലക്ഷ്യമിച്ചുകൊണ്ട് ആ നടന്നു ചെല്ലുന്നു. അവൻ അടുക്കളയുടെ വാതിൽ അകത്ത് നടച്ച് സാക്ഷിയിട്ടു. അങ്ങനെ ആജ്ഞാപിക്കാനൊരു നേതാവുണ്ടായി, അനുസരിക്കാൻ അനുയായികളുണ്ടായി. ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം, മാനവ മോചന പോരാട്ടത്തിന്റെ തുടക്കം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാനവരാശി ആരംഭിച്ച സമര പരമ്പരകളുടെ തുടക്കം, അതിന് നേതൃത്വം കൊടുത്തത് സ്പാർട്ടക്കസ് ആയിരുന്നു. സ്പാർട്ടക്കസ്.
6: അടിമകൾ

0: ഇതിനിടയിൽ അടിമകൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. വെളിയിൽ കാവുന്ന റോമൻ പട്ടാളക്കാർ അടുക്കളവാതിൽ ചവിട്ട് പൊളിച്ച് അകത്തേക്ക് പ്രവേശിച്ചു.
1: തുടർന്ന് നടന്ന അതിഘോരമായ അതിഭയങ്കരമായ യുദ്ധം, നിരായുധരായ അടിമകളും സായുധരായ പട്ടാളക്കാരും തമ്മിൽ തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം. ആ യുദ്ധത്തിൽ വിജയിച്ചത് നിരായുധരായ അടിമകളായിരുന്നു. വിജയസൂചകമായി ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ നായകൻ സ്പാർട്ടക്കസ് പ്രഖ്യാപിച്ചു, നാം സ്വാതന്ത്ര്യത്തിന്റെ കനകഭൂമിയിലേക്ക് കാലെടുത്ത് കുത്തുകയാണ്. വരാൻ പോകുന്ന പോരാട്ടം വിധ നിർണായകമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അടിമകളെല്ലാം അന്ന് സ്പാർട്ടക്കസ് നേതൃത്വത്തിൽ അന്ന് ആ കുന്നിൻ ചെരുവിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവരവിടെ നിന്നുകൊണ്ട് അങ്ങ് അകലേക്ക് നോക്കിയപ്പോ റോമൻ പട്ടാളക്കാർ അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതാ മാർച്ച് ചെയ്ത് കടന്നു വരുന്നു. ഒരു വലിയ അരുവി. അരുവിയുടെ ഒരു കരയിൽ പട്ടാളക്കാരും മറ്റേ കരയിൽ അടിമകളും, നിരായുധരായ അടിമകളും. സ്പാർട്ടക്കസ് അവസരത്തിന് ഉടർന്നു. നാം പേടിക്കേണ്ട കാര്യമില്ല, നമ്മളുടെ കയ്യിൽ നല്ല ആയുധങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, കല്ലുകൾ, പാറക്കല്ലുകൾ, വലിച്ചെറിയ പാറക്കല്ലുകൾ. നൂറുകണക്കിന് കല്ലുകൾ വലിച്ചെറിയപ്പെട്ടു. ഭൂരിഭാഗം പട്ടാളക്കാരും മരിച്ചു വീണു, ബാക്കിയുള്ളവർ ജീവനം കൊണ്ട് സ്ഥലം വിട്ടു. അങ്ങനെ ആ പോരാട്ടത്തിലും അടിമകൾ വിജയിച്ചു. അന്ന് സ്പാർട്ടക്കസ് തന്റെ അനുയായികളോട് പ്രസംഗിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി അയാൾ പ്രസംഗിക്കുക. ആദ്യത്തെ പ്രസംഗം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ അച്ഛനോ എന്റെ അപ്പൂപ്പനോ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ, ഞാൻ ഇവിടെ ഒരു സ്വാതന്ത്ര്യ അല്ല, ഒരു സ്വതന്ത്ര മനുഷ്യനായി ഞാനിതാ ഇവിടെ നിലകൊള്ളുന്നു. ഞാൻ തുറന്നു പറയട്ടെ, നമ്മൾ ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പയറ്റുമല്ലിന് ഒരു ഭാര്യയാകാവൂ. നാം വിഭാവനം ചെയ്യുന്ന സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യതയായിരിക്കും. അടിമയും ഉടമയും ഇല്ലാത്ത ഒരു പുതിയ ലോകം ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ പ്രപഞ്ചത്തിൽ പടുത്തുയർത്തും. അടിമത്തത്തിന്റെ കൈച്ചങ്ങലെ പൊട്ടിച്ചെറിഞ്ഞ് നാം മുമ്പോട്ട് കുതിക്കും. സ്പാർട്ടക്കസും വരീണിയും ആ ഏകാന്തത ഒത്തുചേർന്നിരിക്കുന്നു. അവൾ തന്റെ പ്രിയപ്പെട്ടവന്റെ മാരടത്തിലേക്ക് പറ്റിച്ചേർന്നങ്ങനെ കിടന്നു, വെണ്ണയിൽ പറ്റിപ്പിടിച്ച താമര നൂല് പോലെ. അല്പം കഴിഞ്ഞപ്പോൾ അവൾ ആരാധനയോടെ സ്പാർട്ടക്കസിന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ വർണ്ണിച്ച് വർണ്ണിച്ച് പാടി. നിമിഷങ്ങൾ അടന്നു വീണുകൊണ്ടിരുന്നപ്പോ അവളുടെ പാട്ട് ഒരു സമൂഹത്തിന്റെ പാട്ടായി. അടിമകളെല്ലാവരും ചേർന്ന് സ്പാർട്ടക്കസിനെ വർണ്ണിച്ച് വർണ്ണിച്ച് പാടി. വരീണിയ പാടി, ബാക്കിയുള്ളവരെല്ലാം ഏറ്റുപാടി.

അടിമയും ഉടമയും ഉലകിൽ വാഴും അധർമ്മലോകം പോകണം, അസുലഭ സ്നേഹപരാഗം ചൊരിയും പ്രപഞ്ചം ഉടരേണം. അടിമയും ഉടമയും ഉലകിൽ വാഴും അധർമ്മലോകം പോകണം, അസുലഭ സ്നേഹപരാഗം ചൊരിയും

0: വരീണിയ, നമ്മുടെ മുമ്പിൽ ഒരു വലിയ ശക്തി ഉയർന്നിക്കുന്നു, ഒരു വലിയ ആയുധശക്തി, മറ്റൊന്നുമല്ല റോം. ഇന്നല്ലെങ്കിൽ നാളെ നാം റോമിനെ നശിപ്പിക്കും.
1: പണ്ട് മുതലേ നമ്മുടെ പൂർവികന്മാർ ഈ റോമൻ സാമ്രാജ്യത്തിനെതിരായി പടപൊരുതിയിട്ടുണ്ട്. അന്നൊക്കെ ഈ കശ്മലന്മാർ നമ്മുടെ അമ്മഭംഗന്മാരുടെ ചരിത്രം കവർന്നെടുത്തിട്ടുണ്ട്. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ തിളച്ച വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ട്, അവരുടെ കണ്ണുകൾ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി അത് സാധ്യമല്ല. ലോകത്തെമ്പാടുമുള്ള പ്രമാണിമാരോട് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ പ്രതികാരത്തിന്റെ ഭാഷയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു ചോദിക്കും.

0: നിമിഷം പോലും നിങ്ങളുടെ കടത്തം ഇല്ല, സഹിക്കില്ല ഇനി ഒരു നിമിഷം പോലും ദുസ്സഹമടിമത്തം.
1: റോമിലെ സെനറ്റ് കൂടുന്നു. സെനറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ. സെനറ്റർമാരാകെ വരണ്ടിരിക്കുന്നു. അവർക്കൊരു പുതിയ വാർത്ത കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടിമകൾ റോമിലെ പ്രധാന നഗരമായ കപവ കീഴടക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സെനറ്റ് കൂടി ഒരു തീരുമാനമെടുത്തു. അടിമകളെ കീഴടക്കാൻ റോമിലെ 6 പ്രബല സൈന്യ വിഭാഗം ഉടൻ തന്നെ കപവ നഗരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മാർച്ച് ചെയ്യുക.
2: ആദ്യം കിട്ടിയ വാർത്ത സന്തോഷപ്രദമായിരുന്നു. പക്ഷെ പിന്നീട് കിട്ടിയ വാർത്ത വല്ലാത്ത വാർത്തയായിരുന്നു. വാർത്ത ഇതായിരുന്നു: അങ്ങോട്ടേ 4 പ്രബല സൈന്യ വിഭാഗങ്ങളെയും അടിമകൾ പാടെ നശിപ്പിച്ചിരിക്കുന്നു. ഒരു പട്ടാളക്കാരൻ മാത്രം രക്ഷപ്പെട്ടത് ആ സെനറ്റിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. രക്ഷപ്പെട്ട് വന്നവന്റെ കോലം കണ്ടാൽ ശത്രുക്കൾ പോലും സഹിക്കത്തില്ല. അവന്റെ ശരീരം മൊത്തം ഡാമേജ്, മൊത്തം വെച്ച് കെട്ടിരിക്കുക. കണ്ട ശൂന്യാകാശ സഞ്ചാരിയുടെ വേഷം. എവന്റെ ഈ രൂപം കൂടെ കണ്ടപ്പോ സെനറ്റർമാരാകെ വരണ്ടു. കസേരം പൊക്കിയെടുത്ത് നിൽക്കുക. അവരാകെ ഭയന്ന് വിറച്ചു നിൽക്കുന്നു. അദ്ദേഹം ചോദിച്ചു: നിന്റെ പേര്? കൈയൊടിഞ്ഞ ആ പട്ടാളക്കാരൻ വരണ്ടു നിൽക്കുന്നു. നിന്റെ പേര്?
3: എന്റെ പേര്?
2: എടാ കഞ്ഞി, നിന്റെ പേരെന്താന്നാ ചോദിച്ചത്?
3: എന്റെ പേര് അരലൂസ്. അരലൂസ്? നിന്നെ കണ്ടിട്ട് മുഴു ലൂസാണെന്ന് തോന്നല്ലോ.
2: നിങ്ങൾ പട്ടാളക്കാർ കപവ നഗരത്തെ ലക്ഷ്യം വെച്ച് യാത്ര തുടർന്നതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ ഒന്നൊഴിയാതെ റോമിന്റെ പരമാധികാര സഭയായി സെനറ്റ് മുമ്പിൽ പറയണം. പറയൂ.
3: അരലൂസ് കുറേശ്ശേ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ കാൽനടയായി സഞ്ചരിക്കുകയായിരുന്നു. അയ്യോ, സഞ്ചരിച്ചപ്പോ കുറെ ദൂരം ചെന്നപ്പോ ഞങ്ങൾ അങ്ങ് ക്ഷീണിച്ചു പോയി. അയ്യോ, എന്നിട്ട് ഞങ്ങൾ ആ മൈതാനി കിടന്ന് ഉറങ്ങുകയായിരുന്നു. യുദ്ധം ചെയ്യാൻ പോയവന്മാര് മൈതാനി കിടന്ന് ഉണങ്ങുകയായിരുന്നു. എന്നിട്ടെന്തായി?
2: മൈതാനി കിടന്ന് ഉറങ്ങുമ്പോ ഞങ്ങൾ ഏതോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന്
3: 4 ദിവസം നോക്കിയപ്പോ അടിമകൾ ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. അവർ അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിച്ചെറിയുന്നു.
2: എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ കൊണ്ടുകയറി. ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. നേരം വെളുപ്പാങ്കാരമായപ്പോഴാണ് എനിക്ക് ബോധം തെളിഞ്ഞത്. ഞാൻ തലപൊക്കി നോക്കുമ്പോൾ എന്റെ കൂടെയുള്ള പട്ടാളക്കാരെല്ലാം മരിച്ചു കിടക്കുന്നു. എനിക്ക് മാത്രമേ ഉള്ളൂ ജീവനുള്ളതായി. കുറെ അടിമകൾ ഇങ്ങോട്ട് വന്നു, എന്നെ പൊക്കി അങ്ങ് എടുത്തു. ഞാൻ ശ്വാസം പിടിച്ചു കിടന്നു. അവരെ ഞാൻ മുറുക്കകത്തോട്ട് കൊണ്ടുപോയി. അവിടോട്ട് ചെന്നപ്പോ ആ കട്ടിലിരിക്കുന്നു അടിമകളുടെ നേതാവ്. അതുമാത്രമോ, ആ കട്ടിലിൽ കിടക്കുന്നു നമ്മുടെ റോമിന്റെ അധികാരതണ്ടായ ആനക്കൊമ്പ്. നമ്മുടെ സർവ്വസൈന്യാധികാരിയെ ഇന്ന് പിടിച്ചെടുത്തതാ.
3: അവിടെ നിന്ന് അടിമ നേതാവ് ഈ സെനറ്റ് അറിയാൻ വേണ്ടി ഒരു സന്ദേശം എന്നോട് പറഞ്ഞയച്ചു.
2: അദ്ദേഹം ചോദിച്ചു: എന്താണ് അവൻ പറഞ്ഞയച്ച സന്ദേശം? ഞാനത് പറയൂല. റോമിന്റെ പരമാധികാര സഭയുടെ മുമ്പിൽ ഒരു അടിമയുടെ സന്ദേശം ഞാൻ പറയുകയില്ല.
0: പറയണം, ഞങ്ങൾക്കിത് കേൾക്കണം.
2: സെനറ്റ് ഏകകണ്ഠമായി വിളിച്ചു പറഞ്ഞു. അടിമ നേതാവ് പറഞ്ഞയച്ച സന്ദേശം, സെനറ്റർമാരെ കേൾക്കാൻ വേണ്ടി പറഞ്ഞയച്ച സന്ദേശം ആ പട്ടാളക്കാരൻ വായിച്ചു. ആ സന്ദേശം ഇതായിരുന്നു: പോയകാല സംസ്കാരത്തിന് പകരം ഒരു പുതിയ സംസ്കാരവുമായി ഞങ്ങൾ അടിമകൾ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു. നിങ്ങളുടെ മാന്യ സെനറ്റർമാരത് എന്തോ ഉപരിത്തും വലിച്ച് താഴെ കൊണ്ടുവന്ന് നിർത്തും, നടുറോട്ട് നിർത്തും, നഗ്നരാക്കി നിർത്തും. എന്നിട്ട് ഞങ്ങളുടെ രീതിബോധവുമായി അവരെ ഒന്ന് വിചാരണ ചെയ്യും. അതിനുശേഷം നല്ല മനുഷ്യരും നല്ല ചിന്തകളും നല്ല സ്വപ്നങ്ങളും നല്ല പ്രതീക്ഷകളും മാത്രമുള്ള ഒരു നല്ല ലോകം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പടുത്തുയർത്തും. ഇത് പറഞ്ഞത് ഒരടിമയുടെ മകനായ മറ്റൊരു അടിമയാണെന്ന് പറയൂ. അവന്റെ പേര് കൂടി പറഞ്ഞേക്കൂ. സ്പാർട്ടക്കസ്.
3: സെനറ്റർമാരാകെ വരണ്ടു.
2: അവരാകെ ചാടി എഴുന്നേറ്റു. ഈ പ്രപഞ്ച മാസകല സ്പാർട്ടക്കസ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി. അവനാണ് കുഴപ്പക്കാരൻ, അവനാണ് കലാപകാരി, അവനാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്, സ്പാർട്ടക്കസ്.
1: അന്ന് റോമിലെ തെരുവീഥിയിലൂടെ ഒരു കുതിരവണ്ടി കടന്നു വരുന്നു. കുതിരവണ്ടിക്കകത്ത് 3 പേരിരിപ്പുണ്ട്. ഒരു തത്വചിന്തകൻ, മറ്റൊരാൾ റോമിലെ പുതിയ സർവ്വസൈന്യാധിപൻ, മൂന്നാമത്തെ ആൾ നേരത്തെ മല്ലയുദ്ധം കാണാൻ വന്നെത്തിയ സ്ത്രൈണ സ്വഭാവക്കാരൻ. തത്വചിന്തകൻ താടി തടവി കൊണ്ട് പറഞ്ഞു: പട്ടാളനായക, സർവ്വസൈന്യാധിപ, എന്തു വേണം? അടിമകൾ അവരുടെ വിജയസ്മാരകങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നു. റോഡ് സൈഡിലോട്ട് എന്ന് നോക്കിയാൽ കാണാം രാക്ഷസാകാരനായ ഒരു അടിമയുടെ പ്രതിമ. അവന്റെ കയ്യിൽ ഒരു പൊട്ടിയ ചങ്ങലത്തുണ്ട്. അവന്റെ നെഞ്ചോട് ചേർന്നൊരു പിഞ്ചു കുഞ്ഞ്. ആ പിഞ്ചു കുഞ്ഞ് അവന്റെ കരളിലെ സ്നേഹത്തിന്റെ പ്രതിരൂപമാണ്. ആ പ്രതിമ ആരുടെ പ്രതിമയാണെന്ന് അറിയാവോ? സ്പാർട്ടക്കസിന്റെ പ്രതിമ. വീണ്ടും നടന്നു ചെല്ലുമ്പോൾ 3 പയറ്റുമല്ലന്മാരുടെ ഭീമാകാരമായ പ്രതിമകൾ. അവരുടെ സമീപത്തെ ഒരു സുന്ദരിയായ പെണ്ണിന്റെ പ്രതിമ. ആ പെണ്ണാരാണെന്ന് അറിയോ? വരീനിയ.
3: തത്വ ഇന്ദകാരങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾ ഇപ്പോ അങ്ങോട്ട് എന്നാൽ ആ പ്രതിമയൊന്നും അവിടെ കാണില്ല.
2: എന്ത് പറ്റി? പ്രതിമയെല്ലാം നടന്നുപോയോ?
3: ഇല്ല. ഈ കഴിഞ്ഞ രാത്രി റോമൻ സെനറ്റിന്റെ നിർദ്ദേശപ്രകാരം അടിമകൾ പടുത്തുയർത്തി വിജയസ്മാരകങ്ങളെല്ലാം ഞങ്ങൾ പട്ടാളക്കാര് പൊള്ളങ്കുപാത്രം തല്ലി ഉടക്കുന്ന പോലെ തല്ലി തകർത്ത് തരിപ്പണമാക്കി. ഒരു തത്വശാസ്ത്രത്തെ വാളുകൊണ്ട് തല്ലിയുടക്കാൻ നിങ്ങൾ കഴിയില്ല. നിങ്ങൾക്കറിയൂ, സ്പാർട്ടക്കസിന്റെ സമരം സ്നേഹത്തിന്റെ സമരമാണ്.

0: ഈ ലോകത്തിൽ ഏറ്റവും പരിശുദ്ധമായ വികാരമാണ് സ്നേഹം. സ്നേഹത്തിന്റെ മഹനീയത വ്യക്തമാക്കുന്ന ഒരു കൊച്ചു കഥ, ഒരു നാടുപൊടി കഥ റോമിലുണ്ട്. പണ്ട് റോമിൽ ഒരമ്മയുണ്ടായിരുന്നു.
1: ഒരമ്മ

0: ഒരേ ഒരു മകനായതുകൊണ്ട് അമ്മ മകനെ സ്നേഹിച്ച് സ്നേഹിച്ച് ലാളിച്ച് ലാളിച്ച് വളർത്തി. ഇന്നവനൊരു കൊച്ചു കുഞ്ഞല്ല, ഒരു യുവാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു യുവാവായപ്പോ അത് സംഭവിച്ചു. ആ പ്രായത്തിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. സംഭവിച്ച രീതാണ്.
1: അവന്റെ ഹൃദയം കവർന്നെടുത്തു അതുല്യയായ ഒരു സുന്ദരി.
0: അതാണ് സംഭവിച്ചത്. അസാധാരണമായി സൗന്ദര്യമുള്ളൊരു പെണ്ണ് അവന്റെ ഹൃദയം കവർന്നെടുത്തു.
1: അവളുടെ രൂപം മധുരമയം,
0: പെണ്ണിന്റെ രൂപമൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കുഴപ്പം,
1: ഹൃദയം ക്രൂരകരാളതരം.
0: ഈ ക്രൂരിയായ കാമുകി ഒരു ദിവസം ശുദ്ധാത്മാവായ കാമുകന്റെ അടുത്തേക്ക് വന്നു. കാമുക,
2: എന്തു വേണം കാമുകി?
0: എനിക്കൊരു സമ്മാനം വേണം കാമുക, എനിക്കൊരു സമ്മാനം തരുമോ?

0: സമ്മാനം.
1: എനിക്ക് വേണ്ടുന്ന സമ്മാനം എന്താണെന്ന് പറയട്ടെ. കാമുകനത് കേൾക്കാൻ തിടുക്കമായി. പറയൂ, എന്താണ് നിനക്ക് വേണ്ടത്?
2: എനിക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങൾ ജീവന തുല്യം സഹിക്കുന്ന നിങ്ങളുടെ അമ്മയുടെ ഹൃദയം.
1: ഇത് കേട്ട കാമുകൻ പരിസരം മറന്നു, അമ്മയെ മറന്നു,
2: സ്നേഹം മറന്നു, കടപ്പാട് മറന്നു. അവൻ വീട്ടിലേക്ക് ചെന്നപ്പോ
1: അമ്മ കിടന്നുറങ്ങുന്നു.
2: നോണ്ടു നോറ്റ് പ്രസവിച്ച അവന്റെ അമ്മ, 10 മാസം ചുവന്ന് നോണ്ടു നോറ്റ് പ്രസവിച്ച അവന്റെ അമ്മ, അവന്റെ കയ്യിലിടുന്ന കഠാര അമ്മയുടെ നെഞ്ചിനു മുകളിലേക്ക് ഉയർന്നു.
1: ചോരവരന്റെ അമ്മയുടെ ഹൃദയം വലിച്ചു പറിച്ചെടുത്തു.
2: ആ ഹൃദയം കൊണ്ട് അവൻ ഓടുകയായിരുന്നു കാമുകിയുടെ അടുത്തേക്ക്. ഓടുന്നതിനിടയിൽ അവനും വൃക്ഷത്തിന്റെ വേരിത്തെറ്റി തടന്നു വീണു.
1: കയ്യിലിരുന്ന ഹൃദയം അകലേക്കെങ്ങോ തെറിച്ചുപോയി. അമ്മയുടെ ഹൃദയം. അവൻ വേച്ചു വേച്ച് എഴുന്നേറ്റു, കാൽമുട്ട് പറഞ്ഞു, ആ ഹൃദയത്തിനടുത്തേക്ക് നടന്നെല്ലുകയായിരുന്നു.
2: അപ്പോഴും തുടിപ്പ് നിലച്ചിട്ടില്ലാത്ത അമ്മയുടെ ഹൃദയം, സ്നേഹത്തിന് വേണ്ടി തുടിക്കുന്ന, മകനു വേണ്ടി തുടിക്കുന്ന അമ്മയുടെ ഹൃദയം ആ മകനോട് ചോദിക്കുന്നു,

അതാണ് അമ്മയുടെ ഹൃദയം, അതാണ് സ്നേഹം. സ്പാർട്ടക്കസിന്റെ സമരവും സ്നേഹത്തിന്റെ സമരമായിരുന്നു. ആ സ്നേഹത്തിന്റെ സമരത്തെ എന്ത് വില കൊടുത്തും തല്ലിയുടക്കാൻ റോമൻ പട്ടാളക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ റോം വിജയിക്കുക, അല്ലെങ്കിൽ പാടയെ നശിക്കുക. അപ്പുറത്ത് അടിമകളുടെ തീരുമാനം ഇതായിരുന്നു, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. അന്തിമ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പോടെ സ്പാർട്ടക്കസ് വരീണിയുടെ സമീപത്തേക്ക് വന്നു. വരീണിയ, ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന് വരാം. ഞാൻ പൊയ്ക്കൊള്ളട്ടെ വരീണിയ. ഞാനും വരുന്നു. പറ്റില്ല, ഇന്നലെ വരെ നീ ഞങ്ങളോടൊപ്പം ഒന്ന് യുദ്ധം ചെയ്തു. നിനക്കറിയാവല്ലോ വരീണിയ, നീ ഇന്ന് പൂർണ്ണ ഗർഭിണിയാണ്. നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഓർക്കുക, ഞാൻ ആ നിലവറയ്ക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായി നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിന്റെ ശരീരം അസകലം മുറിവുകളായിരുന്നു. കുറെ കഴിഞ്ഞ് നീ എന്റെ സമീപത്ത് തടന്നു കിടന്നുറങ്ങി. വീണുറങ്ങിന്റെ നിന്നെ നോക്കി അന്ന് ഞാനൊരു പാട്ടുപാടി. പിരിഞ്ഞു പോകുന്ന ഈ നിമിഷം എന്റെ വരീണിയ, ഞാൻ ആ പാട്ടൊന്നുകൂടെ പാടട്ടെ വരീണിയ.

0: ഞാൻ പൊയ്ക്കൊള്ളട്ടെ വരീണിയ. ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴ്ത്താതെ എനിക്ക് യാത്ര അനുമതി നൽകൂ വരീണിയ. അവൾ മൗനമായി യാത്ര അനുമതി നൽകൂ. റോമിലെ അനന്തമായ വിശാലമായ ഒരു തെരുവീഥി നോക്കത്താത്തവണ്ണം നീണ്ടുകിടക്കുന്ന വീഥി. ആ തെരുവീഥിയുടെ രണ്ടു വശത്തേക്കും സൂക്ഷിച്ചു നോക്കൂ, നൂറുകണക്കിന് കുരിശകൾ നാട്ടിയിരിക്കുന്നു. ആ തെരുവീഥിയിൽ മാത്രം 6000 കുരിശകളുണ്ട്. ഓരോ കുരിശിൽ ഓരോ മനുഷ്യജീവിയെ ചേർത്ത് തറച്ചിരിക്കുന്നു. ആരാണ് ഈ കുരിശിൽ തറക്കപ്പെട്ടവർ? അടിമകൾ. കഴിഞ്ഞ 4 വർഷകാലമായി റോമാ സാമ്രാജ്യത്തെ വിറകൊള്ളിച്ച അടിമകൾ, അവരെയാണ് ആ കുരിശിൽ അങ്ങനെ വിറച്ചിരിക്കുന്നത്. ഒടുവില കുന്നിൻ ചെലവിൽ വെച്ച് അതും സംഭവിച്ചു. സ്പാർട്ടക്കസും കൂട്ടരും ബന്ധിതരായി. അടിമകളുടെ കൈകളിലേക്ക് വീണ്ടും ചങ്ങല വന്ന് വീണു. എന്നാൽ യഥാർത്ഥ സ്പാർട്ടക്കസ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ റോമൻ പട്ടാളക്കാർ കഴിഞ്ഞില്ല. അടിമകളെ കാമ്പൗണ്ടിലെങ്ങനെ നേരത്തെ നേരത്തെ നേരത്തെ നിർത്തി റോമിലെ പുതിയ സർവ്വ സൈന്യാധിപനും കൂട്ടരും വന്നു. അടിമകളെ പറയൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സ്പാർട്ടക്കസ്? സ്പാർട്ടക്കസിനെ കുറിച്ചുള്ള തെളിവ് നൽകുന്ന അടിമയെ മാത്രം ജീവനോടെ വിടും, അല്ലാതുള്ളവനേക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പറയൂ, സ്പാർട്ടക്കസിനെ കുറിച്ചുള്ള തെളിവ് നൽകൂ, ഇഷ്ടമുള്ള സമ്മാനങ്ങൾ വാങ്ങൂ. ആരും ആരും മിണ്ടിയില്ല. മറുപടി പറയാതെ നിൽക്കുന്ന ഈ ധിക്കാരികൾക്ക് ഉചിതമായി ശിക്ഷ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. യവനെയെല്ലാം ക്രൂരമായി കുരിശിലേറ്റി വധിക്കുക. പക്ഷേ അതിനുമുമ്പ് ഓരോ അടിമയും രഹസ്യമായി എന്ന് വിളിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. റോബർട്ട് എന്ന അടിമയെ വലിച്ചെടുത്തോണ്ട് വന്നു. പറയൂ, ആരാണ് സ്പാർട്ടക്കസ്? അവനെവിടെ നിൽക്കുന്നു? ആരോടൊപ്പം നിൽക്കുന്നു? അവനെ കണ്ടുപിടിച്ചെന്ന് വർത്തിയുള്ളൂ. അവനെ കണ്ടുപിടിക്കാനുള്ള ഒരു അടയാളം പറഞ്ഞതാ. നിനക്ക് എന്ത് സമ്മാനം വേണം? പറയൂ, ആരാണ് സ്പാർട്ടക്കസ്? അവൻ തന്റെ അടുത്തോടെ മറുപടി പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്. മറ്റൊരു അടിമയെ കൊണ്ടുവന്ന് പോളിമസ്, പറയൂ, നീയെങ്കിലും പറഞ്ഞു തരൂ, ആരാണ് സ്പാർട്ടക്കസ്? ഞങ്ങൾക്ക് അവനെ കിട്ടിയെന്ന് വർത്തിയുള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആ നിഷേധി? ആരാണ് ആ കലാപകാരി? ആരാണ് സ്പാർട്ടക്കസ്? അവനും പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്. യഥാർത്ഥ സ്പാർട്ടക്കസ് ആരാണെന്നറിയാതെ അയാളെയും വലിച്ചൊടിച്ചോട്ട് വന്നു. അയാളോട് ചോദിച്ചു, നീയും സ്പാർട്ടക്കസ് ആണോ? അതെ, ഞാനും ഒരു സ്പാർട്ടക്കസ് ആണ്. ഇഞ്ചിഞ്ചായിട്ട് അതിഭീകരമായിട്ട് മർദ്ദിച്ച് ചോര ചിന്നിച്ചു തീർന്ന മട്ടിൽ മർദ്ദിച്ച് അവശരാക്കുമ്പോഴും ആ പട്ടിണിപ്പാദങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നോട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്. ഞങ്ങൾ
1: ലോകം കണ്ടുള്ളൂ ഏറ്റവും വലിയ സൗഹൃദം.
0: നൂറുകണക്കിന് കുരിശുകൾ കൊണ്ടുവരപ്പെട്ടു. കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് സ്പാർട്ടക്കസിന്റെ ആഗ്രഹം എവിടെ വരീണിയ? അവസാനമായി അവളെ ഒന്നുകൂടി കാണണം. വരീണി ഉൾപ്പെടെയുള്ള അടിമസ്ത്രീകൾ ദൂരെ നിൽക്കുന്നു. അവർ നോക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട പുരുഷന്മാരെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. റോബർട്ടിനെ, ഡേവിഡിനെ, പോളിമസിനെ. സ്പാർട്ടക്കസ് ആരാണെന്നറിയാതെ, യഥാർത്ഥ സ്പാർട്ടക്കസ് ആരാണെന്നറിയാതെ അയാളെയും വലിച്ചെടുത്തുകൊണ്ട് വന്നു. ആ കുരിശേഖരെ പിടിച്ച് മനത്തി കിടത്തി ആ കൈകൾ നിവർത്തി വെച്ചു. ആ കൈകൾ അടിമത്തത്തിനായി ഇടിമുഴക്കം സൃഷ്ടിച്ച ആ കൈകളിൽ കാലിൽ പച്ച മാംസത്തിലേക്ക് കാരുമ്പാണികൾ തെറഞ്ഞു കയറുമ്പോഴും ജീവരക്തം 4 വശക്കും ചെതറിത്തെറിക്കുമ്പോഴും മരണത്തിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി നോക്കിയ സമരനായക, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അനശ്വരനായി നിലകൊള്ളുന്നു. അനശ്വരനായി സ്വാതന്ത്ര്യം കൊതിക്കുന്ന ജനകൂടികളുടെ ഹൃദയത്തിൽ
1: സ്പാർട്ടക്കസിനെ തറച്ച കുരിശ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. ആ തല ഒരു വശത്തേക്ക് ചരിഞ്ഞു.
0: ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആ നാവ് കിടന്ന് പിടയുന്നു. ആരും അത് കൊടുക്കുന്നില്ല, കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. കുരിശിൽ അങ്ങനെ കിടക്കുമ്പോഴും അയാളുടെ ഓർമ്മ വരീണിയെ കുറിച്ചായിരുന്നു. വരീണിയ,
1: അവളെ പിരിഞ്ഞാരെങ്ങും അയാൾ ഓർക്കുന്നു. വരീണിയ,
0: ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. നിന്റെ ഉദരത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞൊരു ആൺകുഞ്ഞാണെങ്കിൽ അവന് മറ്റൊരു സ്പാർട്ടക്കസായി വളർത്തണം. എന്റെ മകൻ ഒരിക്കലും ഒരു ഭീരുവാകരുത്. ഒരു വിഷമം എനിക്കുള്ളൂ, എന്റെ കുഞ്ഞിനെ ഒന്ന് കാണുന്നതിന് മുമ്പ് ഇല്ല, ഞാൻ അധീനാകാൻ പാടില്ല.
1: ആ ഓർമ്മയാണ് അയാളുടെ മനസ്സുമരെ.
0: ആ കുരിശന്റെ ചുവട്ടിൽ കുറെ പ്രമാണിമാർ കൂടിയിരിക്കുന്നു. പലരും മരണപ്പെട്ടു. ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളുടെ ദുർഗന്ധ സഹിക്കവയ്യാതെ വന്നപ്പോ ചില പ്രമാണിമാർ സുഗന്ധ തൈലത്തിൽ മുക്കി കൈലേസ് മൂക്കത്ത് പൊത്തിപ്പിടിച്ചുകൊണ്ട് മരണം കണ്ടു രസിക്കുന്നു. ആ പ്രമാണിമാരെ കേൾക്കാൻ വേണ്ടി ആകാവുന്നത്ര ശക്തി സംഭരിച്ചുകൊണ്ട് ആ സമരധീരൻ വിളിച്ചു പറഞ്ഞു, പൊരുതി ഭരിച്ചവർ തിരിച്ചു വരും.
2: ജനകോടികളായി ഞങ്ങൾ വരും, ഞങ്ങൾ വരും, ഞങ്ങൾ വരും, ഞങ്ങൾ വരും, ഞങ്ങൾ വരും.

0: സൃഷ്ടിക്കും ഞങ്ങൾ വരും.
1: കുരിശിലങ്ങനെ കിടക്കുന്ന സ്പാർട്ടക്കസ് അല്പം അകലേക്ക് നോക്കിയപ്പോ, ബന്ധപ്പെട്ട് കൺപോളം എടുത്ത് നോക്കിയപ്പോ, ആരോ തേങ്ങിക്കരയുന്നു. വരീണിയ ഒറ്റക്കല്ല, ആ ചോര കുഞ്ഞുണ്ട്. പ്രസവിച്ചിട്ട് അധിക നേരമായിട്ടില്ല. കുഞ്ഞിനെ കൊണ്ട് അവൾ നിന്ന് ഇറക്കുകയാണ്. നീരാവിൽ നിന്നെടുത്ത ഒരു ചോര കുഞ്ഞ് അവളുടെ മാരണത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അവൾ തന്റെ പ്രിയപ്പെട്ടവന്റെ ശരീരത്തിലേക്ക് നോക്കി. ആ ശരീരത്തിലെ രക്തമെല്ലാം വാർന്നുപോയി. എന്തോ പറയാൻ വേണ്ടി ആ നാവ് തുടിക്കുന്നില്ലേ, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കണ്ടോ, കാണാവോ, നമ്മുടെ മോൻ അങ്ങ് ആഗ്രഹിച്ച പോലെ തന്നെ. മോൻ പൊന്നുപോലെ കാണാവോ? എന്താവും മിണ്ടാത്ത നമ്മുടെ പൊന്നുണ്ടി കുട്ടന് ഞാനൊരു പേരിട്ടു. മോന്റെ പേര് കേൾക്കണ്ടേ? നമ്മുടെ കുഞ്ഞിന്റെ പേര്
2: സ്പാർട്ടക്കസ്.
1: നല്ല പേരല്ലേ?
0: പറയൂ, ഇതിലും ഇതിലും നല്ല പേരുണ്ടോ ഈ ലോകത്ത്? പറയൂ.
3: അങ്ങതൻ പേരു ഞാൻ നൽകി എന്നോ മനക്കേ.

യോമനപുത്രനെ അനുഗ്രഹിക്കൂ. റോമിലെ സർവസൈന്യാധിപനന്റെ ആഗ്രഹം ആ പരമദുഷ്ടന്, ഞാനവന്റെ ഭാര്യയാകണമെന്ന്. ഞാൻ വെറുതെ അങ്ങ് സമ്മതിച്ചു ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ. എന്നെ അടിമത്തത്തിന്റെ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെങ്കിൽ ഞാൻ അവന്റെ ഭാര്യയാകാമെന്നേറ്റ്. എന്റെ പൊന്നുമോനെയും കൊണ്ട് ഞാൻ അടിമത്തത്തിന്റെ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ അവിടെ ഉണ്ടാകും. യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പോയി തൊള്ളട്ടെ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. നമ്മുടെ മോനെ മറ്റൊരു സ്പാർട്ടക്കസായി ഞാൻ വളർത്തും. മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മരിക്കപ്പെടുമ്പോ എന്റെ പൊന്നുമോൻ അവിടെ ഓടിയെത്തും. അവനവിടെ മരിച്ചു വീണാൽ അവന്റെ ചങ്കിലെ ചോരയിൽ നിന്നും 1000 മക്കൾ ജനിച്ചു വരും. ഞാൻ പ്രസവിച്ചില്ലെങ്കിൽ അവരല്ല എന്റെ പൊന്നാമന മക്കളാണ്. ഞാൻ പൊക്കളട്ടെ. എനിക്കൊരു ജീവിതം തന്നവനെ, ഞാൻ എവിടെ പോയാലും എന്റെ മനസ്സ് നിറയെ കുരിശി തറക്കപ്പെട്ടിരുമായിരിക്കും. പൊയ്ക്കൊള്ളട്ടെ, പൊയ്ക്കൊള്ളട്ടെ. അകന്നകന്നകന്ന് പോകുന്ന വരീണിയെയും കുഞ്ഞിനെയും സ്പാർട്ടക്കസ് അവ്യക്തതയിൽ കണ്ടു. അയാളുടെ ചുണ്ടുകൾ അവസാനമായി മന്ത്രിച്ചു. ശക്തിയുടെ ശബ്ദം, സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം, ശുഭപ്രതീക്ഷയുടെ ശബ്ദം, മനുഷ്യമോചനത്തിന്റെ ശബ്ദം. സ്പാർട്ടക്കസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്പാർട്ടക്കസ് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി ഹർഷകുമാർ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
0: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് വിജയ് വട്ടിയൂർക്കാവ് ആലപിച്ച ഗാനം.

0: ഒരു മൊഴിയില്ലാമൽ മൗനമാകിരേ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് വിജയ് വട്ടിയൂർക്കാവ് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം ദിൽസേ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി ഗുൽസാർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ലതാ മങ്കേഷ്കറും എം ജി ശ്രീകുമാറും.

0: ബാഖി എന്ന ചിത്രത്തിന് വേണ്ടി മീറ്റ് ബ്രോസ് സംഗീതം നൽകി കുമാർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് മോണാലി താക്കൂർ.
1: Chum, chum.

ചിത്രം പുകാർ, സംഗീതം എ ആർ റഹ്മാൻ, രചന മജ്റു സുൽത്താൻപുരിയും ജാവേദ് അക്തറും ചേർന്ന്. ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും അനുരാധ പൗഡ്വാലും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ഏ ദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി പ്രീതം സംഗീതം നൽകി അമിതാഭ് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് അർജുൻ.

ഡോജി സജാ കെ രഖ്ന എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം രചന മെഹബൂബ്, ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും കവിതാ കൃഷ്ണമൂർത്തിയും ചേർന്ന്.

ഹസീത്തോ ഫസി എന്ന ചിത്രത്തിനു വേണ്ടി വിശാലും ശേഖറും സംഗീതം നൽകിയിരിക്കുന്ന ഗാനം രചന അമിതാഭ് ഭട്ടാചാര്യ, ആലപിച്ചിരിക്കുന്നത് ചിന്മയി ശ്രീപാദയും ശേഖർ റവ്ജിയാനിയും ചേർന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: ആനന്ദ് മഹൽ എന്ന ചിത്രത്തിന് വേണ്ടി സലീൽ ചൗധരി സംഗീതം നിർവഹിച്ച ഗാനം. രചന യോഗേഷ് ഗൗർ. ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസ്.

ചിത്രം റുസ്തം, സംഗീതം ജീത് ഗാംഗുലി, രചന മനോജ് മുൻതാഷിർ, ആലപിച്ചിരിക്കുന്നത് അജിത് സിംഗും പാലക് മുച്ചലും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: കഫീന കഫി എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി. ജാവേദ് അക്തർ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് എസ് പി ബാലസുബ്രഹ്മണ്യം, ഹരിഹരൻ, കെ എസ് ചിത്ര തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ധീരമായ പോരാട്ടത്തിന്റെ കഥയാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച്. ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടെഴുതിയ ഒരു അധ്യായമാണ് 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. വെറുമൊരു പ്രാദേശിക കലാപമായിരുന്നില്ല അത്. അത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഒരു ജനതയുടെ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലയായിരുന്നു. യൂറോപ്യൻ ശക്തികളായ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവർക്ക് ശേഷം വ്യാപാരത്തിന്റെ മറവിൽ ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ ആദ്യത്തെ ശക്തമായ തിരിച്ചടിയായിരുന്നു ആറ്റിങ്ങൽ കലാപം. 17th century അവസാനത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിൽ അവരുടെ കച്ചവട താൽപര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. തിരുവിതാംകൂറിന്റെ ഭാഗമായ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അവർ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാൻ അനുമതി നേടി. ഈ കോട്ടയുടെ നിർമ്മാണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. അത് അവരുടെ വ്യാപാരത്തിനും സൈനിക ആവശ്യങ്ങൾക്കും ഒരുപോലെ സഹായകമായിരുന്നു. അഞ്ചുതെങ്ങിലെ കോട്ട പണിയാൻ അനുമതി ലഭിച്ചതോടെ ബ്രിട്ടീഷുകാർ പതിയെ പതിയെ തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അവർ ആറ്റിങ്ങലിലെ ജനങ്ങളോട് മോശമായി പെരുമാറുകയും അവരുടെ വ്യാപാരത്തിൽ ഇടപെടുകയും ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാരോട് വലിയ പുച്ഛമായിരുന്നു. കലാപത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ ധിക്കാരപരമായ പെരുമാറ്റമായിരുന്നു. നാട്ടുകാരുടെ വികാരങ്ങളെ മാനിക്കാതെ അവരുടെ ആചാരങ്ങളെ അവഹേളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ മുന്നോട്ടു പോയി. വർഷം തോറും ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകുന്നൊരു പതിവ് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. 1721 ഈ സമ്മാനങ്ങളുമായി കോട്ടയിൽ നിന്ന് പുറപ്പെട്ട സംഘത്തെയാണ് നാട്ടുകാർ ആക്രമിച്ചത്. സംഘത്തിന്റെ തലവനായ ഗിഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 140 വരുന്ന ബ്രിട്ടീഷ് സൈനികർ ആറ്റിങ്ങൽ റാണിയെ കാണാൻ പോയി. എന്നാൽ അവർ റാണിയുടെ അനുമതിക്കായി കാത്തു നിൽക്കാതെ ധിക്കാരപരമായി മുന്നോട്ടു പോവുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ധിക്കാരപരമായ പെരുമാറ്റത്തിൽ കുപിതരായ നാട്ടുകാർ റാണിയുടെ കൊട്ടാരത്തിനടുത്തുവച്ച് അവരെ ആക്രമിച്ചു. അതൊരു ആകസ്മികമായ ആക്രമണമായിരുന്നില്ല. അത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിലും ധിക്കാരത്തിലും മനംനൊന്ത് പ്രതികരിക്കാൻ കാത്തിരുന്ന ഒരു ജനതയുടെ കൂട്ടായ പ്രതിഷേധമായിരുന്നു. ഈ ആക്രമണത്തിൽ ഗിഫോർഡും മറ്റു സൈനികരും കൊല്ലപ്പെട്ടു. തുടർന്ന് അഞ്ചുതെങ്ങ് കോട്ട നാട്ടുകാർ വളഞ്ഞു. ഈ ഉപരോധം ഏകദേശം 6 നീണ്ടുനിന്നു. ഒടുവിൽ തലശ്ശേരിയിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ സഹായം എത്തിയപ്പോഴാണ് ഉപരോധം അവസാനിച്ചത്. ആറ്റിങ്ങൽ കലാപം ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ്. ഇത് വെറുമൊരു പ്രാദേശിക കലാപം മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു. ഈ കലാപം ബ്രിട്ടീഷുകാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. അവരുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കെതിരെ ഒരു ജനത ഒന്നിച്ചു നിന്നാൽ അതിനെ ചെറുക്കാൻ അവർക്ക് കഴിയില്ലെന്ന് ഈ സംഭവം തെളിയിച്ചു. ഈ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കേരളത്തിൽ തങ്ങളുടെ നയങ്ങൾ മാറ്റാൻ നിർബന്ധിതരായി. ഈ കലാപം പിന്നീട് വന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ഒരു പ്രചോദനമായി. ആറ്റിങ്ങൽ കലാപം ഒരു ജനതയുടെ അഭിമാന ബോധത്തിന്റെയും ധീരമായ ചെറുത്തുനിൽപ്പിന്റെയും കഥയാണ്. ആ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാവട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ പലപ്പോഴും വലിയ ലഹരികളെക്കുറിച്ചാണ് സംസാരിക്കാറ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണമായി കാണുന്നതും എന്നാൽ ആരോഗ്യത്തിന് ഗുരുതരമായ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു ശീലമുണ്ട്, വെറ്റിലമുറുക്ക്. പലരും ഇതിനെ ഒരു നിരുപദ്രവകാരിയായ ശീലമായി കണക്കാക്കുന്നുണ്ടെങ്കിലും ഇത് ശരീരത്തെ എത്രത്തോളം അപകടത്തിലാക്കുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല. എന്താണ് വെറ്റിലമുറുക്ക്? ചുണ്ണാമ്പ്, അടയ്ക്ക, പുകയില എന്നിവ വെറ്റിലയിൽ വെച്ച് മുറുക്കുന്നതാണ് വെറ്റിലമുറുക്ക്. ഇതിലെ പ്രധാന വില്ലൻ അടയ്ക്കയും പുകയിലയുമാണ്. അടയ്ക്കയിൽ അടങ്ങിയിട്ടുള്ള അറക്കോലിൻ എന്ന രാസവസ്തു ഒരു ലഹരിയാണ്. ഇത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും ഒരുതരം ആസക്തിക്ക് കാരണമാവുകയും ചെയ്യും. വെറ്റിലമുറുക്കുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. വായിലെ ക്യാൻസർ. വെറ്റിലമുറുക്ക് വായിലെ ക്യാൻസറിന് ഒരു പ്രധാന കാരണമാണ്. അടയ്ക്കയും പുകയിലയും വായിലെ മൃദുവായ കോശങ്ങളെ നശിപ്പിക്കുകയും ഇത് ക്യാൻസർ കോശങ്ങൾ വളരാൻ കാരണമാവുകയും ചെയ്യുന്നു. വായിലെ ക്യാൻസറിന് പുറമെ തൊണ്ടയിലെ ക്യാൻസർ, അന്നനാളത്തിലെ ക്യാൻസർ എന്നിവയ്ക്കും ഇത് കാരണമാകും. പല്ലുകളുടെയും മോണുകളുടെയും നാശം. വെറ്റിലമുറുക്ക് പല്ലുകൾക്ക് മഞ്ഞ നിറം നൽകുകയും ക്രമേണ അവയെ നശിപ്പിക്കുകയും ചെയ്യും. മോണകളെ ദുർബലപ്പെടുത്തുകയും മോണരോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ചുണങ്ങ് രോഗം. വെറ്റിലമുറുക്ക് ഉപയോഗിക്കുന്നവരിൽ സാധാരണയായി കാണുന്ന രോഗമാണ് ചുണങ്ങ്. ഇത് വായിലെ കോശങ്ങളെ നശിപ്പിക്കുകയും വായ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. മാനസിക പ്രശ്നങ്ങൾ. അടയ്ക്കയിലുള്ള അറക്കോലിൻ മാനസിക നിലയെ ബാധിക്കുകയും ഉത്കണ്ഠ, വിഷാദം, ഓർമ്മക്കുറവ് എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ. വെറ്റിലമുറുക്ക് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. എന്തുകൊണ്ട് വെറ്റിലമുറുക്ക് നിർത്തണം? വെറ്റിലമുറുക്ക് ഒരു ലഹരിയാണ്. അത് ആരോഗ്യത്തിന് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഈ ശീലമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ സമയമായി. ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പുറത്തുവരാൻ സഹായം തേടാൻ ഒരു മടിയും വിചാരിക്കരുത്. ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹായം തേടുക. വെറ്റിലമുറുക്കിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുകയും ഈ ശീലം ഉപേക്ഷിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ആരോഗ്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയും.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി.

പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ ഒരേപോലെയാണ്. തൊട്ടാൽ മാത്രമേ ഉള്ളിലെ തണുപ്പും ഉള്ളിലെരിയുന്ന തീക്കനലും തിരിച്ചറിയാനാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ആരെയും അടുത്തറിയണം, ഹൃദയം തൊട്ട് അനുഭവിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
3: തമിഴകത്തിൽ ഇന്ന് കേൾക്കാം. എസ് തമൻ സംഗീതം നൽകിയ

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കളക്കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് തമൻ സംഗീതം നൽകിയ ഗാനങ്ങൾ.

ഒരു ചോദ്യം പല ചോദ്യം പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് കാർഡിൽ എഴുതി ചോദിക്കുകയോ വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കത്തുകൾ എഴുതേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കരുണാസായി റേഡിയോ വെള്ളനാട് പി ഒ 695543. വാട്സാപ്പ് സന്ദേശമായി അയക്കേണ്ട നമ്പർ 8891773912.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കള കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

പാട്ടുകളുടെ പൂർണ്ണ ചന്ദ്രപ്രഭ, ആസ്വാദനത്തിന്റെ ആകാശവിധാനങ്ങളിൽ ചാലിച്ചു ചേർക്കുന്ന ഗായകർ, സംഗീത പ്രതിഭകൾ, ഗാനരചയിതാക്കൾ, വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി പാട്ടുകളുടെ പല്ലക്കിലേറി ഒരു രാത്രിയാത്ര. ഒറ്റക്കമ്പിനാദം എല്ലാ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ

0: രാത്രി 9 മണിക്ക്. പുനഃപ്രക്ഷേപണം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: തമിഴകത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് തമൻ സംഗീതം നൽകിയ ഗാനങ്ങൾ.

0: കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സാമൂഹിക സേവനത്തിന്റെയും ആകാശവിധാനങ്ങളിൽ ശുക്രതാരങ്ങളായി തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിലൂടെ, അവരുടെ സംഭാവനകളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ആശയങ്ങളിലൂടെ പാട്ടിന്റെ തോണിയേറി ഒരു യാത്ര. ഒരേ ഒരു താരം എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും.
1: ഏത് ജീവിതത്തിന്റെയും അടിസ്ഥാനം അടുക്കളയാണ്. വീടിന്റെ അടിസ്ഥാനവും അടുക്കളയാണ്. ആനന്ദത്തിന്റെ ഉറവിടവും അടുക്കള തന്നെ. ഒരുമയുടെ പ്രകാശവും അവിടുന്ന് തന്നെ. വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി കുറേയേറെ അടുക്കള കാര്യങ്ങൾ. അടുക്കള എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് തമൻ സംഗീതം നൽകിയ ഗാനങ്ങൾ.

ഒരു ചോദ്യം പല ചോദ്യം പല പല ചോദ്യങ്ങൾ എന്ന പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ പോസ്റ്റ് കാർഡിൽ എഴുതി ചോദിക്കുകയോ വാട്സാപ്പിൽ സന്ദേശമായി അയക്കുകയോ ചെയ്യാം. കത്തുകൾ എഴുതേണ്ട വിലാസം പ്രോഗ്രാം കോർഡിനേറ്റർ കരുണാസായി റേഡിയോ വെള്ളനാട് പി ഒ 695543. വാട്സാപ്പ് സന്ദേശമായി അയക്കേണ്ട നമ്പർ 8891773912.

ഉറങ്ങുന്നതിന് മുൻപ് ഹൃദയത്തെ തൊട്ട് കടന്നു പോകുന്ന ഇളം കാറ്റുപോലെ കുറച്ച് വർത്തമാനങ്ങൾ, കിനാവുകൾക്ക് മുൻപേ പോക്കുന്ന നീലനിലാവിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഹൃദ്യമായ പാട്ടുകൾ, കേട്ടുകേട്ടുറങ്ങാൻ ഉന്മേഷത്തോടെ ഉണരാൻ സുഖദമീ രാത്രി. എല്ലാ ദിവസവും രാത്രി 10 മണി മുതൽ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ഒരു ഭിക്ഷു എന്റെ മേലങ്കിയുടെ തുമ്പ് കയ്യിലെടുത്ത് പദാനുപദം എന്നെ പിന്തുടരുന്നു. അയാൾ കാമവസ്തുക്കളിൽ ആശ വെടിഞ്ഞിട്ടില്ലെങ്കിൽ, വികാരങ്ങൾക്ക് വിധേയനായെങ്കിൽ, ദോഷമുള്ളവനാണെങ്കിൽ, ചിന്തയിൽ കാലുഷ്യമുള്ളവനാണെങ്കിൽ, ശ്രദ്ധയില്ലാത്തവനാണെങ്കിൽ, കാര്യമറിയാത്തവനാണെങ്കിൽ, ഏകാഗ്രതയില്ലാത്തവനാണെങ്കിൽ, ഇന്ദ്രിയങ്ങൾ അടങ്ങിയവനല്ലെങ്കിൽ എന്നിൽ നിന്ന് വളരെ അകലെയാണ്. എന്താണ് ഇതിനു കാരണം? ആ ഭിക്ഷു ധർമ്മത്തെ കാണുന്നില്ല. ധർമ്മത്തെ കാണായകയാൽ എന്നെയും കാണുന്നില്ല. ഒരു ഭിക്ഷു ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് 100 കാതം അകലെയാണ്. അയാൾ കാമവസ്തുക്കളിൽ ആശ വെടിഞ്ഞവനും വികാരങ്ങൾക്ക് വിധേയമല്ലാത്തവനും ദോഷചിന്തയില്ലാത്തവനും ചിന്തയിൽ കാലുഷ്യമില്ലാത്തവനും ശ്രദ്ധാലുവും കാര്യമറിയാൻ കെൽപ്പുള്ളവനും ഏകാഗ്രതയുള്ളവനും അചഞ്ചല മനസ്കനും ഇന്ദ്രിയങ്ങൾ അടങ്ങിയവനുമാണെങ്കിൽ അയാൾ എന്റെ കൂടെ തന്നെയുണ്ട്, ഞാനും അയാളുടെ കൂടെ തന്നെയുണ്ട്. എന്താണ് കാരണം? ആ ഭിക്ഷു ധർമ്മം കാണുന്നു. ധർമ്മം കാണുന്നതിനാൽ എന്നെയും കാണുന്നു. ആശവിടാത്തവൻ, അമർഷമുള്ളവൻ അരികിലാണെങ്കിലും എത്ര അകലെയാണ്. കാമി നിഷ്കാമനിൽ നിന്ന്, തൃഷ്ണയുള്ളവൻ തൃഷ്ണ വറ്റിയവനിൽ നിന്ന്, ലോഭി നിർലോഭിയിൽ നിന്ന് എത്ര അകലെയാണ്. ബുദ്ധിമാൻ ധർമ്മത്തെ നേരിട്ട് സമഗ്രമായി അറിഞ്ഞ് നിഷ്കാമനും സരസ് പോലെ ശാന്തചിത്തനുമാകുന്നു. നിഷ്കാമനുമായി തൃഷ്ണയറ്റവനുമായി ലോഭമറ്റവനുമായി എത്ര അടുപ്പമാണ് നോക്കൂ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 21-ന്റെ തട്ടകത്തിലാണ്. ജൂൺ 21 ലോക സംഗീത ദിനം. 1905 ജൂൺ 21. തത്വചിന്തകൻ, നാടകകൃത്ത്, നോവലിസ്റ്റ്, നിരൂപകൻ, തിരക്കഥാകൃത്ത്, ജീവചരിത്രകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ലോക ധൈഷണിക ചരിത്രത്തിൽ തിളങ്ങിനിന്ന ഫ്രഞ്ച് പ്രതിഭാശാലി ജീൻ പോൾ സാർത്ര് ജന്മം കൊണ്ടിരിക്കുന്നു. 1991 ജൂൺ 21 ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവിന് തുടക്കം കുറിച്ചുകൊണ്ട് PV നരസിംഹറാവു 9-ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗാ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധന അഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്തമാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എസിയിൽ നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കും. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരം ആസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പൊരുട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും DME നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട്, മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്നാരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മദീനയിൽ നിന്ന് ഫ്ലൈഅതിൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. July 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 വരെ യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 July 1 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. July 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4519 പേരാണ് ഹജ്ജിന് പോയത്.
0: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിന് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺ നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 റൺ എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22,00,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. May 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗ ദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: ശാസ്ത്ര കൗതുകം.
6: സാധാരണയായി സസ്യങ്ങളുടെ മുറിപ്പാടുകളിൽ നിന്ന് വെളുത്ത നിറത്തിലോ സുതാര്യമായോ ഉള്ള കറ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മുറിക്കുമ്പോൾ നീല കലർന്ന പച്ച നിറത്തിൽ പാലൊഴുകുന്ന ഒരു മരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയാണെന്ന് തോന്നാം. എന്നാൽ പസഫിക് സമുദ്രത്തിലെ ന്യൂ കാലിഡോണിയ എന്ന ദ്വീപ സമൂഹത്തിലെ മഴക്കാടുകളിൽ ഇത്തരം മരങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. ശാസ്ത്രലോകം ഇതിനെ പൈക്നാൻഡ്ര അക്യുമിനേറ്റ എന്ന് വിളിക്കുന്നു. സപ്പോട്ടേസി കുടുംബത്തിൽപ്പെട്ട ഈ വൃക്ഷം ശാസ്ത്രത്തിനൊരു വലിയ അത്ഭുതമാണ്. മണ്ണിലെ ലോഹാംശങ്ങളെ, പ്രത്യേകിച്ച് നിക്കലിനെ, അസാധാരണമായ അളവിൽ ആഗിരണം ചെയ്യാൻ ഈ മരത്തിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹൈപ്പർ അക്യുമുലേറ്റർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ സസ്യങ്ങൾക്ക് മണ്ണിലെ നിക്കലിന്റെ സാന്നിധ്യം മാരകമാണെങ്കിൽ പൈക്നാൻഡ്ര ഈ വിഷാംശത്തെ തന്റെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റുന്നു. ഈ മരത്തിന്റെ തൊലിപ്പുറത്ത് ഒരു ചെറിയ പോറലേൽപ്പിച്ചാൽ മതി, കടും നീലകലർന്ന പച്ച നിറത്തിലുള്ള ദ്രാവകം പുറത്തുവരും. ഈ നിറത്തിന് പിന്നിലെ രഹസ്യം അതിലടങ്ങിയിരിക്കുന്ന അതിശയിപ്പിക്കുന്ന അളവിലുള്ള നിക്കലാണ്. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ഈ മരത്തിന്റെ ലാറ്റെക്സിൽ ഏകദേശം 25% നിക്കൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ദ്രാവകം ഉണക്കിയെടുത്താൽ ലഭിക്കുന്ന പൊടിയിൽ 1/4 ലോഹമായിരിക്കും. എന്തിനാണ് ഈ മരം ഇത്രയധികം ലോഹം ഉള്ളിൽ ശേഖരിക്കുന്നത്? ഇതിനു പിന്നിൽ അതിജീവനത്തിന്റെ ഒരു വലിയ തന്ത്രമുണ്ട്. ഇത്രയധികം ലോഹാംശമുള്ള ഇലകളോ തടിയോ ഭക്ഷിക്കുന്നത് പ്രാണികൾക്കും കീടങ്ങൾക്കും മാരകമാണ്. ലോഹത്തെ ഒരു കവചമായി ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ശല്യത്തിൽ നിന്ന് മരം സ്വയം രക്ഷ നേടുന്നു. പ്രകൃതിയിലെ ലോഹസന്തുലനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ഭാവിയിൽ മലിനമായ മണ്ണിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ ഇത്തരം മരങ്ങളെ ഉപയോഗപ്പെടുത്താമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഈ പ്രക്രിയയെ ഫൈറ്റോ മൈനിംഗ് എന്ന് വിളിക്കുന്നു. ഖനനത്തിന് ശേഷം നിക്കൽ കലർന്ന മണ്ണ് ശുദ്ധീകരിക്കാനും ആ മണ്ണിൽ നിന്ന് പരോക്ഷമായി ലോഹം വേർതിരിച്ചെടുക്കാനും ഈ മരങ്ങൾ സഹായിക്കും. പൈക്നാൻഡ്ര അക്യുമിനേറ്റ എന്ന ഈ വൃക്ഷം പ്രകൃതിയുടെ അനന്തമായ പരിണാമ രഹസ്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. വിഷത്തെ മരുന്നാക്കിയും പ്രതിരോധമാക്കിയും മാറ്റുന്ന ഈ അത്ഭുത മരം ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ മാറ്റുകൂട്ടുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മുടെ കുട്ടികളുടെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും ഒഴിച്ചുകൂടാനാവാത്ത വസ്തുക്കളായി മാറിക്കഴിഞ്ഞു. വിനോദത്തിനും പഠനത്തിനും സ്ക്രീൻ ടൈം ആവശ്യമാണെങ്കിലും ഇതിന്റെ അമിതമായ ഉപയോഗം നമ്മുടെ കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയെയും സ്വഭാവത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ആശങ്കയുയർത്തുന്ന ഒരു പുതിയ പഠനഫലമാണ്. ഈ പഠനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സ്ക്രീൻ ടൈം എങ്ങനെയാണ്

0: അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിലാണ്. കുട്ടികളുടെ ഡിജിറ്റൽ ശീലങ്ങളെയും തലച്ചോറിന്റെ വളർച്ചയെയും നിരീക്ഷിച്ച് ഗവേഷകർ 2 വർഷം കുട്ടികളെ പിന്തുടർന്നു. അതിലൂടെ കണ്ടെത്തിയ കാര്യം വളരെ ഗൌരവകരമാണ്. അമിതമായ സ്ക്രീൻ ഉപയോഗം 2 വർഷത്തിനു ശേഷം ADHD ലക്ഷണങ്ങളുടെ തീവ്രതയിൽ ഗണ്യമായ വർദ്ധനവ് പ്രവചിച്ചു. ഇതൊരു താൽക്കാലിക പ്രശ്നമായിരുന്നില്ല. സ്ക്രീൻ ഉപയോഗം വർദ്ധിപ്പിച്ച കുട്ടികളിൽ ശ്രദ്ധക്കുറവ്, അമിതമായിട്ടുള്ള ചലനം അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി, എടുത്തുചാട്ടം അഥവാ ഇമ്പൾസിവിറ്റി തുടങ്ങിയ ADHD ലക്ഷണങ്ങൾ കൂടുതലായി കണ്ടു. ഈ സ്വഭാവ മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണം എന്തായിരിക്കുമെന്നറിയാൻ ഗവേഷകർ MRI സ്കാനുകൾ ഉപയോഗിച്ച് കുട്ടികളുടെ തലച്ചോറിന്റെ ഘടന പരിശോധിച്ചു. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായത്. തലച്ചോറിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കോർട്ടെക്സ്. ഓർമ്മ, ശ്രദ്ധ, ഭാഷ, ബോധം തുടങ്ങിയ ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷികളെ നിയന്ത്രിക്കുന്നത് കോർട്ടെക്സ് ആണ്. അമിതമായ സ്ക്രീൻ ഉപയോഗിച്ച കുട്ടികളിൽ ഈ കോർട്ടിക്കൽ വ്യാപ്തം കുറഞ്ഞതായി കണ്ടെത്തി. ശ്രദ്ധയെയും സ്വയം നിയന്ത്രണത്തെയും നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ചില പ്രത്യേക മേഖലകളുടെ വികാസത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഘടനാപരമായ വ്യത്യാസങ്ങളാണ് ഉയർന്ന സ്ക്രീൻ ഉപയോഗം കൂടുതൽ സ്വഭാവപരമായ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ കാരണമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. അതായത്, അമിതമായ സ്ക്രീൻ ഉപയോഗം തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റുകയും അതുവഴി കുട്ടികളുടെ ശ്രദ്ധ, പെരുമാറ്റം, വൈകാരിക നിയന്ത്രണം എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൗമാരപ്രായത്തിലെ തലച്ചോറിന്റെ വികാസഘട്ടം എത്രത്തോളം നിർണായകമാണ് എന്നാണ്. ഈ പ്രായത്തിൽ കുട്ടികളുടെ തലച്ചോറ് അതിവേഗം വളരുകയും നാഡീബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന സമയമാണ്. ഈ നിർണായകമായ വികാസഘട്ടത്തിൽ അമിതമായ ഡിജിറ്റൽ ഇൻപുട്ടുകൾ ലഭിക്കുന്നത് തലച്ചോറിന്റെ സ്വാഭാവികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. നിരന്തരമായതും വേഗത്തിലുള്ളതുമായ സ്ക്രീൻ ഇൻപുട്ടുകൾ ലഭിക്കുമ്പോൾ തലച്ചോറ് സ്വാഭാവികമായും ശ്രദ്ധ ആവശ്യമുള്ള പതുക്കെ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളുടെ സ്ക്രീൻ ടൈമിന് വിവേകപൂർണമായ അതിരുകൾ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ശ്രദ്ധയും സാമൂഹിക ഇടപെടലുകളും ശാരീരിക പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതശൈലി ഈ നിർണായക ഘട്ടത്തിൽ അവർക്ക് നൽകണം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ മഴ തുടരുന്നു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാം ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാ ദിനം ആചരിച്ചത്. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
1: യോഗ കേവല ഹമാരെ ശാരീരിക സ്വാസ്ഥ്യ പരി ഫോക്കസ് നഹി കർത്ത. യോഗ മാനസിക സ്വാസ്ഥ്യത്തെ ശാരീരിക സ്വാസ്ഥ്യ കാ മാർഗ് ദിഖാതാ ഹൈ. ഇസ്ലിയെ യോഗക്കെ വിഷയമേ യുക് ചേഷ്ടസ്യ കർമ്മസു കഹാ ഗയാ ഹൈ. യാനി ഹമേ ക്യാ കർണാ ചാഹിയേ ക്യാ നഹി കർണാ ചാഹിയേ ഇസ്കാ ബോധ്.
0: കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ 35,000-ത്തോളം പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി ആയുഷ് മന്ത്രാലയം. 600,000-ത്തിലധികം സംഘടനകളാണ് യോഗാ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2,500 സ്ഥലങ്ങളിൽ 210-ലധികം ഇന്ത്യൻ മിഷനുകൾ യോഗാ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൌണ്ടേഷൻ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗാ സെഷനുകളിൽ 50,000-ത്തിലേറെ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രേ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് ആജ് അപ്നെ പൂരേ മാരിടൈം ഇക്കോസിസ്റ്റം കോ സശക്ത ബനാ രഹാ ഹൈ. ഇസ്ലിയെ ആജ് ഭാരത് അപ്നെ ബന്ദർഗാഹോ കാ ആധുനികരണ കർ രഹാ ഹൈ, നയി ക്ഷമത തയ്യാർ കർ രഹാ ഹൈ, നയി കണക്ടിവിറ്റി ബനാ രഹാ ഹൈ, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് നെറ്റ്വർക്ക് വികസിത് കർ രഹാ ഹൈ, സാഗർമാല ജൈസെ അഭിയാൻ ഇസി വ്യാപക് സോച് കാ ഹിസ്സാ ഹൈ.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്ത മാസം 1-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവെക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശ നിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
2: ആദ്യ മത്സരത്തിൽ കാബോ വെർഡെക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൌദി അറേബ്യയ്ക്കെതിരെ ഇന്നിറങ്ങുന്നത്. വൻശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ്ഏഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെർഡെയെ നേരിടും. ന്യൂസിലൻഡ്, ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ ട്യൂണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾകീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 പരാജയപ്പെടുത്തി. 29 പന്തിൽ 94 നേടിയ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്തമാസം 14 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ May 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിലെ 2 അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മറ്റന്നാൾ വൈകിട്ട് 5 പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരികക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം കസ്തൂരിമാൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ഔസേ പച്ചൻ, രചന കൈതപ്രം, ആലാപനം പി ജയചന്ദ്രൻ, സുജാത മോഹൻ.

ചിത്രം നമ്മൾ, രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര, ആലാപനം ബാല്യ, ഗോപൻ പുഷ്പാവതി, സുനിൽ വിശ്വ, ചൈതന്യ.

ക്യൂൻ എന്ന ചിത്രത്തിനു വേണ്ടി ജേക്സ് ബിജോയ് സംഗീതം നൽകി. ജ്യോതിഷ് ടി കാശി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ എസ് ഹരിശങ്കറും സംഘവും.

0: എന്തായാലും ഉറപ്പായിട്ടും വരും.
1: വരൂടാടി അപ്പൊ ഇതാണല്ലോ കാര്യം. സംഭവം മനസ്സിലായി. വണ്ടി റെഡി ഒക്കെ ഉണ്ട്. നമ്മളവിടെ പൊക്കുന്നു. ഓക്കെ എന്താ

0: പ്രേമിച്ചാലെ ഇതുപോലെ ബിരിയാണി കഴിച്ച് പോണ്ടിരുന്നു.
1: ഇനി കാർത്തിക്, അഭയ് ഹിരൺമയി എന്നിവർ ടു കൺട്രീസ് എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനമാണ്. സംഗീതം ഗോപി സുന്ദർ, രചന ബി കെ ഹരിനാരായണൻ.

ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ സുബ്രഹ്മണ്യം സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന സിബി പടിയറ, ആലാപനം നേഹ വേണുഗോപാൽ.

ബയോസ്കോപ്പിലിനി സിദ്ധാർത്ഥ വിപിൻ സംഗീതം നൽകി. ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം കുരുക്ഷേത്ര. ആലാപനം ശ്വേതാമോഹൻ.

ചിത്രം അൻവർ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ, ആലാപനം ശ്രേയ ഘോഷാൽ, നരേഷ് അയ്യർ.

ഇനി ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി ബൽറാമും സുജാത മോഹനും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം വിദ്യാസാഗർ, രചന ഗിരീഷ്.

ഇനി റോബിൻഹുഡ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതാമോഹനും ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

ബയോസ്കോപ്പിലിനി സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിനു വേണ്ടി ദീപക് ദേവ് സംഗീതം നൽകി ജിസ് ജോയ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കാർത്തിക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല, എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ, കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയെ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് മൂന്നാം പക്കം എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു വൈകാരിക അനുഭവമാണ് പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച മൂന്നാം പക്കം. കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരു മുത്തച്ഛനും കൊച്ചുമകനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം പ്രേക്ഷകരുടെ ഉള്ളിൽ ഇന്നും ഒരു വിങ്ങലായി അവശേഷിക്കുന്നു. കേവലം ഒരു കുടുംബ ചിത്രം എന്നതിലുപരി വാർദ്ധക്യത്തിലെ ഏകാന്തതയെയും പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിക്കുന്ന ആഘാതത്തെയും കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നു. തിലകൻ അവതരിപ്പിച്ച തമ്പി എന്ന മുത്തച്ഛൻ കഥാപാത്രം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളിലൊന്നാണ്. കടൽ ഒരു കഥാപാത്രമായി മാറുന്ന ഈ ചിത്രത്തിൽ പ്രകൃതിയുടെ വന്യതയും മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയും പത്മരാജൻ മനോഹരമായി കോർത്തിണക്കി. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള ഹൈന്ദവ വിശ്വാസങ്ങളെ സിനിമയുടെ പേരുമായി ബന്ധിപ്പിച്ചത് ഇതിനൊരു ആത്മീയ മാനം നൽകുന്നുണ്ട്. മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ നോക്കിയാൽ നഷ്ടബോധം ഒരു മനുഷ്യന്റെ മനോനിലയെ എങ്ങനെ തകിടം മറിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണിത്. സിനിമയിലെ ഓരോ സംഭാഷണവും പത്മരാജന്റെ തൂലികയിൽ നിന്ന് വിരിഞ്ഞ കവിതകളാണ്. പശ്ചാത്തല സംഗീതവും ക്യാമറയും സിനിമയുടെ ഗൗരവത്തെ ഒട്ടും ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കുന്നു.

0: തമ്പി എന്ന മുത്തച്ഛൻ കഥാപാത്രത്തെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ ജീവിതം മുഴുവൻ തന്റെ കൊച്ചുമകനായ പാച്ചുവിനെ കേന്ദ്രീകരിച്ചാണെന്ന് കാണാം. റിട്ടയർമെന്റിന് ശേഷം ഏകാന്തത അനുഭവിച്ചിരുന്ന തമ്പിക്ക് പാച്ചുവിന്റെ വരവ് ഒരു പുതിയ ജീവൻ നൽകുന്നു. ഇത് മനഃശാസ്ത്രത്തിലെ ജനറേറ്റീവ് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. അതായത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നത്. തന്റെ മകന്റെ അകാല മരണം സൃഷ്ടിച്ച ശൂന്യത പാച്ചുവിലൂടെ നികത്താൻ തമ്പി ശ്രമിക്കുന്നുണ്ട്. പാച്ചുവിനോടുള്ള അയാളുടെ സ്നേഹം, അമിതമായ സംരക്ഷണാത്മകതയും അതേസമയം വലിയ പ്രതീക്ഷകളും നിറഞ്ഞതാണ്. പാച്ചുവിനെ കുറിച്ചുള്ള ഓരോ കൊച്ചുകാര്യവും തമ്പിക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. അയാളുടെ ലോകം പാച്ചുവിന്റെ ഇഷ്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഈ വൈകാരികമായ ആശ്രിതത പിന്നീട് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കുന്നു. തമ്പി തന്റെ വാർദ്ധക്യത്തെ നേരിടുന്നത് പാച്ചു നൽകുന്ന സന്തോഷത്തിന്റെ കാര്യത്തിലാണ്. അയാൾ പാച്ചുവിനെ തന്റെ ആത്മാവിന്റെ ഭാഗമായാണ് കാണുന്നത്. ഈ ബന്ധത്തിന്റെ ആഴം തന്നെയാണ് പിന്നീട് സിനിമയെ ഒരു മഹാദുരന്തമാക്കി മാറ്റുന്നത്.
1: കാർന്നോരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ, ആ എടെ സന്നിന്റെ കത്ത, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വായിച്ചാട്ടെ.
2: ബാംഗ്ലൂർ, പ്രിയപ്പെട്ട അപ്പൂപ്പന്, ഇത്തവണ അപ്പൂപ്പനൊരു ഭീഷണി. വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും, വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും.
1: മറ്റന്നാൾ വരിക?
3: മറ്റന്നാൾ വരില്ലടോ കുറുപ്പേ, മറ്റന്നാളിന്റെ വെക്കേഷൻ തുടങ്ങ.
1: മറ്റന്നാളിന്റെ വെക്കേഷൻ തുടങ്ങ. വായിച്ചാട്ടെ.
2: ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം നാലോ അഞ്ചോ ഫ്രണ്ട്സും കാണും. അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ. ഇപ്പോ വരാൻ തയ്യാറായി 10-15 പേർ നിപ്പുണ്ട്. പക്ഷേ അപ്പൂപ്പൻ വരലണ്ട, സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത 3-4 എണ്ണത്തിനെ കൊണ്ടുവരൂ. വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല, ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ. വേറൊന്നുമില്ല. പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ. അപ്പൂപ്പന്റെ പാച്ചു.
4: കണ്ടോ,
2: സൂക്ഷിച്ചേടാ വാനര.
4: പിന്നെയും കണ്ണി വിഴിച്ചോ?
2: വീഴിക്കാണോ? വീഴുന്നല്ലേ.
4: എവിടെ?
2: ശരിയായെന്ന് തോന്നുന്നു.
4: ഇതിലിപ്പ
2: എങ്ങനെ സൂക്ഷിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ജോലി ചെയ്യാം.
4: എടുത്തോണ്ട് വരട്ടെ.
2: എന്ത്?
4: അമ്മാവിന്റെ കൂളിംഗ് ഗ്ലാസ്.
2: നീ അതും ചെയ്യും.
5: അതിലെന്തിനെ എത്ര വലിയ ചിരി?
2: അതെ, എവിടെ ചെറുപ്പക്കാര് പയ്യന്മാരാ വരുന്നേ. നിന്റെ ഇപ്പോഴത്തെ ഈ ചാട്ടുകളൊക്കെ ഒന്നും അന്നേരം എടുത്തേക്കരുത്.
4: ഈ സൗണ്ടർ തണ്ടർ എങ്ങനെയുണ്ട്?
2: വാദം. അവിടെയൊക്കെ ടൈപ്പ് റൈറ്ററിന് വളരെ വിലക്കുറവാ, അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ.
4: ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ, കിട്ടണ്ടേ? വേണം വേണം. എന്ത് വേണം? എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ. എന്റെ പൊന്നു മോളെ, അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്തുവല്ലോ വന്നോന്നറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറയും കറയും നിക്കുന്നേ. വന്നിട്ടില്ല. ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ.
5: കിട്ടണം.
4: ഇനി അവിടെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ? എന്ന് വരുന്നെന്ന് അറിയിച്ചോണ്ട്.
5: ഉണ്ടെങ്കി ഞാനിപ്പോ എങ്ങോട്ട് വരുവോ?
2: അവന്റെ പേരിലല്ലാതെ ആരുടെ പേരിലാ ഞാൻ ആവേശം കൊള്ളേണ്ടത്? ഈ പറയുന്നവരെല്ലാരും കൂടെ അതിനൊരു ഉത്തരം എന്താ?
6: ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു. 6-7 കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുന്നു പറഞ്ഞു. കിളവൻ സമ്മതിക്കണ്ടേ?
2: 6-7 കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും. അവനെ എപ്പോ കാണുന്ന എനിക്ക് സന്തോഷമാണ്. അവനും താൻ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് ഇന്നിപ്പോ ഈ ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ.
6: അതെ, അതത്രേ ഉള്ളൂ.
2: ആദ്യം കാർത്യായനി പോയി, അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല. എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമ്മാനിച്ചു. ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ.
0: പാച്ചുവും അവന്റെ കൂട്ടുകാരും അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നതോടെ സിനിമയുടെ മൂഡ് മാറുന്നു. യൗവനത്തിന്റെ പ്രസരിപ്പും ആവേശവും തമ്പിയുടെ വീട്ടിൽ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്നു. പാച്ചു തന്റെ മുത്തച്ഛനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള ബന്ധം കേവലം രക്തബന്ധമല്ല, മറിച്ച് 2 തലമുറകൾ തമ്മിലുള്ള മനോഹരമായ വിനിമയമാണ്. പാച്ചു മുത്തച്ഛന്റെ ഏകാന്തതയെ തിരിച്ചറിയുകയും അത് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മുത്തച്ഛൻ പറയുന്ന കഥകളും പാട്ടുകളും പാച്ചുവിന് വലിയ ഇഷ്ടമാണ്. തമ്പിയെ സംബന്ധിച്ചിടത്തോളം പാച്ചു തന്റെ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലും ഭാവിയുടെ വാഗ്ദാനവുമാണ്. പാച്ചുവിന്റെ കൂട്ടുകാരോടും തമ്പി വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ആ വീട് മുഴുവൻ ചിരിയും കളിയും കൊണ്ട് നിറയുന്നു. തമ്പി തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സന്തോഷം അസ്ഥിരമാണെന്ന സൂചനകൾ സിനിമയുടെ പശ്ചാത്തലത്തിൽ കടൽ നൽകുന്നുണ്ട്.
7: അതെ,
8: ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കൽ എന്റെ ആശാനെ.
7: ഇത് ഭാസി നീ പറഞ്ഞതിനെക്കാട്ടി സ്റ്റൈലാണല്ലോടാ.
8: ആണോ?
7: ആ
8: എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ?
7: എടാ മരത്തലയാ, നിനക്കിതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ ഉണ്ടായി.
9: എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഹോൺ കേട്ടോന്ന് സംശയം തോന്നി. എന്താ മുന്തിരിങ്ങ?

0: അപ്പൂപ്പ ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ.
1: സേമിയർ, അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു.
0: ആ
1: വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു ഏഴെട്ട് പേര് കാണുമെന്ന്.
0: അസലായി എങ്കിൽ അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ. അപ്പൂപ്പ അവൻ രഞ്ജിത്ത്, രഞ്ജിത്ത് മേനോ അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരി കടത്താ.
1: ഓഹോ, ഇതെന്താ?
2: ഇതൊരു ക്യാമറ.
0: അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ഫിലിം ആവണം എന്നുള്ള വാശിയില്ല. മെഡിസിന് പഠിക്കുന്നത് വീട്ടുകാരുടെ തൊല്ല കാരണമാ.
1: അപ്പൊ കൈ വന്ന് പെടുന്ന രോഹിയുടെ കാര്യം കുശാലായി.
0: ഇവൻ ലോപ്പസ് കൂത്താട്ടുളംകാരന ഗൾഫ് ബേബിയാ.
1: ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ
0: ഇത് കൃഷ്ണൻകുട്ടി.
3: ഹലോ.
0: ഇവനെ മാത്രമേ കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ. പാവാ ഇവന്മാര് രണ്ടും അപ്പൂപ്പാടാ
2: ചെത്തി ചെത്തി.
1: വാ വാ വാ വാ.
0: ആഹാ, ഇതൊരു ഡോർമിറ്ററി ലൈനിലാണല്ലോ അമ്മാവൻ കാച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നാലു പേർക്ക് എന്ത് ചെയ്യും?
1: അത് സാരമില്ല, നാല് കട്ടിലും മാറ്റിക്കളയാ, കൂടുതൽ സ്പേസും കിട്ടും.
0: ഓ,
2: എന്ത് സ്പേഷ്യസാ, ഒരു ട്രോളി ഇടാം.
0: ആ തുടങ്ങി.
1: അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് കുളിക്കുക, കുളമുണ്ട്, എന്നിട്ട് ഭക്ഷണം.
0: അല്ല, ഒന്ന് റിവേഴ്സ് ചെയ്യണം. ആദ്യം വല്ലതും ഭക്ഷിക്കുക, എന്നിട്ട് കുളി.
1: വിശപ്പുണ്ട്.
0: ഓ
1: ആ അത് പറ. എങ്കി വാ, അത് വിശപ്പ്.
0: അല്ല ബ്രാസി, നീയല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാന്ന്?
4: കുളിക്കാം.
0: പിന്നെന്താ കുളത്തിന്റെ വർത്താനം കേട്ടത്?
4: വർത്താനല്ലേ കേട്ടുള്ളൂ, കുളിച്ചില്ലല്ലോ.
0: ഇല്ല, നീ വാറ ഇങ്ങോട്ട്.
1: കടലിൽ കുളിക്കല്ലേ വേണ്ടു, നമുക്കത് സാധിക്കാം. താൻ വാടോ ധൃതി വെക്കാതെ
0: നടക്കട.
5: കടൽ ഈ സിനിമയിൽ ഒരു പ്രധാന പ്രതീകമാണ്. കടൽ ഒരേ സമയം ശാന്തവും അതേസമയം ക്രൂരവുമാണ്. തമ്പിയുടെയും പാച്ചുവിന്റെയും സന്തോഷങ്ങൾക്ക് സാക്ഷിയാവുന്ന കടൽ തന്നെയാണ് പിന്നീട് ആ സന്തോഷങ്ങളെ തട്ടിയെടുക്കുന്നതും. മനഃശാസ്ത്രപരമായി നോക്കിയാൽ കടൽ നമ്മുടെ അബോധ മനസ്സിനെ സൂചിപ്പിക്കുന്നു. അവിടെ വലിയ രഹസ്യങ്ങളും ഭയങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. പാച്ചു കടലിൽ അപ്രത്യക്ഷനാവുന്നത് തമ്പിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമായി മാറുന്നു. കടലിന്റെ ഇരമ്പൽ തമ്പിയുടെ ഉള്ളിലെ പേടിസ്വപ്നമായി മാറുന്നു. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസാരനാണെന്ന് കടൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാച്ചുവിനെ കാണാതായതോടെ കടൽ തമ്പിക്ക് ഒരു ശത്രുവായി മാറുന്നു. എങ്കിലും തന്റെ കൊച്ചുമകൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ അയാൾ കടൽ തീരത്ത് തന്നെയിരിക്കുന്നു. കടൽ നൽകുന്ന ഈ അനിശ്ചിതത്വം തമ്പിയുടെ മനോനിലയെ സാരമായി ബാധിക്കുന്നുണ്ട്. കടലിന്റെ ഓരോ തിരമാലയും തമ്പിയുടെ ഹൃദയം ഇടിപ്പുകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്.
0: റെയിൽവേയിലായിരുന്നോണ്ട് ഇന്ത്യയുടെ മുക്കുമൂല അറിയുന്ന ആൾ അപ്പൂപ്പൻ. പക്ഷെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം കടപ്പുറ. എപ്പോഴും പറയും പെൻഷൻ പറ്റി ടൗണിലൊന്നും സെറ്റിൽ ചെയ്യാതെ ഇങ്ങ് തറവാട്ടിലേക്ക് പോകുന്നത് തന്നെ ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള അട്രാക്ഷൻ കാരണമെന്നാ പുള്ളി പറയുന്നത്.
2: കക്ഷിയുടെ ജനറൽ ഔട്ട്ലുക്ക് വെച്ച് നോക്കുമ്പോ ഇവിടെ അങ്ങനെ പെട്ടുപോയതിൽ അതിശയൊന്നുമില്ല. നീ ലക്കിയാടാ വാസി, ഫാദർ പോയാലും ഇങ്ങനെ ഒരു നിറഞ്ഞ മനുഷ്യനെ അപ്പനായി കിട്ടിയല്ലോ. എന്റെ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഇപ്പൊ 82 വയസ്സായി. നേരത്തെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഈയിടെയായി എപ്പോഴും വെള്ളം അടിക്കും. ആ ഈയിടെ തുടങ്ങിയ അസുഖ. എന്നെ കിട്ടിയാൽ ഉടനെ അച്ഛൻ കാണാതെ പോക്കറ്റിൽ കൈയിടും, എന്തെങ്കിലും കൊടുത്തോണം.
0: കാണാഞ്ഞപ്പോ ഇന്നിനി വരില്ല എന്ന് വിചാരിച്ചു.
6: ഡ്രൈവർ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞങ്ങളിങ്ങ് നടന്നു. ഇത് എന്റെ ഫ്രണ്ട് വാണി.
0: ഹലോ.
6: ഹലോ, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്, അയൽവാസികളാണ്, ഫ്രണ്ട്സ് ആണ്.
0: വരാം.
6: വാണിയുടെ ഫേവറേറ്റ് സ്ഥലമായത്. ഈ കുട്ടി ഇവിടെ ഒരു പ്രാവശ്യം വന്ന ഒരു കവിത ഉറപ്പാ.
0: കവിത എഴുതുമോ?
6: ഹേയ്, അസലായി എഴുതും, ഇംഗ്ലീഷിൽ. ഇല്ലസ്ട്രേറ്റർ വീക്കിലൊക്കെ കവിത അടിച്ചു വന്നിട്ടുള്ളതാ. മടിച്ചാണെന്നേ ഉള്ളൂ.
7: ഞാൻ നിങ്ങൾക്കൊരു ശല്യമാകാതെ ഏതെങ്കിലും മുക്കിൽ പോയി കുത്തിരുന്നോളാം, പോരെ? അതിനെന്തിനാ വെറുതെ ആളെ കിടത്തുന്നേ? ഞാൻ എഴുതുന്ന കവിതയാണെങ്കിൽ ഈ ഫോർട്ട് മാർബിളിലാണെന്ന് പറയേണ്ടി വരും. കണ്ടോ, വല്ലും പിടികിട്ടിയോ? ഇതാ ലൈൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് നേരാന്ന് ബോധ്യമായല്ലോ.
0: അമ്മയുടെ കത്തൂരാറില്ലേ
7: ഇടയ്ക്ക്?
0: ഡൽഹി തന്നെ അല്ലേ?
7: അതെ, അമ്മ ഒരിക്കലും അവിടുന്ന് വിട്ടുപോന്ന് തോന്നില്ല. അങ്ങനെ പോയി ഒക്കുന്ന് വന്നാൽ വേണ്ടി വന്നാൽ ജോലി റിസൈൻ ചെയ്ത് കളയും. അത്രയ്ക്ക് അവിടവുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു.
0: എന്നാലും കറസ്പോണ്ടൻസ് ഉണ്ടല്ലോ, എന്റെ അമ്മയും ഞാനുമായിട്ട് അതുപോലും വല്ലപ്പോഴുവാ. മണി ഓർഡർ വരും, കത്തെന്ന് പറഞ്ഞാൽ രണ്ടു വരി മൂന്ന് വരി.
7: കറസ്പോണ്ടൻസ് അച്ഛനുമായിട്ടും ഉണ്ട്. വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് മൂപ്പര് എഴുതും, എടുത്ത് ചില സാധനങ്ങൾ അയച്ചേരും. ഈയിടെ പുള്ളിയുടെ ഇപ്പോഴത്തെ ഭാര്യയിലുള്ള കുട്ടിയുടെ ഫോട്ടോ അയച്ചിരുന്നു, മിടുക്കി കുട്ടി, ഒരു 5 വയസ്സേ വരൂ. മുത്തച്ഛൻ പറഞ്ഞത് എന്റെ ഡിറ്റോ ആണെന്നാ.
0: ഈ ആണുങ്ങളാ ഭയങ്കരന്മാര്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ തനിക്ക് അയച്ചുതരാന്ന് വെച്ചാല്?
7: അയ്യോ, അച്ഛൻ പാവമാ, അമ്മയുടെ പിടിവാശികാരനാ. അല്ലേല് ആ ബന്ധം മുറിയേണ്ട കാര്യമൊന്നുമില്ല. അനലൈസ് ചെയ്ത് നോക്കുമ്പോ വെറുതെ കുട്ടികളെ പോലെ.
5: പാച്ചുവിനെ കാണാതായതിനു ശേഷമുള്ള തമ്പിയുടെ മാനസികാവസ്ഥ നഷ്ടബോധത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ആദ്യമയാൾ ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു. പാച്ചു എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് ഈ ദുരവസ്ഥയോട് അയാൾക്ക് ദേഷ്യമാകുന്നു. പ്രകൃതിയോടും വിധിയോടും അയാൾ കലഹിക്കുന്നു. പാച്ചു തിരിച്ചു വന്നാൽ താൻ എന്തും ചെയ്യാമെന്ന് അയാൾ ദൈവത്തോട് വിലപേശുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അയാൾ കടുത്ത വിഷാദത്തിലേക്ക് വീണുപോകുന്നു. തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ ഇനിയില്ലെന്ന തിരിച്ചറിവ് അയാളെ തകർത്തു കളയുന്നു. ഈ അഞ്ചു ഘട്ടങ്ങളും തിലകൻ തന്റെ അഭിനയത്തിലൂടെ അതിമനോഹരമായി ആവിഷ്കരിച്ചു. തമ്പിയുടെ ഓരോ ചലനവും ഒരു തകർന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ വിളിച്ചോതുന്നവയാണ്. അയാൾ അനുഭവിക്കുന്ന ഈ വേദന പ്രേക്ഷകന്റെ ഉള്ളിലും ഒരു നോവായി പടരുന്നു. സമാധാനം നഷ്ടപ്പെട്ട ആ മനസ്സ് മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള ചിന്തകളിൽ അഭയം തേടുന്നു.
3: ഓ, ഇനിയിപ്പോ വലയിടാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ കാശിയലോ. കാശിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. എത്ര പണം വേണേലും ഞങ്ങൾ തരാം. എവിടെ കിട്ടും മരക്കാരും മംഗലകാരെ?
8: ആ, അതൊന്നും എനിക്കറിയാൻ മേല. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാ അവര് ചിലപ്പോ ബോട്ട് കൊണ്ട് നടക്കും. അത് അവിടെ കാശെറിഞ്ഞാൽ.
3: ആണോ?
8: ആ, ആരേലും ഒരാൾ പോയി പറഞ്ഞു നോക്ക്. ഒരാളോട് നിക്ക്. ബോട്ട് ഇറക്കുന്ന നോക്കാൻ ഞാൻ ഇറക്കിച്ചോളാം. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലേലും. പക്ഷെ സംഗതി, നിങ്ങൾക്ക് ഉടനെ ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. ഒരാള് മിസ്സിങ്ങാ. എനിക്ക് കേസ് ചാർജ് ചെയ്യാണ്ടിരിക്കാൻ ഒക്കില്ല. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ കേസ് മാൻ മിസ്സിങ്ങാ എന്ന് പറഞ്ഞാ ബോഡി കിട്ടി, പോസ്റ്റ്മോർട്ടം നടത്തി, നാച്ചുറൽ ഡെത്ത് ആണെന്ന് തെളിയുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോകാൻ സാധിക്കില്ല. നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വന്നത്. ഒന്നാമത് നിങ്ങൾ ഈ നാട്ടുകാരല്ല.
3: സാർ, ഇപ്പൊ ഞങ്ങളെ ഈ നേരത്ത്
8: ലോക്കൽ അഡ്രസ് വല്ലതും ഉണ്ടോ വന്ന് ജാമ്യം എടുത്തോണ്ട് പോവാൻ? ഉണ്ടോ?
3: ഉണ്ട്.
8: ആരാ?
3: മേലെ വീട്ടിലെ തമ്പി സാർ. റെയിൽവേ ഡിവിഷനിൽ അക്കൗണ്ടന്റായിരുന്ന, റിട്ടയർ ചെയ്ത.
8: തമ്പി സാറിന്റെ? ഈ തെരെ പോയ പയ്യൻ തമ്പി സാറിന് വേണ്ടപ്പെട്ടതാണോ?
3: അതെ.
8: ആരായിട്ട് വരും?
3: ക്ലോസ് റിലേറ്റീവ് ആണ്.
8: വിവരം അറിയിച്ചാൽ അദ്ദേഹം വന്ന് ജാമ്യത്തിൽ എടുത്തോളൂ.
3: വേണ്ട, വിളിക്കണ്ട. അങ്ങനെ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ്സണാണ്. ഞങ്ങളായിരിക്കും ചെന്ന് സ്ലോ ആയിട്ട് കാര്യം പറഞ്ഞ്.
8: പരമശിവോ സാർ, നീ ഒന്ന് ചെയ്യ്. ജീപ്പ് എടുത്ത് ഇതിൽ ഒരാളെയും കൂട്ടിയിട്ട് പോയി, അവരെയും കൂട്ടിയിട്ട് ഇക്കവാ.
9: സാർ,
8: ഒരാൾ പോയാ മതി. ഒരാളോട് നിക്ക്.
10: എന്ത് പറയും?
3: എനിക്കറിയില്ല.
11: ആഹാ, താനായിരുന്നു. ഒരു വണ്ടിയുടെ ശബ്ദം പോലെ തോന്നി. എവിടെ മറ്റ് കിശുവാലന്മാരൊക്കെ? യാര്? പരമശിവമാ?
9: ആമാങ്ക.
11: നീയാ ഇങ്ങെ? മറ്റു മൂന്നാളും എവിടെ? ഏണ്ട ഇത്? ഏ
9: സാർ, നീ ഇങ്ങെ സ്റ്റേഷൻ വരെയുണ്ട് വാങ്ങ.
11: ഓ, അപ്പൊ മറ്റു വിദ്വാൻമാരെല്ലാം അവിടെ കുടുങ്ങിയിരിക്കുക. എന്നാ പരമശിവം? അവളോ താനാ? പറവാല്ലേ, ചെറുപ്പക്കാരായാലും ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കണം. ഇതെന്താ മണല്? ഏ, കടപ്പുറത്ത് പോയായിരുന്നു.
3: ഞങ്ങളെല്ലാരും കൂടെ കടലിൽ കുളിക്കായിരുന്നു. പെട്ടെന്ന് തെര പൊങ്ങി. ലോപ്പസും ഭാസ്കറും തെരയപ്പെട്ടു. ലോപ്പസ് മാത്രമേ തിരിച്ചു വന്നുള്ളൂ.
12: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. മൂന്നാം പക്കം എന്ന പേര് ഹൈന്ദവ വിശ്വാസപ്രകാരം മരണപ്പെട്ട ആൾക്ക് നൽകുന്ന ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാം പക്കം പാച്ചുവിന്റെ ശരീരം കടൽ തിരിച്ച്

0: നൽകുമെന്ന വിശ്വാസത്തിലാണ് തമ്പി കാത്തിരിക്കുന്നത്. ഈ കാത്തിരിപ്പ് അത്യന്തം വേദനാജനകമാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു ശവശരീരം കാണുന്നതുവരെ മരണം അംഗീകരിക്കാൻ മനുഷ്യ മനസ്സ് തയ്യാറാകില്ല. പാച്ചുവിനെ കടലെടുത്തുവെങ്കിലും അവന്റെ ശരീരമെങ്കിലും തനിക്ക് ലഭിക്കണമെന്ന് തമ്പി ആഗ്രഹിക്കുന്നു. ഈ കാത്തിരിപ്പ് അയാളുടെ മാനസിക നിലയെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു. തന്റെ കൊച്ചുമകന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത് അയാളുടെ അവസാനത്തെ കടമയായി അയാൾ കാണുന്നു. ഈ വിശ്വാസം മാത്രമാണ് ആ ദിവസങ്ങളിൽ അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മൂന്നാം പക്കം കടൽ ശാന്തമാകുമെന്നും പാച്ചു തിരിച്ചുവരുമെന്നും അയാൾ സ്വപ്നം കാണുന്നു. വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ പോരാട്ടം സിനിമയെ കൂടുതൽ ദാർശനികമാക്കുന്നു. ഓരോ നിമിഷവും പ്രേക്ഷകൻ തമ്പിയോടൊപ്പം ആ കടൽ തീരത്ത് പാച്ചുവിനായി കാത്തിരിക്കുന്നു.
1: അന്നേരത്തെ ആ ഒരു വിഷമത്തില് നിങ്ങളുടെ കാര്യം മറന്നുപോയി. അതാ തനിച്ചാക്കിട്ട് പൊക്കളഞ്ഞ്. പിന്നെ ഇപ്പോ വൈകുന്നേരം ആയപ്പോഴാ ഓർമ്മ വന്നേ. നിങ്ങളും കൂടെ എന്നോട് ഈ നേരത്ത് പിണങ്ങരുത്. അങ്ങനെയാണ് എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവും.
2: ഇവിടെ നാലപ്പുഴ വരെയുള്ള കടപ്പുറത്ത് അറിവ് കൊടുത്തിട്ടുണ്ട്. സകല പോലീസ് സ്റ്റേഷനിലും സകല തുറയിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ അപ്പൊ ഇവിടെ ഫോൺ വരും.
3: ഓ, അവരിപ്പോ അങ്ങനെ വിളിച്ചോളൊന്നുമില്ല. നമ്മുടെ പോലീസ് സ്റ്റേഷൻ തല്ലിയോ?
2: അതൊന്നും അല്ല, വിളിച്ചിരിക്കും. ഞാൻ തന്നെയല്ലേ പോയത്.
4: എല്ലാരും തമ്പി അദ്ദേഹം ഭാഗ്യവാനാ ഭാഗ്യവാനാന്ന് പറഞ്ഞപ്പോ എങ്ങനെ ഒന്നാ വരാനിരിക്കുന്നെന്ന് ആര് കണ്ടു? ഭഗവാനെ,
5: അവന്റെ അമ്മേ ഒന്നറിയിക്കണ്ടേ?
1: വേണം.
5: എങ്ങനാ?
1: ഫോണുണ്ട്. അവൾ താമസിക്കുന്ന ഹോസ്റ്റലിലും ഫോണുണ്ട്.
5: രണ്ട് നമ്പറും ബുക്കിലുണ്ടോ?
1: ഉണ്ട്.
5: ഞാനൊരു കോള് ബുക്ക് ചെയ്യാം.
1: അല്ല, എന്ത് പറയുന്ന?
5: അത് ഞാൻ വിവരം സ്ട്രെയിറ്റ് ആയിട്ട് പറയാതെ വേറെന്തെങ്കിലും പറഞ്ഞോളാം.
1: അതല്ല, അങ്ങനെ പറഞ്ഞാല്
5: പറയാണ്ട് എങ്ങനെയാ? എന്തായാലും സീരിയസ് ആണ് സിറ്റുവേഷൻ എന്നൊരു ധ്വനി കൊടുത്തേക്കാം. പറ്റിയ നാളത്തെ ഫ്ലൈറ്റിന് നിങ്ങൾ പോന്നോട്ടെ. അറിയിക്കാതിരുന്നാൽ എങ്ങനെയാ കാരണം? ഒരേ ഭാസ്കർ ഇവിടെയാണെന്നുള്ള വിവരം ഭാനുവിന് അറിയാമോ?
1: അറിയാം, അവൻ എഴുതിയിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ വല്ലപ്പോഴുവാ. സ്ഥിരമായിട്ട് രണ്ടുപേരോട് മാത്രമേ അവന് കത്തറപാടുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ അവൻ തന്നെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതാ, എന്നോടും പിന്നെ ഡോക്ടറുടെ കൊച്ചുമോളോടും.
0: സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളും തമ്പിയുടെ വേദനയിൽ പങ്കുചേരുന്നുണ്ട്. പാച്ചുവിന്റെ കൂട്ടുകാർ അനുഭവിക്കുന്ന കുറ്റബോധം വളരെ വലുതാണ്. തങ്ങൾ കാരണമാണ് പാച്ചു കടലിൽ ഇറങ്ങിയതെന്നും അവനെ രക്ഷിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നും അവർ വിശ്വസിക്കുന്നു. ഈ കുറ്റബോധം അവരെ മാനസികമായി തളർത്തുന്നുണ്ട്. അശോകനും റഹ്മാനും അവതരിപ്പിച്ച ഈ കഥാപാത്രങ്ങൾ യുവാക്കളുടെ വികാരങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു. തമ്പിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവർ പതറുന്നു. ഈ സന്ദർഭത്തിൽ തമ്പിയുടെ സുഹൃത്തായി വരുന്ന ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രം കവല വലിയൊരാശ്വാസമാണ്. സൗഹൃദം എങ്ങനെ ഒരു മനുഷ്യന്റെ ദുഃഖസമയത്ത് കൂടെ നിൽക്കണമെന്ന് കവല കാണിച്ചു തരുന്നു. അനാവശ്യമായ ഉപദേശങ്ങൾ നൽകാതെ തമ്പിയുടെ കൂടെ നിൽക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ഈ സാമൂഹിക പിന്തുണ തമ്പിക്ക് വലിയൊരു കരുത്താണ്. എങ്കിലും തന്റെ ഉള്ളിലെ ശൂന്യത നികത്താൻ ആർക്കും കഴിയില്ലെന്ന് തമ്പിക്കറിയാം.
5: കൊച്ചുമോളൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഈ ന്യൂസ് കേട്ടതി പിന്നെ എനിക്കവളെ ഫേസ് ചെയ്യാൻ വയ്യ. അവളെ സമാധാനിപ്പിക്കാൻ ചെന്നിട്ട് അവളുടെ മുഖം കാണുമ്പോ ഞാൻ പൊട്ടിപ്പോകുന്നു.
1: ഞാൻ വരാം. സാരമില്ല, ഞാൻ വരാം. ഞാൻ പറഞ്ഞ ഭദ്ര കേക്കും. ഞാൻ അവളെ നേരത്തെ ചെന്ന് കാണേണ്ടതായിരുന്നു. ഞാൻ അവിടെ കാര്യമേ അങ്ങ് മറന്നു കളഞ്ഞു. ആ മൂന്ന് പിള്ളേരുടെ ഈ കുഞ്ഞിന്റെ ഒക്കെ വിഷമം നോക്കുമ്പോ നമ്മൾ വിഷമിക്കാൻ പാടുള്ളതല്ല. നമുക്ക് പ്രായമായില്ലേ, കുറെയൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ. നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കാനുള്ളതിന് പകരം അയ്യേ, നീ എന്താ ഒന്നും കഴിക്കാത്തെ? ഇപ്പോഴാ ഞാൻ അറിഞ്ഞേ. വാ, വന്ന് ഊണ് കഴിക്ക്, ഞാനോട് ഇരിക്കാം. അയ്യേ, അവനൊന്നും പറ്റിയിട്ടില്ല മോളെ. അവൻ ഇനി വരും. എല്ലാ കാര്യത്തിലും ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തണമെന്ന് എപ്പോഴും പറയുന്ന ആളാ നീ. എന്നിട്ടിപ്പോ വായിച്ചിട്ടെങ്കിലും നിനക്ക് ഒരുപാട് അറിവുള്ള കുട്ടിയല്ലേ. മാർക്വീസിന്റെ ഷിപ്രറ്റ് സൈലർ എത്ര ദിവസമാ കടലിൽ കിടന്നത്? അത് ഫിക്ഷനല്ല, നടന്ന സംഭവ. എന്താ സൈലറുടെ പേര്? വെലാസ്കോ. 10 ദിവസം ആ ചെക്കൻ കരീബിയൻ കടലിൽ കിടന്നത് അല്ലേ. പിന്നെ ഈറെ ഇവിടെ മുക്കം കടപ്പുറത്തു നിന്ന് കാറ്റിലും പെഷറിലും പെട്ട് കാണാതായത് 14 മീൻപിടുത്തക്കാരെയാ. 6 ദിവസം കഴിഞ്ഞപ്പോ ഒരാളൊഴിയെ ബാക്കി 13 പേരും തിരിച്ചു വന്നില്ലേ.
4: എന്തിനാ മാമ എന്നോടിങ്ങനെ കൊച്ചു കുട്ടികളോട് പറയുന്നത് പോലെ? അമ്മാവനറിയില്ലേ?
2: കിട്ടിയോ? ഇന്നലെ അല്ലേ പോയത്? നാളെ വരും. 3ാം പക്കം, അതാ കടലമ്മയുടെ കണക്ക്. നാളെ വന്നില്ലേ പിന്നെ നോക്കണ്ട, കടൽ തിന്നൂന്ന് കണക്കാക്കിയാ മതി. അതെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനല്ലേ ഇന്നലെ കടലെടുത്തത്?
6: ആ ബോഡി കിട്ടിയോ?
2: കിട്ടിയില്ലേ,
6: മടുത്തു. കാണുന്നവർക്കെല്ലാം ഒറ്റ ചോദ്യം മാത്രം, ബോഡി കിട്ടിയോ, ബോഡി കിട്ടിയോ. കേൾക്കുമ്പോ ഉള്ളിൽ മരവിക്കുക. ഇവിടെ അമ്മ ഭ്രാന്ത് പിടിച്ചു. ബോഡി
7: കൃഷ്ണൻകുട്ടി പോണെന്നാ പറയുന്നത്. അവന് പുറത്തിറങ്ങാൻ കൂടെ പേടി.
6: പോയിക്കോട്ടെ, എല്ലാവർക്കും ഓരോരുടെ വഴിക്ക് പോവാ, ഇനി കാണുക വേണ്ട.
7: എന്താണ് ഇത്?
6: ഞാനും അവനും ഒരു റൂമിലായിരുന്നില്ലടാ കഴിഞ്ഞ 5 കൊല്ലം. ഞാൻ എങ്ങനെ നീ അങ്ങോട്ട് വരും? ഞാനിനി ആ ഭാഗത്തേക്ക് ഇല്ല. ഇല്ല, എല്ലാരും പറയും നമ്മളെല്ലാം കൂടെ കൊണ്ടുപോയി അവനെ.
0: പി പത്മരാജന്റെ തിരക്കഥയിലെ സാഹിത്യഭംഗി സിനിമയിലുടനീളം പ്രകടമാണ്. ലളിതമായ സംഭാഷണങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ പറയാൻ പത്മരാജന് പ്രത്യേക കഴിവുണ്ട്. മരണത്തെക്കാൾ വലിയ സത്യങ്ങളൊന്നുമില്ല എന്ന് സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ഡയലോഗും തമ്പി എന്ന കഥാപാത്രത്തിന്റെ വ്യക്തിത്വത്തിന് അനുയോജ്യമായ രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പിതാമഹനും പൗത്രനും തമ്മിലുള്ള ആത്മബന്ധം വാക്കുകൾക്കപ്പുറമാണ്. പത്മരാജൻ ഈ ബന്ധത്തെ ഉദാത്തമായ രീതിയിൽ ആവിഷ്കരിച്ചു. പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദാർശനികമായ വരികൾ സിനിമയ്ക്ക് ആഴം കൂട്ടുന്നു. സിനിമ അവസാനിക്കുമ്പോഴും ആ സംഭാഷണങ്ങൾ, ജോൺസൺ മാസ്റ്ററുടെ പശ്ചാത്തല സംഗീതം ഈ സാഹിത്യഭംഗിയെ കൂടുതൽ മിഴിവുള്ളതാക്കി. പത്മരാജൻ എന്ന കലാകാരന്റെ ക്രാഫ്റ്റ് ഓരോ ഫ്രെയിമിലും സ്വർണാഭയോടെ തിളങ്ങുന്നു.

0: സിനിമയുടെ ക്ലൈമാക്സ് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. മൂന്നാം പക്കം കടൽ പാച്ചുവിന്റെ ശരീരം തിരിച്ചു നൽകുന്നു. എന്നാൽ ആ കാഴ്ച തമ്പിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ കൊച്ചുമകന്റെ നിശ്ചലമായ ശരീരം കാണുമ്പോൾ തമ്പി അനുഭവിക്കുന്ന വികാരം വിവരണാതീതമാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു വലിയ ആഘാതത്തിന് ശേഷം മനുഷ്യൻ സൈക്കോട്ടിക് അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തമ്പി പാച്ചുവിനോടൊപ്പം കടലിലേക്ക് നടന്നു നീങ്ങുന്ന രംഗം ഒരു തരത്തിലുള്ള ആത്മബലിയാണ്. പാച്ചു ഇല്ലാത്ത ലോകത്ത് തനിക്ക് സ്ഥാനമില്ലെന്ന് അയാൾ തിരിച്ചറിയുന്നു. ആ മരണം ഒരു കീഴടങ്ങലല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ടവനോടുള്ള സ്നേഹത്തിന്റെ പരമകാഷ്ഠയാണ്. കടലൊടുവിൽ അവരെ രണ്ടുപേരെയും ഏറ്റുവാങ്ങുന്നു. ഈ അന്ത്യം പ്രേക്ഷകനെ നിശബ്ദനാക്കുന്നു, കണ്ണീരിലാഴ്ത്തുന്നു. സ്നേഹം മരണത്തെക്കാൾ ശക്തമാണെന്ന് സിനിമ ഇവിടെ തെളിയിക്കുന്നു.
1: ഞാൻ കണ്ടു നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് അതേ സ്ഥാനത്ത്.
2: ഉറപ്പാണോടോ?
1: ഞാൻ കണ്ടതല്ലയോ, അതിൽ കൂടുതൽ ഇനി എന്താ ഉറപ്പ് വേണ്ടത്? അയ്യോ, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്.
2: ഞാൻ വിചാരിച്ചു, ഇനിയിപ്പ നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു.
3: എനിക്കും അതെന്നെ തോന്നി.
2: അവന്റെ അമ്മയ്ക്ക് കാണണമായിരുന്നു, അതവർ വന്ന് കണ്ടിട്ട് പോയി. ഇനിയിപ്പോ ആർക്ക് കാണാനാ?
3: വേണ്ട, ഈ ഒരവസ്ഥയിൽ ഇനി വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാനും ആളുകളെ കാണിക്കാനും അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് അമ്മ ഇരിക്കുന്നു, അപ്പൂപ്പൻ ഇരിക്കുന്നു.
4: അതിരാവിലെ സ്ഥലം വിടണം. എല്ലാരും ഉണർന്നു വരുന്നതിന് മുമ്പേ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ ദുഃഖം അന്വേഷിച്ചെത്തുന്നവരുടെ ബഹളമാകും. ഇനി അവരെ കൂടെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
5: പോണേന് മുമ്പ് ആ കടപ്പുറത്ത് പോയി അവനോടൊന്ന് പറയണ്ടേ നമ്മൾ പോവാണെന്ന്.
4: വേണം, വേണം.
2: നിങ്ങളിത് മറന്നേക്കണം. ഇങ്ങനെ ഒന്ന് നടന്നിട്ടേ ഇല്ല എന്ന് വിചാരിച്ചേക്കണം. കോൺസെൻട്രേറ്റ് ഓൺ സ്റ്റഡീസ്, പഠിച്ച് വലിയവരാകണം. ഒരു തരത്തിൽ പറഞ്ഞാ നിങ്ങൾ പോകുന്നോണ്ട് എനിക്കാ സമാധാനം. മറ്റേ നിങ്ങളെ കാണുമ്പോ, നിങ്ങളുടെ പ്രയാസം ഓർക്കുമ്പോ എനിക്കായിരുന്നു കൂടുതൽ വിഷമം. ഒന്നേ ഉള്ളൂ സങ്കടം, ഈ വീടിന് ഇനി ആരാ?
5: വെളുപ്പിനെ പോവാന്ന. അതിരാവിലെ വെളുത്തു കഴിഞ്ഞാ പിന്നെ.
2: പോയിട്ട് വാ, രാവിലെ സാധിച്ച കാണാം.
0: മൂന്നാം പക്കം എന്നത് മനുഷ്യബന്ധങ്ങളുടെ തീവ്രതയെക്കുറിച്ചുള്ള ഒരു മഹാകാവ്യമാണ്. ഇത് കേവലം ഒരു സിനിമയല്ല, മറിച്ച് ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാണ്. വാർദ്ധക്യത്തിലെ ഏകാന്തതയും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹവും തമ്പിയിലൂടെ പത്മരാജൻ മനോഹരമായി അവതരിപ്പിച്ചു. മനഃശാസ്ത്രപരമായ ഒരു വിശകലനത്തിലൂടെ നോക്കിയാൽ ഇത് നഷ്ടബോധത്തിന്റെയും അതിജീവന ശ്രമത്തിന്റെയും പരാജയത്തിന്റെയും കഥയാണ്. കാലം മാറുമ്പോഴും ഈ സിനിമയിലെ വൈകാരികതയ്ക്ക് ഒട്ടും കുറവുണ്ടാവില്ല. ഓരോ തവണ കാണുമ്പോഴും പുതിയ അർത്ഥതലങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച 10 ചിത്രങ്ങളിൽ ഒന്നായി ഇതിനെ തീർച്ചയായും കണക്കാക്കാം. തിലകൻ എന്ന നടന്റെ അവിസ്മരണീയമായ പ്രകടനം ഈ സിനിമയെ ലോകോത്തരമാക്കുന്നു. ഒറ്റക്കമ്പി നാദത്തിലൂടെ ഈ ചിത്രം വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് പുതിയൊരു അനുഭവമായി നമുക്ക് മാറും. പാച്ചുവും തമ്പിയും ഇന്നും നമ്മുടെ ഓർമ്മകളിലെ കടൽ തീരത്ത് കൈകോർത്ത് നിൽക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതം ഈ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. രാത്രികൾ പകലുകൾ എന്നൊരു കവിതയുണ്ട്, അയ്യപ്പ പണിക്കരുടെ കവിതയാണ്. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. വരുമെന്ന് ചൊല്ലി നീ ഘടികാര സൂചിതൻ, പിടിയിൽ നിൽക്കുന്നില്ല കാലം. എത്രയോ മനോഹരമായ വരികൾ. പകലൊടുങ്ങി, രാത്രിയുടെ ഏകാന്തയാമങ്ങൾക്കിടയിൽ സന്ധ്യയുടെ കാവ്യാത്മകതയ്ക്ക് എന്ത് പ്രസക്തി അല്ലേ? പക്ഷേ ആ സാന്ധ്യചാരുത അതിൻ്റെ അമൂർത്തമായ ഭാവതലത്തിലേക്ക് എത്തുമ്പോഴാണ് രാത്രി മനോഹരമാവുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്, സന്ധ്യയെ കവി വാഴ്ത്തുന്നു. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. ഒരു പാട്ട് കേട്ടാലോ?

പടിഞ്ഞാറേക്ക് ഇറങ്ങിപ്പോകുന്ന സൂര്യൻ. സന്ധ്യതാരകം ഉദിക്കാൻ തുടങ്ങുന്നു. കിളികൾ അവരുടെ കൂടുകളിൽ നിശബ്ദതയുടെ കൂട്ടുപിടിക്കുന്നു. ഞാൻ എന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചന്ദ്രൻ ഒരു പൂവ് പോലെ സ്വർഗത്തിലെ മഴവില്ലിൽ നിശബ്ദമായിരുന്നു പുഞ്ചിരിക്കുന്നു. വില്യം ബ്ലേക്കിൻ്റെ ഒരു കവിതയാണ്, രാത്രിയെക്കുറിച്ചുള്ള കവിതയാണ്. മലയാള പരിഭാഷയേക്കാൾ മഹത്താണ് അങ്കലേയത്തിലെ വരികൾ. അതങ്ങനെയല്ലേ വരൂ, അല്ലേ? ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയിൽ കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട്, സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ ഈണമിട്ട പാട്ട്. സുഖദമായൊരു ഗാനമാണ്, ഇമ്പമാർന്ന പാട്ട്.

പണ്ടൊക്കെ വിവാഹങ്ങൾ രാത്രിയിലായിരുന്നു നടന്നിരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ജ്യോത്സ്യൻ കുറിച്ചു കൊടുക്കുന്നത് അർദ്ധരാത്രിയിലെ മുഹൂർത്തമാണെങ്കിൽ അപ്പോഴായിരിക്കും വിവാഹം നടക്കുക. എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ വിവാഹം കഴിച്ചവരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വൈദ്യുതി ഇല്ലാതിരുന്ന കാലം, വലിയ പെട്രോമാക്സ് ലൈറ്റൊക്കെ ചുമന്നുകൊണ്ടുവരുമത്രേ. അതിൻ്റെ വെട്ടത്തിലാണ് ചടങ്ങുകൾ. തെരുവുകളും വയലുകളുമെല്ലാം ഇരുട്ടിൻ്റെ പ്രളയം കൊണ്ട് മൂടും. മിന്നാമിനുങ്ങുകൾ പറമ്പുകളിൽ താരജാലമൊരുക്കും. പിന്നീട് വൈദ്യുതി വന്ന കാലത്തും ബൾബുകൾക്ക് പ്രകാശമൊന്നുമില്ലായിരുന്നു. തെരുവിലെ പോസ്റ്റുകളിലും എന്തിനെന്ന് കൃത്യമായി അറിയാതെ ബൾബുകൾ മങ്ങിക്കത്തി നിന്നു. കിളികൾക്ക് കൂടുവയ്ക്കാൻ പാകത്തിലുള്ള രണ്ട് തട്ടങ്ങൾ പരസ്പരം ചേർത്ത് വെച്ച രീതിയിലായിരുന്നു അന്നത്തെ തെരുവ് വിളക്കുകൾ. അതൊന്നും ഇന്ന് കാണാനില്ല. അതിലന്ന് വെളിച്ചവുമുണ്ടായിരുന്നില്ല, മങ്ങിക്കത്തും. പക്ഷേ അതിലൊന്നും ആർക്കും പരാതിയില്ലായിരുന്നു. കാരണം ഇരുട്ടാർക്കും അപരിചിതമായിരുന്നില്ല അന്ന്. ഒരു പാട്ട് കേട്ടാലോ?

ഒരു കാലത്ത് ശരാശരി സാധാരണക്കാരെ മുഴുവൻ കരയിച്ച ഒരു ചിത്രമായിരുന്നു ആകാശദൂത്. എന്തുകൊണ്ടാവാം ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു പേര് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത് അതൊക്കെ നമ്മളെന്തിനാണ് അന്വേഷിക്കുന്നത് എന്നാണ്. സിനിമ കണ്ടാൽ പോരെ എന്നാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നതേ, അന്വേഷിക്കണ്ടേ? അത് സിനിമ കാണുന്ന നമ്മളുടെ അവകാശമല്ലേ? സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പേര് നിർണയം എന്നാണ്. എന്തുകൊണ്ടാവും അങ്ങനെ ഒരു പേര്? അതൊരു ഡോക്ടറുടെ കഥയാണ്. ഡോക്ടറുടെ ഏറ്റവും പ്രധാന ജോലി ഡയഗ്നോസ് ചെയ്യുക എന്നതല്ലേ? ഡയഗ്നോസിസിൻ്റെ മലയാളം നിർണയമെന്ന് തന്നെയാണ്. അതേക്കാൾ മറ്റൊരു പേര് ആ സിനിമയ്ക്ക് എവിടെ ചേരാനാണ്, എങ്ങനെ ചേരാനാണ്. അതുപോലെയാണ് ആകാശദൂതിൻ്റെ കാര്യവും. അങ്ങനൊരു പേര് അതെന്തുകൊണ്ടാവും എന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു ആകാശദൂത് കിട്ടിയത് കൊണ്ടല്ലേ? കാലിന് ദുർബലതയുള്ള കുട്ടിയെ കൂടി ഏറ്റെടുക്കാൻ അയാൾക്ക് തോന്നുന്നത്, അതുകൊണ്ടല്ലേ അയാൾ തിരിച്ചു വരുന്നത്, അവനെക്കൂടി ചേർത്ത് പിടിക്കുന്നത്. ആ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും മനോഹരമാണ്. ആകാശത്തിൻ്റെ അപാരതയിൽ നിന്ന് കേൾക്കുന്നത് പോലെ തോന്നും. വിശ്വനാഥിൻ്റെ സംഗീതം, ONV രചന, KJ യേശുദാസിൻ്റെ ശബ്ദം.

നിലാവ് ഒരു കായൽ പോലെ പരന്നു കിടക്കുന്ന കാഴ്ച രാത്രിയുടെ ഏറ്റവും സൗന്ദര്യാത്മകമായ ഒന്നാണ്. ഒരു കവിതയുടെ സൗന്ദര്യമുണ്ട് അതിന്. മൊട്ടച്ചിക്കുന്നിൻ്റെ മുകൾ പരപ്പ് അത്രയേറെ വിശാലമാണ്. എത്രയോ രാത്രികളിൽ ഞാനും അവനും മൊട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ നിന്നും നിലാവിൻ്റെ കായൽ കണ്ടു.

കൊണ്ടിരുന്ന് മുള്ളന്തണ്ടിൽ അവൻ രാവിൻ നിലാക്കായൽ എന്ന പാട്ട് വായിച്ചു. വായിച്ചു തീരുവോളം നിലാവിനാഴം കൂടിക്കൊണ്ടേയിരുന്നു. അവൻ അങ്ങനെ വായിക്കുമ്പോൾ ആദ്യം ഇടയനായി മാറിയത് ഞാനായിരുന്നു. നിലാവിൽ ഒട്ടച്ചക്കുന്നിൻ്റെ മുകളിൽ രമണനായി അവനിരിക്കുന്നത് ഞാൻ കണ്ടു. മഴവില്ല എന്ന മലയാള സിനിമയിലെ പാട്ടാണ് അന്ന് അവൻ ഓടക്കുഴലിൽ വായിച്ചത്. സുഖദസുന്ദരമായ ആ രാഗധാര എപ്പോൾ കേട്ടാലും ആ നിമിഷത്തെ അത് സമ്മോഹനപ്പെടുത്തും. യേശുദാസാണ് പാടിയത്. മോഹൻ സിത്താരയാണ് ശ്രീരാഗത്തിൽ ഈണമിട്ടിരിക്കുന്നത്. കൈതപ്രത്തിൻ്റെ വരികൾ കേട്ടാലും

ഏകാന്തത അതനുഭവിക്കുന്നവരിൽ തീവ്രമായി പടരുന്നത് രാത്രികളിലാണ്. ആകെ അങ്ങ് ഒറ്റപ്പെട്ടെന്ന് തോന്നും. അങ്ങനെയുള്ള നേരങ്ങളിൽ കേൾക്കുന്ന പാട്ടുകൾ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യും. രാത്രിമഴ പോലെയാണ് അന്നേരം രാപ്പാട്ടുകൾ. എന്നാൽ പ്രണയത്തിൻ്റെ ഏകാന്തതകൾ അങ്ങനെയല്ല. സുഖമുള്ള ഒരു നോവ് അതിൽ പടർന്നു കിടക്കും. ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര പാടിയൊരു പാട്ടുണ്ട്. സത്യനന്ദിക്കാടിൻ്റെ രചനയാണ്, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

നിശാഗന്ധിയുടെ മണം നിലാവിൽ പരക്കുന്ന രാത്രികൾ, വല്ലപ്പോഴുമാണ് അത് പൂവിടുന്നത്. അങ്ങനെയൊരു പേരല്ലാതെ നിശാഗന്ധിക്ക് മറ്റൊരു പേരും ചേരില്ലെന്ന് തോന്നിയിട്ടുണ്ട്. രാത്രിയെ മുഴുവൻ സൗഗന്ധികമാക്കുന്ന സമ്മോഹനത. പക്ഷെ ഗ്രാമങ്ങൾക്ക് ആ മണം അത്ര പരിചയമല്ല. അന്ധമായൊരു വിശ്വാസം അതിന്മേൽ പടർന്നു കിടക്കുന്നു. നിശാഗന്ധി പൂത്താൽ മരണം കേൾക്കുമെന്ന് ആരോ പറഞ്ഞു പ്രചരിപ്പിച്ച കള്ളം, പച്ച നുണ. ആര് പറഞ്ഞാലും കേട്ടാലും ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിശാഗന്ധി അത് കേൾക്കരുതെന്നേ എനിക്കുള്ളൂ. എന്തിനാണ് ആ പാവം ഉള്ളുകൊണ്ടുപോലും അറിയാത്ത ഒരു പുളു ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? ഇനി അഥവാ ഈ കാര്യം നിശാഗന്ധി അറിഞ്ഞാൽ അതിങ്ങനെ കരുതൂ, കഷ്ടം തന്നെ, എൻ്റെ ഈ വശ്യ സൗരഭം അറിയാതെ പോകുന്നല്ലോ എന്ന്. ശരിയാണ്, അത്ര വശ്യവും സുന്ദരവുമായ സൗരഭം. ഡാലിയപ്പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി വാണിജയറാം ആലപിച്ച ഒരു ഗാനമുണ്ട്, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ്റെ സംഗീതം, കെ കെ വേണുഗോപാലിൻ്റെ വരികൾ. രജനീഗന്ധികൾ വിടരും രാത്രിയിൽ, കേട്ടാലോ.

ഓരോ ഋതുക്കളിലെ രാത്രിക്കും ഓരോരോ വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ടാവണം. രാത്രിയുടെ ദൈർഘ്യം ഏറിയും കുറഞ്ഞു വിരിക്കുന്നതുപോലെ ചില രാത്രികൾ ചൂടുള്ള രാത്രികളായിരിക്കും, ചിലത് നന്നേ തണുത്ത രാത്രികൾ, നക്ഷത്രങ്ങളുള്ള രാത്രികൾ, ചന്ദ്രിക ചുരത്തി ചന്ദ്രൻ മാത്രമുള്ള രാത്രികൾ, നക്ഷത്രങ്ങളൊന്നുമില്ലാത്ത രാത്രികൾ, മിന്നാമിന്നുകൾ മായാദീപങ്ങളായി കത്തി നിൽക്കുന്ന രാത്രികൾ, കറുപ്പും ചാരനിറവും ചേർത്ത് ആരോ വരച്ചിട്ട ചിത്രം പോലെ ആകാശവിധാനം ഇരുണ്ട് കാണുന്ന രാത്രികൾ, വൃശ്ചിക രാത്രികൾ, മീനമാസത്തിലെ ചൂടുപിടിച്ച രാത്രികൾ. ആഭിജാത്യം എന്ന ചിത്രത്തിൽ KJ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത്. ഏറ്റവും ഉമറിൻ്റെ സംഗീതം, പി ഭാസ്കറിൻ്റെ വരികൾ, വൃശ്ചിക രാത്രിതൻ എന്ന് തുടങ്ങുന്ന പാട്ട്.

ഹേമന്തത്തിലെ രജനിക്ക് എന്താണ് പ്രത്യേകത? കവികൾ എഴുതുമ്പോൾ രജനി കാവ്യാത്മകമാവും. അജ്ഞേയമായ ഒരഴക് അപ്പോൾ അതിന് കൈവരും. പ്രണയഭരിതമാകും. ചിലപ്പോൾ അത് മാദക ശൃംഗാരവുമാകും. രാത്രികൾ എത്ര കവിതകൾക്ക് ഭാവമായി, എത്രയെത്ര പാട്ടുകൾ രാത്രികളെ വർണ്ണാഭമാക്കി. രാത്രിക്ക് എന്താണ് നിറം? കറുപ്പാണോ? മഞ്ഞ നിയോൺ വെളിച്ചമുള്ള രാത്രികൾ, ചന്ദന ചർച്ചിതമായ രാത്രികൾ, ഹേമന്തരാത്രികൾ. മധുരിക്കുന്ന രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി രചന നിർവഹിച്ച് MS വിശ്വനാഥൻ ഈണമിട്ട ഒരു ഗാനമുണ്ട്. രജനി, ഹേമന്ത രജനി. പി. സുശീലയും ജയചന്ദ്രനും ചേർന്ന് പാടിയ പാട്ട് കേട്ടാലോ?

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖതമായ ഉറക്കവും സുന്ദരമായ സ്വപ്നങ്ങളുമായി ഈ രാത്രി സ്വർഗീയമാവട്ടെ, സ്വപ്നതുല്യമാവട്ടെ, ഉന്മേഷഭരിതമായ ഒരു ഉണർവിന് ഈ ഉറക്കം ഹൃദ്യമാവട്ടെ. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. സുഖതമി രാത്രിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു സ്വന്തം മധുജൻ.